ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:27. ഇന്ന് ശകവർഷം 1948 ആഷാഠം 8, കൊല്ലവർഷം 1201 മിഥുനം 15, 2026 ജൂൺ 29 തിങ്കളാഴ്ച. 103.6 MHz എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സിക്സ് റിയൽ എഫ്എമ്മിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ കേൾക്കാം
1: വചനാമൃതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എ കെ ദിനേശൻ.
2: മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. മറ്റുള്ളവരുമായി സഹകരിക്കാതെ അവന് ജീവിക്കാനാവില്ല. എനിക്ക് ആരുടെയും ഒരു സഹായവും വേണ്ട, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്നൊക്കെ ചിലർ വീമ്പ് പറയാറുണ്ട്. അത് വെറും തോന്നലാണ്, അഹങ്കാരവുമാണ്. സമ്പത്തുള്ളവരാണ് അധികവും അങ്ങനെ പറയുന്നത്. ജീവിക്കാൻ പണം മാത്രം പോരാ. തൻ്റെ കയ്യിലെ പണം കൊണ്ട് വലിയ വീട് വെച്ച്, ചുറ്റുമതിലും നിർമ്മിച്ച്, ഗേറ്റും വെച്ച് പൂട്ടി, വാതുക്കൽ ഒരു വളർത്തുനായയെയും കെട്ടിയിട്ടാൽ ജീവിതം ധന്യമായി എന്ന് കരുതിയവർക്ക് തെറ്റി. തൻ്റെ കാറ് സ്റ്റാർട്ടാകുന്നില്ലെങ്കിൽ ഉടനെ മെക്കാനിക്കിനെ വിളിക്കും. അവൻ്റെ സഹകരണമില്ലെങ്കിൽ വണ്ടി ഓടില്ല. ടാങ്കിലേക്ക് വെള്ളമടിക്കുന്ന മോട്ടോർ വർക്ക് ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ അത് നന്നാക്കാൻ ആളെ തപ്പി ഇറങ്ങും. തൻ്റെ കാവൽക്കാരനായി കരുതുന്ന വളർത്തുനായയ്ക്ക് സുഖമില്ലാതായാൽ മൃഗഡോക്ടറുടെ സഹകരണം തേടും. ഇങ്ങനെ ഏതു കാര്യത്തിലും പരസഹായം അത്യന്താപേക്ഷിതമാണ്. ഉറുമ്പിൻ്റെ ജീവിതം ശ്രദ്ധിച്ചിട്ടില്ലേ? അവ വരിവരിയായി ഒത്തൊരുമിച്ച് സഞ്ചരിക്കുന്നു. വലിയ ജീവികളെ അവർ കൂട്ടം ചേർന്ന് വലിച്ചുകൊണ്ടുപോകുന്ന കാഴ്ച രസകരവും പഠനാർഹവുമാണ്. കാളവണ്ടി ഓടിക്കുന്നവന് കാളയുടെയും കുതിരവണ്ടി ഓടിക്കുന്നവന് കുതിരയുടെയും സഹകരണം വേണം. മനുഷ്യന് നീക്കാനാവാത്ത വൻമരങ്ങൾ ആനയെക്കൊണ്ട് വലിപ്പിക്കുന്നു. അസംഖ്യം ആളുകളുടെ സഹകരണവും അധ്വാനവും കൊണ്ടാണ് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാവുന്നത്. പുരാതനങ്ങളായ ക്ഷേത്രങ്ങൾ, കൊട്ടാരങ്ങൾ, കെട്ടിടങ്ങൾ, പാലങ്ങൾ എന്നിവ കണ്ടാൽ നമ്മൾ അമ്പരന്നു പോകും. എങ്ങനെ ഇത് സാധിച്ചു എന്ന് നാം വിചാരിക്കും. മനുഷ്യരുടെ അനേക വർഷത്തെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമാണ് അവയെല്ലാം. സഹകരിച്ചു ജീവിച്ചാൽ ദുഃഖങ്ങൾ ലഘൂകരിക്കാനും പുതിയ നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കും. ആധുനിക ഉപകരണങ്ങളുടെയും യന്ത്രങ്ങളുടെയും കണ്ടുപിടുത്തത്തിന് മുമ്പ് തന്നെ മനുഷ്യൻ അവൻ്റെ സംഘടിത ശക്തി കൊണ്ട് മഹാസൗധങ്ങളും ക്ഷേത്രങ്ങളുമൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. പുരാണത്തിലേക്ക് കടന്നാൽ ആശ്ചര്യകരങ്ങളായ ഒരുപാട് കാഴ്ചകൾ കാണാം. രാമായണത്തിൽ വർണ്ണിച്ചിട്ടുള്ള സേതുബന്ധനം അവയിലൊന്നാണ്. 100 യോജന വിസ്താരമുള്ള ദക്ഷിണ സമുദ്രത്തിൽ ഒരു ചിറ കെട്ടണമെങ്കിൽ വാനരശ്രേഷ്ഠന്മാർ എത്ര നാൾ എത്രമാത്രം കഷ്ടപ്പെട്ടിരിക്കണം. ചുരുക്കത്തിൽ, പരസ്പര സഹകരണമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് എ കെ ദിനേശൻ.

FM പ്രധാന വാർത്തകൾ. സീഷെൽസ് സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. പ്രധാനമന്ത്രി സീഷെൽസിലെ ജനങ്ങൾക്ക് ഇന്ത്യയുടെ ആശംസ അറിയിച്ചു. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാബർദ്ധനെക്കുറിച്ച് ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് 3-ാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. സംസ്ഥാനത്ത് ഇന്നലെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷനിൽ 17,53,000 കുഞ്ഞുങ്ങൾക്ക് ബൂത്തുകളിൽ തുള്ളിമരുന്ന് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. 19,80,000 കുട്ടികൾക്കാണ് പോളിയോ നൽകേണ്ടിയിരുന്നത്. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തുന്നതിന് സ്കൂളുകളിൽ കതിർ പദ്ധതി വിപുലമായി നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. എലത്തൂർ നിയോജക മണ്ഡലം MLA ഓഫീസ് കക്കോടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇന്ന് ദേശീയ സ്ഥിതി വിവരക്കണക്ക് ദിനം. ഇന്ത്യൻ സ്ഥിതി വിവരക്കണക്കുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രൊഫസർ PC മഹലനോബിസിന്റെ ജന്മദിനമാണ് സ്ഥിതി വിവരക്കണക്ക് ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് പരക്കെ

മഴയ്ക്ക് സാധ്യത. രണ്ടു ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ലോസാഞ്ചൽസിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി. രണ്ടാം പകുതിയുടെ അവസാന രണ്ടാം മിനിറ്റിൽ സ്റ്റീഫൻ യൂസ്റ്റാക്കിയോയാണ് കാനഡയുടെ വിജയഗോൾ നേടിയത്. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 8 മണിക്ക്.

0: ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ച്. 6:10 കാവ്യാഞ്ജലി, ഒ എൻ വി കുറുപ്പിൻ്റെ വാടക വീട്ടിലെ വനജ്യോത്സ്ന എന്ന കവിത, ആലപിക്കുന്നത് ജ്യോതി മേനോൻ. 6:15 പ്രഭാതവന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെൻറ്റർ, സ്മൃതിമധുരം. 6:40 ശോഭിക വെഡ്ഡിംഗ് മാൾ ചുറ്റുവട്ടം. 6:55 പരിസൺസ് ചായ ഹാപ്പി ജേണി, പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ സഹപ്രായോജകർ ചേതന സെൻറ്റർ ഫോർ സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ. 7:05 വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം, ഞാൻ എൻ്റെ വായന. 7:15 ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെൻറ്റർ അപൂർവ ഗാനം, സഹപ്രായോജകർ വെനീസിയ ബാത്വെയർ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 പാട്ടുപെട്ടിക്കാലം, പ്രായോജകർ ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. ഏഴ് 45 സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം, സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെൻറ്റർ ഫോർ ന്യൂറോസൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില. ഈ പരിപാടിയുടെ സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് എൻ കെ യൂറോളജി സെൻറ്റർ നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 8:02 പുത്തലത്ത് ഐ ഹോസ്പിറ്റൽ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ആർട്ട് കഫേ. 8:45 ആർട്ട് കഫേയിൽ ചലച്ചിത്ര ഗാനങ്ങൾ. 9:02 ഗാനോപഹാരം. 9:15 ബി എം എച്ച് ആരോഗ്യജാലകം സ്പോൺസേഡ് പരിപാടി. 9:30 വാർത്താ തരംഗിണി. 9:45 10:02 10:25 ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്, തുടർന്ന് പ്രിയഗീതം. 11:02 യുവ ചോയ്സ്. 12:02 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്. ഉച്ചയ്ക്ക് 1:02 ഗാനോത്സവം. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.
1: This is Akashvani. The news read by Anuja Kumar. Prime Minister Narendra Modi attended the National Day celebrations marking the 50th anniversary of independence of Seychelles. Mr. Modi attended the celebrations as the guest of honor, becoming the first Indian Prime Minister to be accorded this honor. An Indian marching contingent comprising Navy and Army teams participated in the parade. An Indian naval band also formed part of the Indian marching unit, underlining the close and special India-Seychelles partnership. In a special gesture, INS Tarkash and INS Ikshak were docked at Port Victoria, highlighting India's long-standing friendship with Seychelles. Mr. Modi arrived in Seychelles on Saturday at the invitation of the President of Seychelles, Patrick Hermini.

0: ഇതുവരെ കേട്ടത് ഒ എൻ വി കുറുപ്പിന്റെ വാടക വീട്ടിലെ വനജോത്സ്ന എന്ന കവിതയിൽ നിന്നുള്ള ഭാഗങ്ങൾ. ആലപിച്ചത് ജ്യോതി മേനോൻ.
1: കാവ്യാഞ്ജലി.

0: 90.6 റിയൽ എഫ്എം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്. ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ആദ്യം നദി എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതിമധുരം.
1: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷേ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
3: സ്മൃതിമധുരം
4: 103.6 റിയൽ എഫ്എം.
0: യേശുദാസ് പാടിയ മറ്റൊരു ഗാനം ചിത്രം റെസ്റ്റ് ഹൗസ്. ശ്രീകുമാരൻ തമ്പിയുടെ രചന, എം കെ അർജുനന്റെ സംഗീതം.

0: കാഴ്ച വാങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗമെന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ FM.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ അവസാനമായി ശ്രീകുമാരൻ തമ്പിയുടെ രചനയ്ക്ക് ബി ദക്ഷിണാമൂർത്തി സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഡേഞ്ചർ ബിസ്ക്കറ്റ്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
6: ചുറ്റുവട്ടത്തിലേക്ക് സ്വാഗതം. ഇന്ന് കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലായി നടത്തപ്പെടുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. മാതൃഭൂമി കിക്ക് ആൻഡ് വിൻ ഫുട്ബോൾ ചലഞ്ച് ദേവഗിരി കോളേജിൽ ഉച്ചയ്ക്ക് 12 ആരംഭിക്കുന്നു. 20th ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനാചരണം രാവിലെ 11:30 ടൗൺഹാളിൽ ആരംഭിക്കുന്നു. വിമൻസ് ഡെന്റൽ കൗൺസിൽ കേരള സ്റ്റേറ്റ് ബ്രാഞ്ചിന്റെ സഹകരണത്തോടെ IDA മലബാർ ബ്രാഞ്ച് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ജാഗ്രത 2.0 രാവിലെ 10 ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ വെച്ച് ആരംഭിക്കുന്നു. ഔദ്യോഗിക ഉദ്ഘാടനം ഉച്ചയ്ക്ക് 1:45. കാലിക്കറ്റ് ചേംബർ വേൾഡ് ഹാപ്പിനെസ് കോഡിന്റെ സഹകരണത്തോടെ നടത്തുന്ന ശില്പശാല ദി ഗ്രോത്ത് ഷിഫ്റ്റ് അശോകപുരം ചേംബർ ഭവനിൽ വൈകിട്ട് 4 ആരംഭിക്കുന്നു. നഗരത്തിലെ സാംസ്കാരിക സംഘടനകളുടെ മെന്ററായ R. ജയന്ത്കുമാറിനും ഹിമാലയൻ കാർ റേസർ ഹെന്ന ജയന്തിനും വാർമുഗിൽ ഫൗണ്ടേഷന്റെ സ്നേഹാദരവും മെഹ്ഫീലും വൈകിട്ട് 6:15 കൈരളി വേദി ഓഡിറ്റോറിയത്തിൽ. ചേളന്നൂർ എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ നേതൃത്വത്തിൽ രാജ്യാന്തര ലഹരി ദിനാചരണം ചേളന്നൂർ AKKR ഗേൾസ് ഹൈസ്കൂളിൽ. ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എം സ്വപ്ന 11 നിർവഹിക്കുന്നു.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
8: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
1: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് പാട്രിക് ഹർമിനി സമ്മാനിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ

പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി സമ്മാനിച്ചു. ബഹുമതി സ്വീകരിച്ച ശേഷം പ്രധാനമന്ത്രി സീഷെൽസിലെ ജനങ്ങൾക്കും ഗവൺമെന്റിനും നന്ദി അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വെല്ലുവിളിക്കെതിരെ പോരാടുന്ന രാജ്യങ്ങൾക്ക് അദ്ദേഹം പുരസ്കാരം സമർപ്പിച്ചു. സുസ്ഥിര ജീവിതരീതി പിന്തുടരാൻ ലോകത്തെ ജനങ്ങളോട് നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. സീഷെൽസ് സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. പ്രധാനമന്ത്രി സീഷെൽസിലെ ജനങ്ങൾക്ക് ഇന്ത്യയുടെ ആശംസ അറിയിച്ചു. ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത നരേന്ദ്രമോദി ഈ ബഹുമതി നേടുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുടെ ക്ഷണപ്രകാരം ശനിയാഴ്ചയാണ്

0: വാർഷികത്തോടനുബന്ധിച്ച ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. പ്രധാനമന്ത്രി സീഷെൽസിലെ ജനങ്ങൾക്ക് ഇന്ത്യയുടെ ആശംസ അറിയിച്ചു. ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത നരേന്ദ്രമോദി ഈ ബഹുമതി നേടുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുടെ ക്ഷണപ്രകാരം ശനിയാഴ്ചയാണ് നരേന്ദ്രമോദി സീഷെൽസിൽ എത്തിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗൂലം എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സീഷെൽസിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രി ഡോ നവീൻ ചന്ദ്ര റാംഗുലവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും മൌറീഷ്യസും തമ്മിലെ സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ത്യ വിപുലീകരിച്ച പ്രത്യേക സാമ്പത്തിക പാക്കേജിന്റെ പുരോഗതി ചർച്ചയിൽ അവലോകനം ചെയ്തു. നിലവിലെ ഉഭയകക്ഷി പദ്ധതികൾ, മൌറീഷ്യസിന്റെ ആരോഗ്യ സംരക്ഷണം, കണക്ടിവിറ്റി, സുസ്ഥിര വികസനം, സമ്പദ്വ്യവസ്ഥ എന്നിവയ്ക്ക് സംഭാവന നൽകുന്നുവെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്രമന്ത്രി ജെ പി നദ്ദ സമഗ്ര ശിശുബാൽ സ്വാസ്ഥ്യ കാര്യക്രം യോഗത്തിൽ ഉദ്ഘാടനം ചെയ്യും. അനീമിയ മുക്ത ഭാരത് അഭിയാന്റെ പ്രവർത്തന മാർഗ്ഗനിർദ്ദേശങ്ങൾ കേന്ദ്രമന്ത്രി പുറത്തിറക്കും. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ച് ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ മറ്റന്നാൾ പരിഗണിക്കും. സംസ്ഥാനത്ത് ഇന്നലെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷനിൽ 17,53,000 കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. 19,80,000 കുട്ടികൾക്കാണ് പോളിയോ നൽകേണ്ടിയിരുന്നത്. 88.53% കുട്ടികൾക്ക് ഇന്നലെ തുള്ളിമരുന്ന് നൽകി. ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും ഇന്നും നാളെയും സംസ്ഥാനത്തെ മുഴുവൻ വീടുകളും സന്ദർശിച്ച് ശേഷിക്കുന്ന കുട്ടികൾക്ക് കൂടി മരുന്ന് നൽകും. സ്വീകരിക്കാത്ത കുട്ടികൾക്ക് മരുന്ന് നൽകാൻ മാതാപിതാക്കൾ മുൻകൈയെടുക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: പുതിയ ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട്ടിലെ പുതിയ ഗവൺമെന്റ് തള്ളുകയും ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും സജീവ ചർച്ചയാവുന്നത്. യോഗത്തിൽ ഇരു സംസ്ഥാനങ്ങളിലെയും വകുപ്പ് സെക്രട്ടറിമാർ പങ്കെടുക്കും. ചർച്ചയിൽ കേരളത്തിന്റെ നിലപാട് പാർലമെന്ററി കമ്മിറ്റിക്ക് മുന്നിൽ ഉന്നയിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. പുതിയ ഡാം എന്നതാണ് കേരളത്തിന്റെ നിലപാടെന്നും മൂന്നാറിലെ ചർച്ചയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് നിലപാട് കടുപ്പിച്ചതായി തോന്നുന്നില്ലെന്നും അവരുടെ നിലപാട് പറയുക മാത്രമാണ് ചെയ്തതെന്നും മോൻസ് ജോസഫ് പറഞ്ഞു.
0: സംസ്ഥാനത്ത് ഇന്നലെ ഒരാൾക്ക് കൂടി ഷിഗെല്ലെ രോഗബാധ സ്ഥിരീകരിച്ചു. കൊല്ലം ജില്ലയിലാണ് രോഗബാധ. സംസ്ഥാനത്ത് ഈ മാസം 191 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട്ടെ നിപ ബാധിതന്റെ സമ്പർക്കപ്പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരെയും ലോ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 22 പേരെയും നിരീക്ഷണത്തിൽ നിന്നും ഒഴിവാക്കി. ജില്ലയിൽ നിപ സമാന ലക്ഷണങ്ങൾ കണ്ടവർക്കിടയിൽ നടത്തിയ പരിശോധനയിൽ 57 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. കേരളം കൈവരിച്ച നേട്ടങ്ങളെല്ലാം വിപരീത ദിശയിലേക്ക് കൊണ്ടുപോകാനാണ് UDF ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. CK ഗോവിന്ദൻ നായർ, AC ഷൺമുഖദാസ് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. AC ഷൺമുഖദാസ് പഠന കേന്ദ്രവും NCPS ജില്ലാ കമ്മിറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ചടങ്ങിൽ ഷൺമുഖദാസ് സ്മാരക പുരസ്കാരം മുൻമന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പിണറായി വിജയൻ സമ്മാനിച്ചു. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ നാളെ ചുമതലയേൽക്കും. വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ഡോ എ ജയതിലകിൽ നിന്നും അദ്ദേഹം ചുമതല ഏറ്റുവാങ്ങും. ദർബാർ ഹാളിൽ ജയതിലകിന് യാത്രയയപ്പുമുണ്ടാകും. സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുള്ള ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയായിരിക്കും. ചൊവ്വാഴ്ച എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ മഴ ശക്തിയായി തുടരാനാണ് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയായിരിക്കും.
0: ഇന്ന് ദേശീയ സ്ഥിതി വിവര കണക്ക് ദിനം. ഇന്ത്യൻ സ്ഥിതി വിവര

0: കണക്കുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രൊഫസർ പി സി മഹലാനോബിസിന്റെ ജന്മദിനമാണ് സ്ഥിതി വിവര കണക്ക് ദിനമായി ആചരിക്കുന്നത്. ദേശീയ വികസനത്തിൽ ഡാറ്റാധിഷ്ഠിത ആസൂത്രണത്തിന്റെയും നയരൂപീകരണത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ഭരണപരമായ ഡാറ്റയുടെ സാധ്യതകൾ തുറക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ലോസ് ഏഞ്ചൽസിൽ ദക്ഷിണാഫ്രിക്കയെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. രണ്ടാം പകുതിയുടെ അവസാന രണ്ടാം മിനിറ്റിൽ സ്റ്റീഫൻ യൂസ്റ്റാക്കിയോയാണ് കാനഡയുടെ വിജയഗോൾ നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ആക്രമിച്ചും പ്രതിരോധിച്ചും ഇരു ടീമുകളും മികച്ച ഫുട്ബോൾ പുറത്തെടുത്ത മത്സരത്തിൽ ഇഞ്ചുറി ടൈമിലെ നിർണായക ഗോളിൽ കാനഡയ്ക്ക് മുന്നിൽ ദക്ഷിണാഫ്രിക്ക വീണു. 2026 ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടറിലെത്തുന്ന ആദ്യ ടീമായി കാനഡ ചരിത്രം കുറിച്ചു. മത്സരം സമനിലയിൽ അവസാനിക്കുമെന്ന് തോന്നിച്ച സമയത്ത് കളിയുടെ 92 മിനിറ്റിലായിരുന്നു കാനഡയുടെ വിജയഗോൾ. സ്റ്റീഫൻ എസ്റ്റിക്കോയുടെ മിന്നും ഷോട്ട് ദക്ഷിണാഫ്രിക്കൻ ഗോൾ കീപ്പറെ കീഴടക്കി വലയിലെത്തി. പെനാൾട്ടി ഏരിയയ്ക്ക് പുറത്തുനിന്നും തൊടുത്തുവിട്ട തകർപ്പനടി ചെറുക്കാൻ ദക്ഷിണാഫ്രിക്കയുടെ ഗോളി വില്യംസ് നന്നായി പരിശ്രമിച്ചെങ്കിലും പന്ത് പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. നാളെ നടക്കുന്ന നെതർലാൻഡ്സ് മൊറോക്കോ മത്സര വിജയികളായിരിക്കും കാനഡയുടെ പ്രീ ക്വാർട്ടർ എതിരാളികൾ. ഇന്ന് രാത്രി വശേറിയ നോക്കൌട്ട് പോരാട്ടത്തിൽ ടൂർണമെന്റിലെ ഫേവറേറ്റുകളിലൊന്നായ ബ്രസീൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനുമായി ഏറ്റുമുട്ടും.
0: നാളെ പുലർച്ചെ 2 ജർമ്മനി പരഗ്വയെ നേരിടും. ലണ്ടനിൽ FIH ഹോക്കി പ്രോ ലീഗിന്റെ റിവേഴ്സ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇംഗ്ലണ്ടിനെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം വിജയം നേടിയത്. ഹോക്കി ലോകകപ്പിന് മുൻപ് ഇന്ത്യയുടെ അവസാന FIH ഹോക്കി പ്രോ ലീഗ് മത്സരമാണിത്. ICC വനിതാ 2020 ലോകകപ്പ് അവസാന ഗ്രൂപ്പ് എ മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ 6 പരാജയപ്പെടുത്തി. ലണ്ടനിലെ ലോർഡ്സിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 4 നഷ്ടത്തിൽ 170 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയ 19 4 നഷ്ടത്തിൽ 172 റൺസ് എടുക്കുകയായിരുന്നു. അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ രണ്ടാം പുരുഷ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ അയർലൻഡ് ഇന്ത്യയെ 1 പരാജയപ്പെടുത്തി. ഇതോടെ 2 മത്സര പരമ്പര അയർലൻഡ് സ്വന്തമാക്കി. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തുന്നതിന് സ്കൂളുകളിൽ കതിർ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. എലത്തൂർ നിയോജകമണ്ഡലം MLA ഓഫീസ് കക്കോടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഒട്ടേറെ അവസരങ്ങളാണ് തുറന്നിട്ടിരിക്കുന്നതെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ തയ്യാറാവണമെന്നും പ്രിയങ്കാഗാന്ധി MP പറഞ്ഞു. തിരുവമ്പാടി മണ്ഡലം വിദ്യാഭ്യാസ പദ്ധതി പ്രഖ്യാപനവും മെറിറ്റ് ഈവ് 2026 ഉദ്ഘാടനവും കോഴിക്കോട് മുക്കത്ത് നിർവഹിക്കുകയായിരുന്നു അവർ. വയനാട് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ ഒരു ദിവസത്തെ സൂചനാ പണിമുടക്ക് തുടങ്ങി. മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകളും സ്വകാര്യ ബസ് തൊഴിലാളി ട്രേഡ് യൂണിയനുകളും ചേർന്നാണ് സൂചനാ പണിമുടക്ക് നടത്തുന്നത്. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി സമ്മാനിച്ചു. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. കാസർകോട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: 103.6 മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
3: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
2: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
4: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
5: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
6: ട്രെയിൻ ടൈം 7:27 ചെന്നൈയിൽ നിന്നും മംഗലപുരത്തേക്ക് പോകുന്ന മെയിൽ 41 വൈകി ഓടുന്നു. അടുത്ത 2 കോഴിക്കോട് വഴി കടന്നു പോകുന്ന മറ്റെല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതാണ്. എല്ലാ യാത്രക്കാർക്കും ആകാശവാണി 103.6 റിയൽ FM ശുഭയാത്ര ആശംസകൾ.
4: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
7: കാത്തിരുന്ന് മടുത്തോ? എങ്കിൽ ഒരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.

0: പരി സൺസ്, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
1: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഇന്ത്യൻ ഓഹരി വിപണി സൂചികകളായ ബി എസ് സി സെൻസെക്സ് 77,100 പോയിന്റിലും എൻ എസ് സി നിഫ്റ്റി 24,056 പോയിന്റിലുമാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിൽ സ്വർണം ഗ്രാമിന് 110 രൂപ കൂടി 13,195 രൂപയും പവന് 880 രൂപ കൂടി 1,05,560 രൂപയും ആയിരിക്കുന്നു.
0: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
1: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
3: ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്, Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
4: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
5: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
4: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
6: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
8: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
9: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
6: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.

2013 സംവിധായകൻ ഭരത് ബാല ഒരുക്കിയ മരിയൻ എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനമാണ് ഇന്നത്തെ ഗാനം. കപിലിന്റെ വരികൾക്ക് സംഗീതം പകർന്നത് AR റഹ്മാൻ. വിജയ് പ്രകാശ്, ശ്വേതാമോഹൻ എന്നീ ഗായകരുടെ ഹൃദ്യമായ ആലാപനം ഈ ഗാനത്തെ അനശ്വരമാക്കിയിരിക്കുന്നു.

0: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും. എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
1: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
0: ഫോൺ 0495-233-4300.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
3: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. സമർപ്പിക്കുന്നത്
1: കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് കരുതലോടെ വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വേങ്ങേരി, കോഴിക്കോട്. ഹേ പിണങ്ങല്ല കണ്ണേ,
2: കണ്ണേ കരളേന്ന് വിളിക്കല്ലാണ്ട് എത്ര ദിവസമായി എന്റെ കണ്ണ് കാണിക്കാൻ പോകാൻ പറയുന്നു.
1: നല്ലൊരു ഐ ഹോസ്പിറ്റൽ ഏതാന്ന് ആലോചിക്കുക.
2: അതപ്പോ നന്നായേ. വേങ്ങേരിയില് വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഇല്ലേ? അതാകുമ്പോ മെഡിസപ്പ് അംഗീകൃതമാണ്.
1: എന്നാ റെഡി ആയിക്കോ കണ്ണേ, നിന്റെ കണ്ണ് ശരിയാക്കിയിട്ട് തന്നെ കാര്യം.
3: അമേരിക്കൻ കവയിത്രിയായ എമിലി ഡിക്കിൻസൺ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു കവിതയിൽ പുസ്തകത്തെ ഒരു രഥത്തിനോടാണ് ഉപമിക്കുന്നത്. മനുഷ്യാത്മാവിനെ അകലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു രഥം. അത്തരം പുസ്തകയാത്രകൾ ഇല്ലായിരുന്നെങ്കിൽ ജീവിതം എത്രമേൽ പരിമിതവും വിരസവും ആയിരിക്കും എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്.
4: ഞാൻ എന്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവെക്കുന്നത് എഴുത്തുകാരിയായ എം ഡി രാധിക.
3: നന്നയെ ചെറുപ്പം മുതലുള്ള വായനയാണ് 13-ാമത്തെ വയസ്സിൽ എന്നെ ഒരു എഴുത്തുകാരിയാക്കിയത് എന്നെനിക്ക് ഉറപ്പുണ്ട്. വായനയിൽ ആത്മവഞ്ചന ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. ഇഷ്ടമുള്ളത് മാത്രമേ വായിക്കൂ എന്നൊരു നിർബന്ധ ബുദ്ധിയും എനിക്കുണ്ട്. നമുക്കൊക്കെ ചെറിയ ഒരു ജീവിതമേ

വായിക്കാൻ കിട്ടുന്ന സമയം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സമയം കൊല്ലി വായനയ്ക്ക് ഒരിക്കലും മുതിരാറില്ല. പോപ്പുലർ ഫിക്ഷൻ എൻ്റെ വായനയുടെ പരിധിയിൽ തീരെ വരാത്ത ഒന്നാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നിൽ പലതരം വായനക്കാരികൾ ഉണ്ട് എന്ന്. 10-30 വർഷം ഒരു കോളേജിൽ ഇംഗ്ലീഷ് സാഹിത്യം പഠിപ്പിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അധ്യാപിക എന്ന നിലയിൽ ഒരുപാട് വായിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരു എഴുത്തുകാരി, ഒരു അന്വേഷി, ഒരു ഗവേഷക, ഒരു സ്ത്രീവാദി, ഇവരൊക്കെ എൻ്റെ ഉള്ളിലെ പലതരം വായനക്കാരാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കവിത നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ആ കവിയുടെ മറ്റു രചനകൾ, അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹം ജീവിച്ച കാലഘട്ടം, ആ കവിതയെയും അദ്ദേഹത്തിൻ്റെ കൃതികളെപ്പറ്റി പൊതുവായും ഉള്ള നിരൂപക മതം എന്നിങ്ങനെ വിശദാംശങ്ങൾ തേടി നമ്മുടെ വായന പരന്ന് പരന്ന് പോകും. എന്നാൽ ഒരു എഴുത്തുകാരി എന്ന നിലയിൽ വായിക്കുമ്പോൾ ഭാഷയുടെ സാധ്യതകളാണ് ഞാൻ അന്വേഷിക്കാറ്. എഴുത്തിലൂടെ ആ കൃതിയുടെ രചയിതാവ് തൊടുന്ന ഉയരങ്ങളും ആഴങ്ങളും എത്ര എന്നുള്ള ഒരു അന്വേഷണം കൂടിയാണ് എന്നിലെ എഴുത്തുകാരിയുടെ വായന. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഈയിടെ വായിച്ചൊരു പുസ്തകമാണ് 2024 ബുക്കർ സമ്മാനം നേടിയ സമാന്ത ഹാർവി എന്ന എഴുത്തുകാരി എഴുതിയ ഓബിറ്റിൽ എന്ന നോവൽ. ഭൂമിയിലെ കാര്യങ്ങൾ വർണ്ണിക്കാൻ വേണ്ടിയാണ് നമ്മൾ പൊതുവെ ഭാഷ ഉപയോഗിക്കാറ്. ഇത് ബഹിരാകാശ കാഴ്ചകളെ വർണ്ണിക്കുന്ന ഒരു നോവലാണ്. അതുകൊണ്ട് തന്നെ ഭാഷയിൽ വലുതായ മാറ്റം അവർക്ക് വരുത്തേണ്ടി വന്നിട്ടുണ്ട്. അത് വളരെ മാന്ത്രികമായ ഒരു മാറ്റമായിട്ട് വായിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടു. വായനയിൽ എനിക്കുള്ള ഒരു വിചിത്രമായ ശീലം ഒരേ സമയം 6-7 പുസ്തകങ്ങൾ ഞാൻ വായിക്കാറുണ്ട് എന്നതാണ്. ആന്തരിക ചോദന അനുസരിച്ച് വായിക്കുന്ന പുസ്തകങ്ങൾ വ്യത്യസ്തമാവും. ചിലപ്പോൾ കവിതയാണ് വായിക്കാൻ തോന്നുന്നെങ്കിൽ അത്, ചിലപ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ ഫിക്ഷനിലേക്ക് പോകണമെന്നായിരിക്കും ആഗ്രഹം, അത് കഴിഞ്ഞ് നോൺ ഫിക്ഷനായിരിക്കും. മറ്റൊന്ന്, പുസ്തകത്തോട് നേരത്തെ മുതലേ പ്രണയം തുടങ്ങിയത് കാരണം പുസ്തകത്തെ പറ്റിയുള്ള പുസ്തകങ്ങളും വായിക്കാൻ എനിക്ക് ഏറെ ഇഷ്ടമാണ്. അത്തരത്തിൽ ഞാൻ രസിച്ച് വായിച്ച ചില പുസ്തകങ്ങളാണ് അൽബർട്ടോ മാങ്ക്വിൽ എഴുതിയ എ ഹിസ്റ്ററി ഓഫ് റീഡിംഗ്, പ്രദീപ് സെബാസ്റ്റ്യൻ്റെ ദ ഗ്രോണിംഗ് ഷെൽഫ് ആൻഡ് അതർ ഇൻസ്റ്റൻസസ് ഓഫ് ബുക്ക് ലവ്, ജെൻ ക്യാമ്പൽ എഴുതിയ ദ ബുക്ക് ഷോപ്പ് ബുക്ക് എന്നിവ. പുസ്തകങ്ങളുടെ തെറപ്യൂട്ടിക് വാല്യൂ അല്ലെങ്കിൽ സാന്ത്വന മൂല്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ജീവിതത്തിൽ എനിക്കത് അനുഭവമായിട്ടുണ്ട്. വലിയൊരു മനോവേദന മറികടക്കാൻ എന്നെ സഹായിച്ചത് ജെ കൃഷ്ണമൂർത്തിയുടെ ചിന്തകളടങ്ങിയ ഒരു പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ സംഗീത ചികിത്സ പോലെ പുസ്തക ചികിത്സയും സാധ്യമാണ് എന്നെനിക്കറിയാം. നാരറ്റീവ് തെറപ്പി, പോയട്രി ഫാർമസി തുടങ്ങിയ ആശയങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വന്നത് അങ്ങനെയാണല്ലോ. മറ്റൊന്ന്, പുസ്തകങ്ങളുടെ പരിവർത്തന മൂല്യത്തിലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പുസ്തകങ്ങൾ വ്യക്തിയുമായാണ് സംവദിക്കുന്നതെങ്കിലും സാവധാനം വ്യക്തികളിലൂടെ അത് സമൂഹത്തിലും മാറ്റം കൊണ്ടുവരുന്നുണ്ട്. പോയട്രി മേക്സ് നത്തിങ് ഹാപ്പൻ എന്നൊക്കെ WH ഓഡനെ പോലെയുള്ളവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും പെട്ടെന്നൊന്നും ഉണ്ടാവുന്ന മാറ്റമായിരിക്കില്ല, എങ്കിലും സാവകാശത്തിൽ സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാൻ തീർച്ചയായും പുസ്തകങ്ങൾക്ക് കഴിയും. അതിന് ഒട്ടനവധി ഉദാഹരണങ്ങൾ നമ്മൾക്ക് മനുഷ്യചരിത്രത്തിൽ കാണാനും പറ്റും. ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിത്തുപാകിയത് പുസ്തകങ്ങളാണ് എന്ന് നമ്മൾക്കറിയാം. നമ്മുടെ മഹാത്മാഗാന്ധിയെ തന്നെ സ്വാധീനിച്ചത് അമേരിക്കൻ എഴുത്തുകാരനായ തോറോ, ബ്രിട്ടീഷ് എഴുത്തുകാരനായ റസ്കിൻ, റഷ്യക്കാരനായ ടോൾസ്റ്റോയ് എന്നിവരാണല്ലോ. ആ തരത്തിൽ എനിക്ക് പുതിയ കണ്ണുകൾ, ലോകത്തെ നോക്കാൻ പുതിയ കണ്ണുകളും ഒരു പുതിയ നൈതികതയും സമ്മാനിച്ച പുസ്തകങ്ങളാണ് ഫെമിനിസ്റ്റ് സിദ്ധാന്തത്തെക്കുറിച്ചുള്ളവ. അവ എന്നെ പഠിപ്പിച്ചു പലതും, പലതും അൺലേൺ ചെയ്യാനും അവ എന്നെ സഹായിച്ചിട്ടുണ്ട്. കഥ എഴുതുന്ന ആളാണെങ്കിലും എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടം എന്നും കവിതയായിരുന്നു. അതിനൊരു കാരണം എനിക്ക് തോന്നുന്നത് പരത്തി പറയുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. ഒതുക്കവും മുറുക്കവും ഉള്ള ഭാഷാ പ്രയോഗമാണ് എഴുത്തിലും വായനയിലും ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതാവാം പിന്നീട് കഥ എഴുതുന്ന ആളാണെങ്കിലും കുറച്ചൊക്കെ കവിത എഴുത്തിലേക്കും കടക്കാൻ എനിക്ക് ഒരു പ്രേരണയായത്. മറ്റൊന്ന്, പുസ്തകങ്ങളുടെ പരിവർത്തന മൂല്യത്തിലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പുസ്തകങ്ങൾ വ്യക്തിയുമായാണ് സംവദിക്കുന്നതെങ്കിലും സാവധാനം വ്യക്തികളിലൂടെ അത് സമൂഹത്തിലും മാറ്റം കൊണ്ടുവരുന്നുണ്ട്. പോയട്രി മേക്സ് നത്തിങ് ഹാപ്പൻ എന്നൊക്കെ WH ഓഡനെ പോലെയുള്ളവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും പെട്ടെന്നൊന്നും ഉണ്ടാവുന്ന മാറ്റമായിരിക്കില്ല, എങ്കിലും സാവകാശത്തിൽ സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാൻ തീർച്ചയായും പുസ്തകങ്ങൾക്ക് കഴിയും. അതിന് ഒട്ടനവധി ഉദാഹരണം

0: ഉദാഹരണങ്ങൾ നമ്മൾക്ക് മനുഷ്യ ചരിത്രത്തിൽ കാണാനും പറ്റും. ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിത്തുപാകിയത് പുസ്തകങ്ങളാണ് എന്ന് നമ്മൾക്കറിയാം. നമ്മുടെ മഹാത്മാഗാന്ധിയെ തന്നെ സ്വാധീനിച്ചത് അമേരിക്കൻ എഴുത്തുകാരനായ തോറോ, ബ്രിട്ടീഷ് എഴുത്തുകാരനായ റസ്കിൻ, റഷ്യക്കാരനായ ടോൾസ്റ്റോയ് എന്നിവരാണല്ലോ. ആ തരത്തിൽ എനിക്ക് പുതിയ കണ്ണുകൾ, ലോകത്തെ നോക്കാൻ പുതിയ കണ്ണുകളും ഒരു പുതിയ നൈതികതയും സമ്മാനിച്ച പുസ്തകങ്ങളാണ് ഫെമിനിസ്റ്റ് സിദ്ധാന്തത്തെക്കുറിച്ചുള്ളവ. അവ എന്നെ പഠിപ്പിച്ചു പലതും, പലതും അൺലേൺ ചെയ്യാനും അവ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട പാട്ടിലേക്കെന്ന പോലെ ഞാൻ വീണ്ടും വീണ്ടും തിരിച്ചു ചെല്ലാൻ ഇഷ്ടപ്പെടുന്ന ചില പുസ്തകങ്ങളുണ്ട്. അതിൽ മൂന്നെണ്ണത്തെപ്പറ്റി ഞാൻ പറയാം. ഒന്ന്, രവീന്ദ്രനാഥ് ടെഗോറിന്റെ ആദ്യകാല കവിതാ സമാഹാരമായ ദ ഗാർഡനർ. വേറൊന്ന്, ഖലീൽ ജിബ്രാന്റെ ദ പ്രോഫറ്റ്. മൂന്നാമത്തേത്, ജർമ്മൻ മഹാകവിയായ റെയ്ന മെറിയ റിൽക്കെ എഴുതിയ ലെറ്റേഴ്സ് ടു എ യങ് പോയറ്റ്. മൂന്നും ചെറിയ പുസ്തകങ്ങളാണ്, പക്ഷേ മഹത്തായ കൃതികളാണ്. ഈയിടെ ഞാൻ വായിച്ച ചില നല്ല പുസ്തകങ്ങൾ, ഒന്ന്, എസ് ഹരീഷിൻ്റെ പട്ടുനൂൽ പുഴു, സന്ധ്യാമേരിയുടെ മെറിയ വെറും മെറിയ, പിന്നെ ബോബി തോമസ് എഴുതിയ ശ്രമണ ബുദ്ധൻ എന്ന ശ്രദ്ധേയമായ പുസ്തകം. ഇപ്പോൾ ഞാൻ വായിക്കുന്നത് പ്രശസ്ത ആന്ത്രപ്പോളജിസ്റ്റായ ഇരാവതി കാർവേയുടെ ഒരു ജീവചരിത്രമാണ്. വായന മനുഷ്യനെ സ്വയം നവീകരിക്കാൻ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. ടെന്നീസിന്റെ യൂളിസീസിനെ പോലെ പ്രായമാകുമ്പോഴും ഒരു പുതുയാനം കൊതിക്കുന്ന ഒരാൾ നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാവും. ജീവിതത്തെ, മനുഷ്യനെ, പ്രപഞ്ചത്തെയൊക്കെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ജിജ്ഞാസു. ആ ആൾ സജീവമായിരിക്കുക എന്നത് ജീവിതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മരണം വരെ ഉള്ളിലെ ആ ഒരു അറിയാൻ കൊതിക്കുന്ന മനുഷ്യൻ സജീവമായിരിക്കുക എന്നത്, അതിന് എന്നെ സഹായിച്ചിട്ടുള്ളത് പുസ്തകങ്ങളാണ്. അത് ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. മനസ്സുകൊണ്ട് ചെറുപ്പമായിരിക്കാൻ എന്നെ സഹായിക്കുന്ന പുനർനവയാണ് പുസ്തകം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.
1: എഴുത്തുകാരിയായ എം ഡി രാധികയാണ് ഇതുവരെ സംസാരിച്ചത്. ഞാൻ എന്റെ വായന സമാപിക്കുന്നു.
2: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. സമർപ്പിച്ചത്
3: ഗ്ലോക്കോമ ക്ലിനിക്, കുട്ടികളുടെ നേത്രപരിചരണ വിഭാഗം, ഡേ കെയർ, പിൻഹോൾ, തിമിര ശസ്ത്രക്രിയ തുടങ്ങിയ സേവനങ്ങളുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
4: വിദഗ്ധ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ രോഗി കേന്ദ്രീകൃതവും കരുതലോടെയുമുള്ള സേവനം.
3: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
2: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: ബെനീസിയ ബാത്ത്വേഴ്സ്, എൻ ഐ എസ് ഒ 9001 2015 സർട്ടിഫൈഡ് കമ്പനി.
7: ഏറ്റവും നൂതനമായ ശ്രവണ സഹായികൾ, ലോകോത്തര ബ്രാൻഡുകൾ,
8: 2 വർഷം വാറന്റി, ഇ എൻ ടി സ്പെഷ്യലിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ മികച്ച സർവീസ്.
5: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.

2026 മലയാള സിനിമാ സംഗീതത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഗാനങ്ങളിലൊന്നാണ് ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത പള്ളിച്ചട്ടമ്പി എന്ന ചിത്രത്തിലെ കാട്ടുചെമ്പകം എന്ന ഈ ഗാനം. ഹിന്ദി ഗായകനും സംഗീത സംവിധായകനുമായ വിശാൽ മിശ്രയും കൂടെ ആവണി മൽഹാറും ചേർന്ന് ആലപിച്ച ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചത് കൈതപ്രം, സംഗീതം ജേക്സ് ബിജോയ്. വിശാൽ മിശ്ര ആദ്യമായി മലയാളത്തിൽ പിന്നണി പാടിയ ഗാനം എന്ന അപൂർവത ഈ ഗാനത്തിനുണ്ട്.

0: കുറെ ദൂസായി കേക്കണ്. വെനീഷ്യയുടെ ലുക്ക്, വെനീഷ്യയുടെ കളറ്, വെനീഷ്യയുടെ ക്വാളിറ്റി, ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. സത്യം പറ മനസ്സാ, ഏതാണ് ഈ വെനീഷ്യ?
1: പൊന്നു ജമീല, നമ്മുടെ പുതിയ പേരയിലേക്ക് വന്ന പുതിയ ബാത്ത്വെയർ വെനീഷ്യയുടെ കാര്യമാണ് ഞമ്മൾ പറഞ്ഞത്. ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീഷ്യ അല്ലേ ട്രെൻഡ്? അതിന്റെ ഒരു കാര്യം
0: അതോ അതെ, ഇനി വെനീഷ്യ നമ്മളെ മുത്തല്ലേ.
2: വെനീഷ്യ ബാത്ത്വെയേഴ്സ് ഇപ്പോൾ എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ കോഴിക്കോട്.
3: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്ത്വെയേഴ്സ്, എൻ ഐ എസ് ഒ 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
6: സൈമൺ ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്
7: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
8: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
7: ഇനി കാഴ്ച ക്ലിയർ ആകും.
8: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
9: കറി റെഡിയാണ്, ഇനി ചപ്പാത്തി ആക്കണ്ടേ? ഗോതമ്പ് മാവ് എവിടെ? ഇനി കുഴയ്ക്കണം, പരത്തണം, ചുട്ടെടുക്കണം. ആദ്യം ഗോതമ്പ് മാവ് എടുക്കാം, കൂടെ അല്പം മൈദയും ചേർക്കാം. Let's take wheat flour and add some all-purpose flour. Flour, F-L-O-U-R, flour, എന്നാൽ മാവ്. ഫ്ലവറും ഫ്ലോറുമല്ല, flour. Wheat flour, ഗോതമ്പ് മാവ്, W-H-E-A-T, wheat, F-L-O-U-R, flour, wheat, flour. ഓൾ പർപ്പസ് ഫ്ലാ എന്താണെന്നോ?
10: നമ്മുടെ നാട്ടിൽ, അതായത് ഇന്ത്യയിൽ, മൈദ മാവാണ് ഓൾ പർപ്പസ് ഫ്ലാ.
9: എ എൽ എൽ ഓൾ പി യു ആർ പി ഒ എസ് ഇ പർപ്പസ് എഫ് എൽ ഒ യു ആർ ഫ്ലാ. ഓൾ പർപ്പസ് ഫ്ലാ. ഓൾ പർപ്പസ് എന്നാൽ എല്ലാ ഉദ്ദേശ്യങ്ങളും. കുറേയേറെ വൈവിധ്യമാർന്ന വിഭവങ്ങളിൽ ഒരു ചേരുവ അഥവാ ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ടാവണം മൈദമാവിന് ഓൾ പർപ്പസ് ഫ്ലാ എന്ന് പേര് വന്നത്. മാവിൽ അല്പം വെള്ളം ചേർത്ത് കുഴയ്ക്കാം. ആഡ് സം വാട്ടർ ടു ദ ഫ്ലാ ആൻഡ് നീഡ്. നീഡ്, കെ എൻ ഇ എ ഡി, നീഡ്, കുഴയ്ക്കുക. ആഡ് സം വാട്ടർ ടു ദ ഫ്ലാ ആൻഡ് നീഡ്. മാവ് നന്നായി കുഴ

0: അരയ്ക്കുക. നീഡ് ദ ഡോ വെൽ. ഡോ, ഡി ഒ യു ജി എച്ച്, ഡോ എന്നാൽ കുഴച്ച മാവ്. കുഴച്ച മാവ് അല്പനേരം മൂടിവെക്കാം. കീപ് ദ ഡോ കവേർഡ് ഫോർ സം ടൈം. കീപ് ദ ഡോ കവേർഡ് ഫോർ സം ടൈം. ചപ്പാത്തിക്ക് മാത്രമല്ല പൂരി, ഭട്ടൂര, നാൻ തുടങ്ങിയ എല്ലാതരം റൊട്ടി ഇനങ്ങൾക്കും ബ്രെഡ്, പിസ്സ തുടങ്ങിയവയ്ക്കും കുഴച്ചു വച്ച മാവിന് ഡോ എന്നാണ് പറയുക. അപ്പോ ദോശ മാവ് ഡോ അല്ലേ? അല്ല, മാവ്, മുട്ട, പാൽ തുടങ്ങിയവ ചേർത്ത് കുഴമ്പ് പരുവത്തിൽ തയ്യാറാക്കുന്ന എല്ലാ കൂട്ടുകൾക്കും ബാറ്റ എന്നാണ് പറയുക. ബാറ്റ, ബി എ ടി ടി ഇ ആർ, ബാറ്റ. ദോശ ബാറ്റ, ദോശക്കൂട്ട്. കേക്ക് ബാറ്റ, കേക്കിനുള്ള കൂട്ട്. ചപ്പാത്തി പരത്തണ്ടേ? ലെറ്റ് അസ് റോൾ ദ ചപ്പാത്തീസ്. റോൾ, ആർ ഒ എൽ എൽ, റോൾ പരത്തുക. ലെറ്റ് അസ് റോൾ ദ ചപ്പാത്തി. എന്തുപയോഗിച്ചാണ് പരത്തുക അഥവാ റോൾ ചെയ്യുക? ലെറ്റ് അസ് റോൾ ദ ചപ്പാത്തി യൂസിംഗ് എ റോളിംഗ് പിൻ. സേഫ്റ്റി പിൻ എന്ന് കേട്ടിട്ടുണ്ട്. ഇതെന്താണപ്പ ഒരു റോളിംഗ് പിൻ? പേടിക്കണ്ട, ചപ്പാത്തി പരത്താൻ ഉപയോഗിക്കുന്ന കോലാണ് റോളിംഗ് പിൻ. ആർ ഒ എൽ എൽ ഐ എൻ ജി റോളിംഗ്, പി ഐ എൻ പിൻ. റോളിംഗ് പിൻ അഥവാ ചപ്പാത്തിക്കോൽ. ചപ്പാത്തി പരത്തുന്ന പലകയാണ് ബോർഡ് അല്ലെങ്കിൽ റോളിംഗ് ബോർഡ്. ബി ഒ എ ആർ ഡി ബോർഡ്. ചപ്പാത്തിക്കല്ല് അഥവാ തവ നന്നായി ചൂടാക്കി അതിന്മേൽ ചപ്പാത്തി ചുട്ടെടുക്കാം. ടു കുക്ക് ദ ചപ്പാത്തി പ്ലേസ് ഇറ്റ് ഓൺ എ ഹോട്ട് ഗ്രിഡിൽ. ഗ്രിഡിൽ, ജി ആർ ഐ ഡി ഡി എൽ ഇ, ഗ്രിഡിൽ എന്നാൽ ചപ്പാത്തിക്കല്ല് അഥവാ തവ.
1: You are listening to Simon Eye Hospital English Matters, presented by Smita Manikoth.
2: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
3: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
4: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
3: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
4: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
6: യോഗയിലെ 6 തത്വങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു പയ്യന്നൂർ PES സ്കൂളിലെ ഭാഷാധ്യാപികയും യോഗ പരിശീലകയുമായ ശ്രീമതി സിന്ധു PU.
7: യോഗ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലും ആസനങ്ങളാണ് വരുന്നത്. തല കീഴായി നിന്ന് കാലൊക്കെ മുകളിലേക്ക് വെച്ചുകൊണ്ട് പലതരത്തിൽ നമ്മുടെ ശരീരത്തെ വളച്ചൊടിക്കുന്ന ആസനങ്ങൾ. എന്നാൽ അത് വാച്യാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സന്തുലിതമായ യോജിപ്പാണ് യോഗ എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ശരീരമാണ്. ശരീരം ആണ് ആദ്യം വരുന്നത്, അതുകൊണ്ട് തന്നെ മനസ്സല്ല. ഇത് ശരീരവും മനസ്സും സന്തുലിതമാകണമെങ്കിൽ അവിടെ പ്രാണൻ വേണം, ശ്വാസോച്ഛ്വാസം വേണം. ശ്വാസമില്ലെങ്കിൽ ശരീരമില്ല, മനസ്സുമില്ല, അതും നിർജീവമാണ്. അതുകൊണ്ടാണ് ഇവിടെ ആത്മാവിന് അത്രയധികം പ്രാധാന്യം വരുന്നത് തന്നെ. ആത്മാവ് എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം വന്നേക്കാം, ആത്മാവിനെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. പക്ഷെ പറയുന്നത് ആത്മാവാണ്. ആത്മാവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ബോധമാണ്. ബോധം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ അറിയാതെ

0: പറയാണ്, ഓ ഇന്നലെ രാത്രി ഞാൻ നന്നായി ഉറങ്ങി. അപ്പോഴവിടെ ആരോ ഒരാൾ ഉണർന്നിരിക്കുന്നുണ്ട്. അതാണ് ബോധം, അതുതന്നെയാണ് ആത്മാവ്. നമ്മുടെ ഉൾക്കാഴ്ചയാണ് ആത്മാവ് എന്നുള്ളത്. അവ തമ്മിലുള്ള ഒരു യോജിപ്പാണ് യോഗ എന്നുള്ളത്. അതിൽ ആസനങ്ങൾ, പ്രാണായാമം, ധ്യാനം എന്നിവയൊക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞ ആസനങ്ങളും പ്രാണായാമങ്ങളും മാത്രമല്ല യോഗയിലുള്ളത്. അവ പ്രാവർത്തികമാകണമെങ്കിൽ യോഗയിലെ 6 തത്വങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് ശരിയായ ശുചിത്വം. എന്താണ് ശുചിത്വം എന്ന് പറഞ്ഞാൽ ശരീരശുദ്ധി വരുത്തലാണ് ശുചിത്വം. അവ 2 തരത്തിലുണ്ട്. ഒന്ന് ബാഹ്യശുദ്ധി, ആന്തരിക ശുദ്ധി. അപ്പോൾ ഈ ബാഹ്യശുദ്ധി എന്നുള്ളത് നമ്മൾ ദിവസവും കൈകാൽ കഴുകൽ, കുളി എന്നിവയൊക്കെയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തേതാണ് ആന്തരിക ശുദ്ധി. ആന്തരിക ശുദ്ധി എന്ന് പറയുമ്പോൾ യോഗയിൽ ഷഡ്കർമ്മങ്ങൾ പോലുള്ള ക്രിയകളുണ്ട്. അത് ഏതെങ്കിലും അറിയാവുന്ന ഗുരുക്കന്മാരുടെ അടുത്തു നിന്നുമാണ് നമ്മൾ പരിശീലിക്കേണ്ടത്. പിന്നെ രണ്ടാമത്തേതാണ്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ശരിയായ ആഹാരം. മിതാഹാരം എന്ന് പറയുന്നു. മിതാഹാരം എന്ന് പറയുമ്പോൾ അല്പാഹാരവുമല്ല, അമിതാഹാരവുമല്ല, രണ്ടിനും ഇടയിലായിരിക്കണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. പിന്നെ യോഗ പറയുന്നത് മൈൻഡ്ഫുൾ ഈറ്റിംഗ് ആണ്. എന്താണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്? നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് നമ്മൾ അറിയണം, അറിഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കണം എന്നർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായി ചവച്ചരച്ച് അത് നമ്മുടെ വായ്ക്കകത്തുള്ള സലൈവറി ഗ്ലാൻഡ് ആയി മിക്സ് ആയിട്ട് വേണം അകത്തേക്ക് കടക്കാൻ. എന്നാൽ മാത്രമേ ദഹനം നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. പിന്നെ അന്നം എന്ന് പറയുന്നത് ഊർജമാണ്, ദൈവമാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഒന്ന് മനസ്സിൽ ധ്യാനിക്കുക. നാം ആരെ ധ്യാനിക്കണം? നമ്മൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവത്തെ ധ്യാനിക്കുക. അന്നാത് ദൈവം, അന്നാത് ബ്രഹ്മം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ യോഗയിൽ മിതാഹാരത്തെക്കുറിച്ച് പറയുമ്പോൾ മധ്യാഹ്നേ ച സായാഹ്നേ ഭോജനം ദ്വയമാചരേത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മധ്യാഹ്നത്തിലും സായാഹ്നത്തിലും 2 നേരം മാത്രമാണ് ഭക്ഷണം കഴിക്കാൻ യോഗ ശുപാർശ ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ ഇടയിലൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മൾ. അതിനെ നമ്മൾ മധ്യാഹ്നേ, സായാഹ്നേ, രാത്രിയാഹ്നേ, അർദ്ധരാത്രിയാഹ്നേ, സുപ്രഭാതാഹ്നേ എന്ന് 5 നേരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യോഗ ശുപാർശ ചെയ്യുന്ന തരത്തിലുള്ള ഈ മിതാഹാര ശൈലി പ്രാവർത്തികമാക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നമ്മുടെ ആരോഗ്യ പരിപാലനം കാത്തു സംരക്ഷിക്കാൻ പറ്റും.
1: യോഗയിലെ 6 തത്വങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശ്രീമതി സിന്ധു PU. ഈ പ്രഭാഷണം തുടർന്നു കേൾക്കാം നാളെ ആരോഗ്യം അമൂല്യത്തിൽ.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura.
3: GMC Ortho Trust Hospital, Pattupettikalam. സമർപ്പിക്കുന്നത്
2: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
4: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
5: പി ലീല പാടിയ ഒരു ഗ്രാമഫോൺ ഭക്തിഗാനം.

0: നിങ്ങൾ കേട്ടത് പി ലീല പാടിയ ഒരു ഗ്രാമഫോൺ ഭക്തിഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
4: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: സുരക്ഷിതമായ ഭക്ഷണം ഉറപ്പാക്കുന്നതിനായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ മൺസൂൺ എന്ന പേരിൽ പരിശോധന നടന്നുവരികയാണ്. ഷവർമ നിർമ്മാണ വിൽപ്പന കേന്ദ്രങ്ങൾ, തട്ടുകടകൾ എന്നിവ കൂടാതെ വിദ്യാലയങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും പരിശോധനയുടെ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഷിഗല്ല ഉൾപ്പെടെയുള്ള വിവിധ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ കാര്യക്ഷമമായ ഇടപെടലാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിവരുന്നത്. ഫുഡ് സേഫ്റ്റി ഡെപ്യൂട്ടി കമ്മീഷണർ കോഴിക്കോട് ടി എസ് വിനോദ് കുമാർ.
2: ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻസ്പെക്ഷൻസ് എല്ലാം സജീവമാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായിട്ട് പരിശോധന നടക്കുന്നത് പ്രധാനപ്പെട്ട ഈറ്ററീസ്, തട്ടുകടകൾ, അതുപോലെ തന്നെ ഫാക്ടറി ഡ്രിങ്കിങ് വാട്ടർ യൂണിറ്റുകള്, ഹോട്ടലിംഗ് യൂണിറ്റുകള്, പിന്നെ സ്കൂളുകളുടെ ഫ്യൂച്ചർ സുരക്ഷിത മാനദണ്ഡങ്ങൾ, വെള്ളത്തിന്റെ സുരക്ഷിതത്വം, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓർഫനേജ്, അതുപോലെ തന്നെ ഡെസ്റ്റിറ്റ്യൂട്ട് ഹോം തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. അതിന്റെ കിച്ചൺ, അതുപോലെ തന്നെ ഭക്ഷ്യ വസ്തുക്കൾ ഉണ്ടാക്കുന്ന സ്ഥലത്തിന്റെ ശുചിത്വ സുരക്ഷിതമാകുന്നതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഈ ഷിജല്ലയുടെ കോട്ടയുടെ കാര്യത്തിൽ പരിശോധന കൂടുതൽ സജീവമായി എത്തിയിട്ടുണ്ട്. മെയ് മാസം 28-ാം തീയതി മുതലാണ് പരിശോധന സജീവമാക്കിയത്. പ്രധാനമായിട്ടും മെഡിക്കൽ കോളേജ് ക്യാൻറ്റീൻസ്, ഹോസ്പിറ്റൽ ക്യാൻറ്റീൻസ് ഇതിനൊക്കെ പരിശോധന കഴിഞ്ഞു. പിന്നെ ഷവർമ യൂണിറ്റുകൾ ഇതിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശോധനകൾ. ജൂലൈ മാസം 15-ാം തീയതി വരെയാണ് ഈ പരിശോധനകൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ എന്റെ ജില്ല പ്രധാനമായിട്ടും 5 ജില്ലകളാണുള്ളത്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട്. ഈ 5 ജില്ലകളും കൂടെ ഏറ്റവും പിന്നാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത്. ഇത് എന്തെങ്കിലും പ്രശ്നം കണ്ടുകഴിഞ്ഞാൽ പ്രധാനമായിട്ടും വെള്ളം പരിശോധന റിപ്പോർട്ട് ഇല്ല, അതല്ലെങ്കിൽ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല, അല്ലെങ്കിൽ സീറ്റ് സുരക്ഷിത മാനദണ്ഡങ്ങൾ വളരെയധികം മോശമായ കണ്ടീഷൻ ആണെങ്കിൽ സ്ഥാപനം അപ്പോൾ തന്നെ ക്ലോസ് ചെയ്യുക. ഇവിടെ പിന്നെ വേറെ മാർഗങ്ങളൊന്നുമില്ല, സ്ഥാപനം ക്ലോസ് ചെയ്യുക. കൂടാതെ തന്നെ ഗുരുതരമായിട്ട് നിയമലംഘനമാണെങ്കിൽ അത് ഫുഡ് സേഫ്റ്റി കാര്യത്തിൽ

0: ഡിപ്പിയുടെയും ജസ്റ്റിസ് അനുസരിച്ച് അഡ്യൂഡിക്കേഷൻ കേസുകൾ ഫയൽ ചെയ്യുകയാണ്. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിന്റെ മറ്റ് സർവേ സാമ്പിൾസ് കളക്ട് ചെയ്യുന്നുണ്ട്. ആ സാമ്പിൾസ് കളക്ട് ചെയ്യുമ്പോൾ ഒന്ന് രണ്ടെണ്ണം ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സ്ഥാപനം അപ്പോൾ തന്നെ അടച്ചുപോയിട്ട് ഒരു മറുപടി സ്വീകരിച്ചു വരികയാണ്. ഇതെല്ലാം നമ്മുടെ ആരോഗ്യ വകുപ്പിനെയും കൂടി ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവരും ശക്തമായ നടപടികൾ എടുക്കുന്നുണ്ടാണ്.
1: ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി വയനാട് ജില്ലയിൽ നടന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അസിസ്റ്റന്റ് കമ്മീഷണർ ഫുഡ് സേഫ്റ്റി ഡോക്ടർ ജോസഫ് കുര്യാക്കോസ്.
2: ഭക്ഷണത്തിലൂടെയും കുടിവെള്ളത്തിലൂടെയും പകരുന്ന മഴക്കാലജന്യ രോഗങ്ങൾ ഒഴിവാക്കുന്നതിനും അതിന്റെ വ്യാപനം തടയുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംസ്ഥാനത്ത് ഓപ്പറേഷൻ മൺസൂൺ എന്ന പേരിൽ പരിശോധനകൾ കർശനമാക്കിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി വയനാട് ജില്ലയിലും ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ജ്യൂസ് ഷോപ്സ്, വിദ്യാലയ പരിസരത്തുള്ള ഭക്ഷണശാലകൾ, അതുപോലെ തന്നെ പൊതുജനങ്ങൾ കൂടുതലായി ആശ്രയിക്കുന്ന ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങൾ, പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ യൂണിറ്റുകൾ എന്നിവ കേന്ദ്രീകരിച്ച് 120 പരിശോധനകൾ ജൂലൈ 15 മുതൽ നടത്തി വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 12 സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കാനുള്ള നോട്ടീസും അതുപോലെ തന്നെ ചെറിയ ന്യൂനതകൾ കണ്ടെത്തിയ 6 സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസും അതുപോലെ പൊതുജനാരോഗ്യ മുൻനിർത്തി ഗുരുതര സ്വഭാവമുള്ള നിയമനങ്ങൾ കണ്ടെത്തിയ 8 സ്ഥാപനങ്ങൾ ക്ലോഷർ നോട്ടീസും നൽകിയിട്ടുള്ളതാണ്.
1: ഓപ്പറേഷൻ മൺസൂണിൽ ഏറ്റവും പ്രാധാന്യത്തോടെ പരിശോധന നടത്തുന്ന ഇടമാണ് തട്ടുകടകൾ. പരിമിതമായ സൗകര്യങ്ങളോടെ പ്രവർത്തിക്കുന്ന ഇവിടങ്ങളിൽ സുരക്ഷിതമായ ഭക്ഷണമൊരുക്കാൻ ഉടമകളും ജോലിക്കാരും ശ്രദ്ധിക്കണം. കുറ്റ്യാടി സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഫെബിന മുഹമ്മദ് അഷ്റഫ് എ പി.
3: കേരളത്തിന്റെ ഭക്ഷണ സംസ്കാരത്തിൽ ഇന്ന് വലിയൊരു പ്രാധാന്യം തട്ടുകടകൾക്ക് ഉണ്ട്. കുറഞ്ഞ ചെലവിൽ രുചികരമായ ഭക്ഷണം ലഭിക്കും എന്നതുകൊണ്ട് ദിനേനെ ആയിരക്കണക്കിന് ആളുകളാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ തട്ടുകടകളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തുടനീളം ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാർ നടത്തിയിരുന്ന പരിശോധനയിൽ ഏറ്റവും പ്രാധാന്യം നൽകി വരുന്നത് തട്ടുകടകൾക്ക് തന്നെയാണ്. അപ്പോൾ തട്ടുകടകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിമിതമായിട്ടുള്ള സ്ഥല സൗകര്യം അല്ലെങ്കിൽ ഭൗതിക സാഹചര്യം ഉള്ള സ്ഥാപനങ്ങളാണ് ഇത്തരത്തിലുള്ള തട്ടുകടകൾ. അതുകൊണ്ട് തന്നെ ഭക്ഷ്യസുരക്ഷയിൽ കോംപ്രമൈസ് ചെയ്യാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. മറ്റേതൊരു ഭക്ഷ്യസ്ഥാപനവും പോലെ തന്നെ തട്ടുകടകളിലും നിർബന്ധമായിട്ടും ഭക്ഷ്യസുരക്ഷാ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം, അത് പ്രദർശിപ്പിച്ചിരിക്കുകയും വേണം. രണ്ടാമതായിട്ട് തട്ടുകടകളിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ജീവനക്കാർക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണം. മൂന്നാമതായി സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്ന വെള്ളം NABL അക്രഡിറ്റേഷനുള്ള ലാബിൽ പരിശോധിച്ചതിൻ്റെ പരിശോധനാ ഫലം സ്ഥാപനത്തിൽ സൂക്ഷിക്കുകയും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന സമയത്ത് അത് പരിശോധനയ്ക്കായിട്ട് സമർപ്പിക്കുകയും വേണം. ഈ മൂന്ന് രേഖകളും അടിസ്ഥാനപരമായിട്ട് ഏതൊരു ഭക്ഷ്യസ്ഥാപനത്തിലും വേണം എന്നുള്ളത് പോലെ തന്നെ തട്ടുകടകൾക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഷിഗല്ല പോലെയുള്ള പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ വെള്ളം കൃത്യമായിട്ട് പരിശോധിച്ച് സ്ഥാപനത്തിൽ സൂക്ഷിക്കേണ്ടത് നിർബന്ധമാണ്. തട്ടുകടകളിൽ പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു വലിയ പോരായ്മ എന്ന് പറയുന്നത് പാത്രങ്ങളും ഗ്ലാസുകളും മറ്റു പാചക ഉപകരണങ്ങളൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളം റണ്ണിങ് വാട്ടറിൽ തന്നെ അല്ലെങ്കിൽ ടാപ്പ് വാട്ടറിൽ തന്നെ കഴുകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിരിക്കണം. ഇതില്ലാത്ത സ്ഥാപനങ്ങൾ നമുക്ക് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരം പ്രവർത്തിന് അനുമതി കൊടുക്കാൻ സാധ്യമല്ല. ഷിഗല്ല പോലെയുള്ള പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഉള്ള തട്ടുകടകൾക്ക് മാത്രമേ പ്രവർത്തനാനുമതി നൽകാനുള്ള നിർവാഹമുള്ളൂ.
1: കുടിവെള്ളത്തെ പോലെ കൈ കഴുകാനും പാത്രം കഴുകാനും ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ കാര്യത്തിലും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. മഴക്കാലമായതിനാൽ വിദ്യാലയങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നടത്തുന്ന പരിശോധനയിൽ ഇക്കാര്യത്തിലാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. എലത്തൂർ സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ വിമൽ സി എ.
4: ഓപ്പറേഷൻ മൺസൂൺ ജില്ലയിൽ പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് സവിശേഷ ശ്രദ്ധ നൽകുന്ന ഒരു മേഖലയാണ് സ്കൂളുകൾ. പ്രധാനമായിട്ടും സ്കൂളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്കൂളിലെ വെള്ളമാണ്. സ്കൂളുകളിൽ പൊതുവെ രണ്ട് തരത്തിലുള്ള വെള്ളം ഉണ്ടാവാറുണ്ട്, കിണറുകളിൽ അല്ലെങ്കിൽ കുഴൽക്കിണറുകളിലുള്ള വെള്ളം, അതേപോലെ തന്നെ സർക്കാർ സംവിധാനത്തിലൂടെ ജലജീവൻ മിഷനിലൂടെയൊക്കെ വരുന്ന വെള്ളം. രണ്ടിനും വ്യത്യസ്തമായ ടാങ്കുകൾ ഉണ്ടാകും. ഈ രണ്ട് ടാങ്കുകളും ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, അവിടെ ഉപയോഗിക്കുന്ന വെള്ളം ടെസ്റ്റ് ചെയ്ത് ഗുണനിലവാരം ഉറപ്പുവരുന്ന റിപ്പോർട്ട് സ്കൂളിൽ സൂക്ഷിക്കേണ്ടതാണ്. ടെസ്റ്റ് ചെയ്യാൻ ഗവൺമെൻറ് അക്രഡിറ്റഡ് ആയ ലാബിൽ തന്നെ പരിശോധിക്കുക. ഇനി ടെസ്റ്റ് നടത്തിയ ശേഷം എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ അത് തിരുത്തിയ ശേഷം റീടെസ്റ്റ് ചെയ്തിട്ട് ഗുണനിലവാരം ഉറപ്പുവരുത്തണം. സ്കൂളുകളിൽ ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ അവർ മെഡിക്കൽ ഫിറ്റ്നസ് നിർബന്ധമായിട്ടും എടുക്കണം. സ്കൂളിലെ ഭക്ഷ്യവസ്തുക്കൾ റോ മെറ്റീരിയൽസ് ഉൾപ്പെടെ സൂക്ഷിക്കുന്നതിൽ കൃത്യമായ ജാഗ്രത പുലർത്തണം. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ്, ആദ്യം വരുന്നത് ആദ്യം ഉപയോഗിക്കണം. അരി പോലെയുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ കൃത്യമായിട്ട് തട്ടടിച്ച് തട്ടിന് മുകളിൽ സൂക്ഷിക്കണം. റോ മെറ്റീരിയൽസ് ഒന്നും തുറന്ന് സൂക്ഷിക്കരുത്, ഇപ്പോൾ വളരെ കുറവാണ്. എന്നാലും വിറക് ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് സ്റ്റാക്ക് ചെയ്ത് വെക്കണം. സ്കൂളിൽ നൽകുന്ന മെനുകളിൽ താൽക്കാലികമായിട്ടെങ്കിലും കൃത്യമായിട്ട് കുക്ക് ചെയ്യാത്ത ലൈക്ക് സാലഡ്സ്, അതേപോലെ തന്നെ മോര്, ചട്നി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊതുവെ ഈ ഒരു കാലഘട്ടത്തിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുക. ഒരിക്കലും ചൂടുവെള്ളത്തിലേക്ക് പച്ചവെള്ളം ചേർക്കുക.

0: പാരന്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സ്കൂളുകളിലേക്ക് കുട്ടികൾക്ക് സ്നാക്സ് കൊടുത്തയക്കുമ്പോൾ ഫ്രഷ് ആൻഡ് ഹൈജീനിക് ആയിട്ട് അയക്കുക. ജങ്ക് ഫുഡ്സ് ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതാണ് നല്ലത്. കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ സ്വയം ചികിത്സയ്ക്ക് വിധേയമാകാതെ ഒരു ഡോക്ടറെ കണ്ട് അദ്ദേഹത്തിന്റെ സഹായം തേടുക. കോഴിക്കോട് തലക്കുളത്തൂർ പഞ്ചായത്തിൽ ഷിഗല്ല ബാധിച്ച് ഒരു കുട്ടി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതോടനുബന്ധിച്ച് നമ്മൾ ആ തലക്കുളത്തൂർ പഞ്ചായത്തിൽ തന്നെയുള്ള 11 സ്കൂളുകളിലെ വെള്ളം ശേഖരിച്ച് ലാബിൽ അയച്ചിരുന്നു. ഇവിടെയുള്ള വെള്ളത്തിൽ നിന്നും തന്നെ ഷിഗല്ലയോ അല്ലെങ്കിൽ മറ്റു അണുക്കളോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കൂടാതെ നമ്മൾ സ്കൂളുകളിൽ ഫുഡ് ഹാൻഡിൽ ചെയ്യുന്ന ഏകദേശം 62 ഫുഡ് ഹാൻഡ്ലേഴ്സും അതേപോലെ തന്നെ അംഗനവാടിയിലെ 47 അംഗനവാടി ഹെൽപ്പേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഫുഡ് സേഫ്റ്റി ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം, അതായത് ഒരു ബോധവൽക്കരണ പരിപാടിയാണ് അത് സംഘടിപ്പിച്ചിരുന്നു. പലപ്പോഴും സർക്കാർ മേഖലയിലുള്ള സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും സവിശേഷമായ ശ്രദ്ധ ഈ മേഖലയിലൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും പ്രൈവറ്റ് സ്കൂളുകളിൽ പ്രത്യേകിച്ചും വെള്ളം പരിശോധിക്കുന്ന കാര്യത്തിലൊക്കെ ഒരു അലംഭാവം കാണാറുണ്ട്. തീർച്ചയായിട്ടും സ്കൂളുകളിലെ വെള്ളം പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി റിപ്പോർട്ട് സൂക്ഷിക്കുക. പിന്നീട് വീഴ്ച കണ്ടെത്തുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാല് പാത്രം കഴുകുന്നതിനും അതുപോലെ തന്നെ കൈ കഴുകുന്നതിനും വായ കഴുകുന്നതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന വെള്ളം, അതിന് ഗുണനിലവാരം വേണ്ട എന്നൊരു ധാരണ പലർക്കും ഉണ്ട്. അങ്ങനെയല്ല, ഇത്തരത്തിൽ പാത്രം കഴുകുന്നതിനും കൈ കഴുകുന്നതിനും ഒക്കെയുള്ള വെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തപ്പെടേണ്ടതുണ്ട്. സ്കൂളുകളോടനുബന്ധിച്ച് ക്യാൻറ്റീനുകൾ ഉണ്ടെങ്കിൽ ആ ക്യാൻറ്റീന് ഫുഡ് സേഫ്റ്റി ലൈസൻസ് എടുത്തിരിക്കണം. അതുപോലെ തന്നെ അവിടുത്തെ ഫുഡ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്ക് മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം. ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണ്. ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും PTIയുടെയും എൻഫോഴ്സ്മെന്റ് ഓഫീസർമാരുടെയും ഒക്കെ പരിപൂർണമായ ജാഗ്രത ഉണ്ടെങ്കിൽ മാത്രമേ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ. നമുക്ക് കൂട്ടായിട്ട് മുന്നേറാം.
1: മലയാളികളിൽ പലരും ഒരു നേരമെങ്കിലും പുറമേ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലമുള്ളവരാണ്. കഴിക്കുന്ന ഭക്ഷണം സുരക്ഷിതമാണോ എന്ന് നോക്കാനുള്ള സംവിധാനം ഉപഭോക്താവിനില്ല. വിപണിയിൽ ലഭിക്കുന്നവയുടെ ഗുണനിലവാരവും സുരക്ഷയും നാം മനസ്സിലാക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയിലൂടെ മാത്രമാണ്. മായം കലർന്നതും വൃത്തിഹീനമായ സാഹചര്യത്തിലും ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുന്ന കടകൾക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി തടയുന്നതടക്കമുള്ള കർശന നടപടികൾ കൈക്കൊണ്ടാൽ മാത്രമേ ഈ രംഗം കാര്യക്ഷമമാവൂ. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ, ആശയം നിർവഹണം ഫഹദ് രാസ.
2: മുബാരക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷ, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
3: മുബാരക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി, കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
6: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
5: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
6: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ് റാമോഹൻ റോഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
0: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: നേത്ര പരിശോധനാ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
0: സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്, സ്റ്റേഡിയം ജംഗ്ഷൻ, രാംമോഹൻ റോഡ്, കോഴിക്കോട് ആൻഡ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
5: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

അൽഫോൺസ് ജോസഫ് എന്ന സംഗീതജ്ഞൻ മലയാളത്തിലെ ഇതുവരെയുള്ള ചെറിയ കരിയറിൽ ഒരുപാട് നല്ല പാട്ടുകൾ, ശ്രദ്ധേയമായ ഗാനങ്ങൾ മലയാളികൾക്ക് നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു സംഗീത സംവിധായകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്വീകരിച്ചതും സ്നേഹിച്ചതും ജലോത്സവം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ശേഷമാണ് എന്ന് തോന്നുന്നു. നമ്മളിന്ന് കേൾക്കാൻ പോകുന്ന ഗാനം

0: ഈ ഗാനം ശുദ്ധമായ സരസ്വതി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. ചലച്ചിത്ര ഗാനങ്ങളിൽ രാഗങ്ങൾ ഒരു ബേസ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥ രാഗം എന്ന് പറയുന്നത് രാഗത്തിൻ്റെ സ്വരമല്ല എന്നുള്ളതാണ് സത്യം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ശങ്കരാഭരണം എന്ന രാഗം ഒരു ചലച്ചിത്ര ഗാനത്തിന് അധികം ഉപയോഗിക്കാത്തത് ഒരു പക്ഷേ അത് 100% അതിൻ്റെ ഗമകങ്ങളിലാണ് ആ രാഗം കുടികൊള്ളുന്നത്. ശങ്കരാഭരണത്തിലൊരു ലളിതമായി ഒരു ഗാനം ഒരാൾ ചിട്ടപ്പെടുത്തിയാലും അത് വെസ്റ്റേൺ മ്യൂസിക്കിലെ മേജർ സ്കെയിലിൽ ചെയ്തതെന്ന് പറയും.
1: സരിഗമപധനീസ
0: എന്ന് പാടുമ്പോഴേ ശങ്കരാഭരണം ശങ്കരാഭരണം ആവുകയുള്ളൂ.
1: സരിഗമപധനീസ
0: എന്ന് പാടുമ്പോൾ ശങ്കരാഭരണമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. നമുക്ക് തിരിച്ച് സരസ്വതിയിലേക്ക് എത്താം.
1: സരിമപധസ
0: സരസ്വതി രാഗത്തിൻ്റെ സ്വരങ്ങൾ എന്ന് പറയുന്നത് ഷഡ്ജം, ചതുർശ്രുതി ഋഷഭം, പ്രതിമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, കൈശിക നിഷാദം എന്നിവയാണ്. ഇത് 64-ാമത്തെ മേളകർത്ത രാഗമായ വാചസ്പതിയുടെ ജന്യമാണ്. നമുക്ക് കേരനിരകളാടും എന്ന ആ ഗാനം ഒന്ന് കേൾക്കാം.

0: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
1: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: സ്റ്റൈലോ ഒപ്റ്റിക്സ്, സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ്, റാമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ്, മെയിൻ റോഡ്, കൊയിലാണ്ടി.
2: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
5: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
4: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ്, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
6: കൂടെ സൂപ്പർ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും.
7: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം. സമർപ്പിക്കുന്നത്
8: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
9: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
8: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECG, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
9: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
7: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
10: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
11: ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും നാദങ്ങളുടെ പുതുവിസ്മയങ്ങൾ നമുക്ക് അനുഭവിക്കാനാകും.

രാജയുടെ ഗാനങ്ങളിൽ പ്രകൃതിയും പരിസരവും സംഗീതത്തിൽ ഒരുപോലെ ലയിച്ചു കേൾക്കാനാകും. കണിശമായ താളവട്ടം, നാട്ടുലാവണ്യം, തികഞ്ഞ സാങ്കേതിക മികവ്, അങ്ങനെയും ഒരു ഗാനമിതാ. ചിത്രം മൈക്കിൾ മദന കാമരാജൻ, പാടിയത് എസ് ജാനകി, കമലഹാസൻ.

0: രചന എൻ അജിത്.
1: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയ നീല. സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
6: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
7: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
8: ടോമാഹോക്ക് ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന കറുത്ത മനുഷ്യൻ ആ ചിന്തകളെല്ലാം വായിച്ചതുപോലെ മനുഷ്യരുടെ കാതുകൾക്കും കണ്ണുകൾക്കും പിടികൊടുക്കാത്ത ഏതോ സ്ഥായിയിലും പ്രതലത്തിലും വണ്ടി നിർത്തി ബെഞ്ചമിനെ നോക്കി കൈവീശി വിളിച്ചു പറഞ്ഞു, ബെഞ്ചമിനെ, ഇനിയും നമുക്ക് കാണാം. നിന്റെ ആഴമേറിയ ഉറക്കത്തിനിടയിൽ വരുന്ന ഫോൺ സന്ദേശങ്ങളായും അവിചാരിതമായി നീ കാണുന്ന രൂപങ്ങളായും ചില ബിംബ

0: ങ്ങളായും നമുക്ക് കാണാം. തൽക്കാലം വിട. സന്ധ്യയ്ക്ക് ഷൺമുഖം നിരത്തോരത്തെ കായലിന്റെ മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന വെള്ളിൽപ്പറവകൾ വിവരിക്കാനാകാത്ത രൂപങ്ങളിലൂടെ ചിലത് വിനിമയം ചെയ്യുന്നുണ്ടെന്ന് ബെഞ്ചമിന് തോന്നി. എന്നാൽ ആ രൂപഭാഷ അഴിച്ചെടുത്ത് അതിന്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള ത്രാണി തനിക്കിനിയും കൈവന്നിട്ടില്ലെന്ന തിരിച്ചറിവിൽ ദുഃഖിതനായി ബെഞ്ചമിൻ കരിങ്കൽ മതിലിലിരുന്നു. കഥകളും ചരിത്രവും ചുഴിപോലെ ചുറ്റും കിടന്ന് വട്ടം കറങ്ങുന്നുണ്ട്. അതിൽ നിന്നൊന്നും പഠിക്കാനില്ലെന്ന തിരിച്ചറിവും വന്നുകഴിഞ്ഞു. ഗതികെട്ട നേരത്ത് തുണയ്ക്കാനും നയിക്കാനും പോരുന്ന പ്രചോദനങ്ങളൊന്നും കീഴാള ജീവിതത്തിന്റെ അടിമട്ടിൽ പോലും ഊറിക്കൂടിയിട്ടില്ലെന്ന് ഇത്തിരി വൈകിയാണെങ്കിലും ചീരയ്ക്ക് പിടികിട്ടി. കൊതിച്ചതെല്ലാം വെട്ടിപ്പിടിച്ചു എന്ന വിചാരം പോലും അർത്ഥമില്ലാത്തതായിരുന്നു. അന്തിച്ചോപ്പു പോയി കട്ടിയിരുട്ട് വന്നു. മക്കൾ രണ്ടും കുറച്ചു വറ്റും കഞ്ഞിവെള്ളവും കഴിച്ചുറക്കമായി. കുഞ്ഞുമാക്കോതയാണെങ്കിൽ എത്തിയിട്ടുമില്ല. അയാൾ അത്ര അകലേക്കൊന്നും പോയിട്ടില്ല. തൊട്ടയൽപ്പക്കത്ത് തന്നെ ഉണ്ടെന്ന് പറയാം. എന്നാലൊട്ട് കാണാനും പറ്റില്ല. ചവിട്ടടികളുടെ ദൂരത്തിലാണ് അയാളെങ്കിലും ചീരയ്ക്ക് ചെന്ന് എത്തിപ്പെടാനാകില്ല. പരന്നുകിടക്കുന്ന പറമ്പിന്റെ അറ്റത്തേക്ക് അവൾ നോക്കി. ഇത്തിരി അകലത്തിൽ നേരിയ വെട്ടത്തിൽ മങ്ങിക്കാണുന്ന പാണ്ഡ്യാലക്കൽ തറവാട്ടിലേക്ക് കാലുകുത്താൻ അവൾക്ക് എക്കാലവും പേടിയായിരുന്നു. പേരില്ലാത്ത പേടിയുടെ കാരണത്തെക്കുറിച്ച് അവൾ പലവട്ടം ആലോചിച്ചു നോക്കിയിട്ടുണ്ട്. വീടിനു മുന്നിലുള്ള ഭീമൻ ആഞ്ഞിലിമരം കാപ്പിരിയുടെ പ്രേതത്തിന്റെ നിഴലെന്ന പോലെ നാട്ടിലെ കുഞ്ഞുങ്ങളുടെ മനസ്സുകളെ പേടിയുടെ കഥകളാൽ പുതപ്പിച്ചിരുന്നു. നാളിതുവരെ ആ ആഞ്ഞിലിയെയും അച്ചമ്മിമാപ്പിളയെയും വേർതിരിച്ച് കാണാൻ അവൾക്ക് കഴിഞ്ഞിട്ടുമില്ല. അയാൾ മുഴുവൻ മനുഷ്യനല്ല. അതെ, അതാണ് നേര്. അവൾ അങ്ങനെയും ചിന്തിച്ചു. അന്നംകുട്ടിത്താത്തി പാണ്ഡ്യാലക്കൽ കെട്ടിവന്ന കാലം തൊട്ടേ മനുഷ്യപ്പറ്റുള്ളവളാണ്. ഇവിടെ വന്ന് കുടിപാർത്ത ദിവസം മുതൽ പലവട്ടം സ്നേഹത്തോടെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും അവളാ തറവാട്ടിലേക്കും തൊടിയിലേക്കും പോയിട്ടില്ല. കുഞ്ഞുമാക്കോതയാണെങ്കിൽ ആ തൊടിയെന്ന് പോരാറുമില്ല. പറമ്പിന്റെ അതിരിൽ അവർക്ക് കുടിലു കെട്ടിക്കൊടുത്ത് താമസിപ്പിച്ചത് അച്ചമ്പിയാണെങ്കിലും അതിന്റെ പിന്നിൽ അന്നംകുട്ടിത്താത്തിയുടെ പട്ടുപോലുള്ള മനസ്സാണുള്ളതെന്ന് ചീര വിചാരിച്ചിരുന്നു. കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ലെന്ന് വെളിപ്പെടുത്തിയത് താത്തി തന്നെയാണ്. അവർക്ക് കുടിലു കെട്ടിക്കൊടുത്തത് അച്ചമ്പി സ്വന്തം ഇഷ്ടത്താലാണെന്നും അതിനു പിന്നിൽ ദുഷ്ടലാക്കുണ്ടെന്നും അവർ പറഞ്ഞു. എന്റെ കെട്ടിയവനെ അങ്ങനെ വിശ്വസിക്കാനൊന്നും കൊള്ളൂല. ദൈവത്തിന് നിരക്കാത്ത കാര്യമേ അങ്ങോര് ചെയ്യൂ. സ്വന്തം ചേട്ടത്തി പറയണമെന്ന് കരുതിക്കോ. കുഞ്ഞുമാക്കോതേനെയും കൂട്ടി കാപ്പിരി സേവയാണ് അങ്ങോര് നടത്തുന്നത്. അങ്ങേരുമായിട്ടുള്ള ഇടപാടിന്ന് എങ്ങനെയും കുഞ്ഞുമാക്കോതനെ പിന്തിരിപ്പിക്കണം. അല്ലേ പിന്നെ നിനക്ക് നിന്റെ കെട്ടിയാന ജീവനോടെ കിട്ടൂല മോളെ. കാപ്പിരി പാവമാണെന്നൊക്കെ നാട്ടുകാർ പറയും. എത്ര വന്നാലും ചത്തുപോയ മനുഷ്യന്റെ പ്രേതമല്ലേ? പ്രേതങ്ങളെല്ലാം പിശാചുക്കളാണ്. പിശാചുക്കളുടെ ലോകത്ത് കടക്കാൻ നമ്മ മനുഷ്യന്മാർക്ക് അനുവാദമില്ല. അങ്ങനെ കടക്കണവര് തിരിച്ചു വന്നിട്ടുമില്ല.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
2: HNK യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
4: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
4: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി സമ്മാനിച്ചു. ബഹുമതി സ്വീകരിച്ച പ്രധാനമന്ത്രി സീഷെൽസിലെ ജനങ്ങൾക്കും ഗവൺമെന്റിനും നന്ദി അറിയിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ച് ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ നാളെ ചുമതലയേൽക്കും. വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിൽ നിന്നും അദ്ദേഹം ചുമതല ഏറ്റുവാങ്ങും. വയനാട് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ ഒരു ദിവസത്തെ സൂചന പണിമുടക്ക് തുടങ്ങി. മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിനായി കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി പോയ

0: 2753 പേർ ഇതുവരെ തിരിച്ചെത്തി. 4519 പേരാണ് ഇത്തവണ കണ്ണൂരിൽ നിന്ന് ഹജ്ജിന് പോയത്. ഒരു വർഷത്തെ ബോധവൽക്കരണ പരിപാടികളുമായി മലപ്പുറം ജില്ലാ മദ്യനിരോധന സമിതി ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ വഹീദ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ചവറയിൽ കായലിൽ കുളിക്കാനിറങ്ങിയ 4 വിദ്യാർത്ഥികളിൽ ഒരാൾ മുങ്ങിമരിച്ചു. 7-ാം ക്ലാസ് വിദ്യാർത്ഥി നീണ്ടകര മാമൻതുരുത്ത് വടക്കേക്കുന്നിൽ മിലനാണ് മരിച്ചത്. ലണ്ടനിൽ FIH ഹോക്കി പ്രോ ലീഗിന്റെ റിവേഴ്സ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇംഗ്ലണ്ടിനെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം വിജയം നേടിയത്. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.
1: ക്യുറ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.
2: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
3: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
2: അതെന്താ മാഷേ?
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി, പുതിയറ, കോഴിക്കോട്.
5: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
6: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
5: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
6: ഗ്ലൗക്കോമ, റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ.
5: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്.
6: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും IT പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
5: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
7: ചിങ്ങം മുതൽ കർക്കിടകം വരെ 6 ഋതുക്കളിലൂടെ കടന്നു പോകുന്ന 12 മലയാള മാസങ്ങൾക്ക് മലയാളിയുടെ ജീവിതവുമായി വലിയ ബന്ധമുണ്ട്. നമ്മുടെ ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും അടയാളപ്പെടുത്തുന്നതോടൊപ്പം ഇവ കാർഷിക വൃത്തികളെ ക്രമീകരിക്കുകയും ചെയ്യുന്നു. സിനിമാ ഗാനങ്ങളിലും ഇവ പലപ്പോഴായി കടന്നു വരാറുണ്ട്. എസ് രമേശൻ നായർ, മോഹൻ സിത്താര എന്നിവരൊരുക്കി യേശുദാസ് പാടിയ ഈ ഗാനവും മലയാള മാസങ്ങളുടെ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. കഥാനായകൻ എന്ന ചിത്രത്തിലെ ധനുമാസ പെണ്ണിന് എന്ന ഗാനം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്.
1: പ്രണയിനിയുടെ നീലനയനങ്ങളിലെ ഭാവങ്ങളെ മേടമാസത്തിലെ തെളിഞ്ഞ പുലരിയിലെ ശാന്തമായ കായലിനോട് ഉപമിച്ച ആലപ്പുഴ മധുവിന്റെ ഭാവനയ്ക്ക് മോഹനരാഗത്തിൽ ഈണമിട്ടത് രവീന്ദ്രൻ മാസ്റ്ററായിരുന്നു. മിണ്ടാപ്പൂച്ചയ്ക്ക് കല്യാണം എന്ന ചിത്രത്തിലെ യേശുദാസിന്റെ സ്വരമാധുരിയിൽ പിറന്ന ഗാനം. ഹിന്ദി ചിത്രമായ ചിച്ചോറിന്റെ റീമേക്കായിരുന്നു മിണ്ടാപ്പൂച്ചയ്ക്ക് കല്യാണം.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് സത്യഭാമ.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് പുത്തലത്ത് കണ്ണാശുപത്രി, പുതിയറ, കോഴിക്കോട്.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഇവർക്കും പങ്കാളികളാകാം.
3: പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.
4: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
5: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
6: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
7: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
6: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
8: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
9: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
10: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
11: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
12: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
13: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
14: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
15: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
16: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
17: ആകാശവാണി 103.6 റിയൽ FM. ഇനി 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.
18: ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം അനുജ കുമാർ. ദ ഹെഡ്ലൈൻസ്: പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അറ്റൻഡ്സ് സെയ്ഷൽസ് നാഷണൽ ഡേ സെലിബ്രേഷൻസ് ആസ് ഗസ്റ്റ് ഓഫ് ഓണർ. Also holds talks with his Mauritius counterpart Naveen Chandra Ram Gulam. United States and Iran agree to halt counter strikes and resume talks in Qatar's capital Doha tomorrow. President Draupadi Murmu to present gallantry awards at defense investiture ceremony at Rashtrapati Bhavan today. IMD issues red alert for very heavy rainfall over sub-Himalayan West Bengal and Sikkim today. And in hockey, India beat England 3-2 in penalty shootout to finish AFIH Pro League campaign on a winning note. And now the news in detail. Prime Minister Narendra Modi attended the National Day celebrations marking the 50th anniversary of the independence of Seychelles. Mr. Modi attended the celebrations as the guest of honor, becoming the first Indian Prime Minister to be accorded this honor. More from our correspondent.
19: An Indian marching contingent comprising Navy and Army teams participated in the parade. An Indian naval band also formed part of the Indian marching unit, underlining the close and special India-Seychelles partnership. In a special gesture, INS Tarkash and INS Ikshak were docked at Port Victoria, highlighting India's long-standing friendship with Seychelles. PM Modi conveyed India's warm wishes to the people of Seychelles on this historic occasion. Mr. Modi arrived in Seychelles on Saturday at the invitation of the President of Seychelles, Patrick Hermini, External Affairs Minister S. Jaishankar, National Security Advisor Ajit Doval, and Prime Minister of Mauritius Naveen Chandra Ram Gulam were also present at the event. According to the Ministry of External Affairs, India and Seychelles share a long-standing partnership rooted in shared historical, cultural, and people-to-people ties.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: ആട്ടക്കാരി എന്ന പേരിൽ അറിയപ്പെടുന്ന നന്ദിനി ശ്രീ ലണ്ടനിലെ മിനിസ്ട്രി ഓഫ് സൗണ്ട്സിൽ പരിപാടി അവതരിപ്പിച്ച കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ ഡി ജെയാണ്. യു കെയിൽ പല വേദികൾ, ഗൾഫ് രാജ്യങ്ങൾ, ഇന്ത്യയിൽ പല നഗരങ്ങൾ, ആട്ടക്കാരിയുടെ ശ്രദ്ധേയമായ അരങ്ങുകൾ അനവധിയാണ്. ടെലിവിഷൻ അവതാരക, റേഡിയോ ജോക്കി, ചലച്ചിത്ര നടി എന്നീ നിലകളിലും പ്രശസ്തയാണ് നന്ദിനി. ടൂൾ റൂം റെക്കോർഡ്സ് പോലുള്ള പ്രമുഖ പ്രൊഡക്ഷൻ ഹൌസുകളുമായി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. തന്റെ സർഗജീവിതത്തെക്കുറിച്ച് നന്ദിനി ശ്രീ ആർട്ട് കഫേയിൽ സംസാരിക്കുന്നു.
4: നമസ്കാരം, ആർട്ട് കഫേയിലേക്ക് സ്വാഗതം.
5: നമസ്കാരം.
4: ഇന്ന് നമുക്കിപ്പം നന്ദിനി ഡി ജെ ആയും റീസെന്റ്ലി റിലീസായ കല്യാണി ട്രിപ്പ് എന്നൊരു പുതിയ വേർഷൻ ഓഫ് ഇലക്ട്രോണിക് മ്യൂസിക്, അതിലെ പ്രൊഡക്ഷനിലേക്കും കയറിയ കലാകാരിയാണ്.
5: എങ്ങനെയാണ് മ്യൂസിക്കിലേക്ക് എത്തിയത്? ഒരു ആർട്ടിസ്റ്റിക് സൈഡാണ് എന്നുള്ള
6: മ്യൂസിക്കിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വളരെ ചെറുപ്പത്തിൽ മുതലേ മ്യൂസിക് ഹാസ് ഓൾവേസ് ബീൻ പാർട്ട് ഓഫ് മൈ ലൈഫ്. അതും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണേഴ്സാണ് ഞാൻ കൊച്ചിലെ മുതൽ കേട്ടു തുടങ്ങിയത്. ഈ കൊച്ചിലത്തെ ഇൻഫ്ലുവൻസ് നമ്മളുടെ ലൈഫിനെ മുഴുവൻ ബാധിക്കുമെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ എണീക്കുമ്പോൾ തന്നെ അമ്മ

സോപാന സംഗീതം, അല്ലെങ്കിൽ കഥകളി സംഗീതം, ഫ്ലൂട്ട്, ഇതുപോലത്തെ സിനിമാ പാട്ടുകളല്ല ഞാൻ കേട്ടിരുന്നത്, ഇതുപോലത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ ഭജനയാണേലും അങ്ങനത്തെ പല ജോണസിലുള്ള പാട്ടുകൾ കേട്ടാണ് ഞാൻ എണീക്കുന്നത് തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചി ഉണ്ടായിരിക്കും, ചേച്ചി തമിഴ് ഹിന്ദി ഡാൻസ് നമ്പേഴ്സ് മാത്രം കേൾക്കുന്ന ഒരു ചേച്ചി. ഓഫ് കോഴ്സ് അതിന്റെ കൂടെ എന്തെങ്കിലും മെലഡി ഉണ്ട്. അപ്പൊ ചേച്ചിയുടെ അങ്ങനത്തെ ഒരു ലിസ്റ്റ്. അത് കൂടാതെ എന്റെ അച്ഛൻ, അച്ഛൻ ഇംഗ്ലീഷാണ്, അബ്ബ ക്വീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്തെ അവരുടെ ടൈമിലുള്ള മറ്റേ കുളിയോ ബാൻസ് സിംഗേഴ്സ്. അപ്പൊ അങ്ങനെ കേട്ട് ഇത് ഞാൻ അറിയാതെ തന്നെ എന്റെ തലയിൽ ഈ മ്യൂസിക് കയറി പോകുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു മ്യൂസിക്കിലേക്ക് വരും, ഫുൾ ടൈം മ്യൂസിഷ്യൻ ആകും എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പാട്ട് പാടാൻ അറിയാമോ ഇല്ലയോ എന്നുള്ളതല്ല ചോദ്യം, എല്ലാത്തിനും ചാടി കയറി പേര് കൊടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ കയറി കയറി വന്ന് പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ഡാൻസ് ആയിരുന്നു കൂടുതൽ ക്രേസ്. അപ്പൊ ഡാൻസർ ആകണമായിരുന്നു. ഞാൻ ദുബായിലാണ് പഠിച്ചതും വളർന്നതൊക്കെ. 21 വയസ്സായപ്പോഴത്തേക്കും നമുക്ക് ക്ലബിങ്ങിന് പോകാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടി. അപ്പൊ ഡാൻസ് കളിക്കാൻ വേണ്ടി മാത്രമായിട്ട് അവിടെ പോകും. അവിടെ ചെന്ന് ഈ ഡി ജെ എന്ന് പറയുന്ന ആളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പൊ കാണുമ്പോഴത്തേക്കും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം, കോക്പിറ്റ് പോലൊക്കെ ഇരിക്കുന്ന ഒരു സാധനം എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പൊ ഇത് നമുക്ക് ഭയങ്കര ഫാസിനേഷൻ ആണ് അവര്. പക്ഷെ ചില സമയത്തുണ്ടല്ലോ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല ഇവര് പാട്ടിടുന്നത്, ഞാൻ പറയും ഈ പാട്ടല്ല, ഇത് കഴിഞ്ഞിട്ട് ഈ പാട്ടാണ് വരേണ്ടത്. അപ്പൊ നമ്മള് ചില പാട്ടുകൾ കേട്ട് കഴിയുമ്പോൾ അടുത്തത് ഈ പാട്ട് കേൾക്കണം, അതിന്റെ ഒരു മൂഡ് പിടിച്ച് ഇതിലേക്കാണ് പോകേണ്ടതെന്ന് നമുക്കൊരു ഉള്ളിൽ നിന്നൊരു വിളിയുണ്ടല്ലോ. ആ ഒരു സ്ട്രോങ് സെൻസ് ആണ് ഡി ജെയിങ്ങിന് വേണ്ടത്. ഐ തിങ്ക് ഐ ഹാഡ് ഇറ്റ് അറ്റ് ദാറ്റ് പോയിന്റ് ഇറ്റ്സെൽഫ്. അപ്പം ഐ വാസ് വെരി അൺഹാപ്പി വിത്ത് ദ ടീച്ചേഴ്സ്. ഈ പാട്ടല്ല, ഇത് കഴിയുമ്പോൾ അടുത്ത പാട്ട് ഇതാണ്. അങ്ങനെ ഡാൻസിങ് വേണ്ട, ഡി ജെയിങ് പഠിക്കാം എന്നുള്ള രീതിയിലെത്തി. പക്ഷേ ഡി ജെയിങ് പഠിക്കാൻ നമ്മുടെ വീട്ടിൽ നിന്നൊന്നും അങ്ങനെ സമ്മതിക്കില്ല, നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷനും ഇല്ല. ഇതിന്റെ ഇടയിൽ ഞാൻ റേഡിയോയിൽ ജോയിൻ ചെയ്തു. റേഡിയോയിൽ പോക്കറ്റ് മണിക്ക് വേണ്ടി മാത്രം ജോയിൻ ചെയ്തതാണ് ഗ്രാജുവേഷന്റെ സമയത്ത്. റേഡിയോയിൽ ജോയിൻ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ഈ ഓഡിയോ സോഫ്റ്റ്വെയർസ്, ഇതിനൊക്കെ ആക്സസ് കിട്ടി, മൈക്രോഫോണിലേക്ക് ആക്സസ് കിട്ടി, ഒരുപാട് പാട്ടുകൾ എക്യുപ്മെന്റ്സ് പാട്ടുകൾ അത് ഇത് എല്ലാം കിട്ടി. അപ്പൊ ഇതൊക്കെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇത് വെച്ച് ആ സമയത്ത് എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ റീമിക്സ് ആണ് എന്ന് അറിയാത്ത ഒരു സമയത്ത് ഞാനൊരു ട്രാക്ക് റീമിക്സ് ചെയ്തു. ഇതാണ് ആ ട്രാക്ക്, ആ ട്രാക്ക് ഉണ്ടല്ലോ, അത് കേട്ടപ്പോ അതിനൊരു പഴയ ഫീല്, ട്രാക്കിന്റെ ഒരു ക്വാളിറ്റി ഇല്ല. ഞാൻ പറഞ്ഞു ഇതിനകത്ത് നമുക്ക് കുറച്ച് പുതിയ ബീറ്റ്സ് ഇട്ട് കുറച്ചും കൂടെ ഒരു രസം വരും. ഇട്ടപ്പോഴത്തേക്ക് ഭയങ്കര രസം. പക്ഷെ ആ പ്രായത്തിൽ ആ സമയത്ത് എനിക്ക് ഇത് റീമിക്സ് ആണെന്ന് അറിയില്ല. അതൊക്കെ ആ സമയത്ത് വിട്ടു. അങ്ങനെ കുറെ എക്സ്പെരിമെന്റേഷൻ ആണ് നടന്നു. പക്ഷെ അഗൈൻ പ്രൊഡക്ഷനിലേക്കോ മ്യൂസിക്കിലേക്കോ ഒന്നും വന്നിട്ടില്ല. പിന്നീടാണ് ഞാൻ ഇവിടെ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ദുബായിൽ നിന്ന് ഇടയ്ക്ക് ഞാൻ ഒരു മാസ്റ്റേഴ്സ് ചെയ്യാൻ ഡൽഹിക്ക് പോയി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞാൻ കൊച്ചിയിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഫേസ്ബുക്കിൽ ഡിജെയിങ് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഇത് കണ്ടു. അപ്പം തന്നെ അവരെ വിളിച്ച് ഞാൻ അവിടെ പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തു. ആ സമയത്ത് ഞാൻ ഇവിടെ റേഡിയോയിൽ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അഗൈൻ നമുക്ക് ആക്സസ് ഉണ്ട് ഈ എക്യുപ്മെന്റ്സുമായിട്ട്, അഗൈൻ സോഫ്റ്റ്വെയറുമായിട്ട്, ഓൾ ഓഫ് ദാറ്റ്. ഡിജെയിങ് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ 2013 ഡിജെയിങ് തുടങ്ങുന്നത്. ആ സമയത്ത് ഇവിടെ ഫീമെയിൽ ഡിജേസ് വളരെ കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയാം. ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരൊക്കെ ഉള്ളൂ. അപ്പൊ എനിക്ക് വളരെ ഈസി ആയിട്ട് ഷോസ് കിട്ടാൻ തുടങ്ങി. ഷോസ് കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഫസ്റ്റ് ഷോ ഞാൻ പേടിച്ച് വിറച്ചുകൊണ്ടൊക്കെയാണ് ചെയ്തത്. പക്ഷെ ഞാൻ ചെയ്ത് തുടങ്ങിയപ്പോഴല്ലോ ഒരു ഫസ്റ്റ് 5-10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് അങ്ങോട്ട് കയറാൻ തുടങ്ങി. ഐ റിയലൈസ് ദാറ്റ് ഐ എം ഗുഡ് അറ്റ് ഇറ്റ്. കുഴപ്പമില്ല, ഇത് നമ്മളെ കൊണ്ട് പറ്റും, ഇത് നമ്മുടെ ബ്ലഡിലോട്ട് കയറാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള വർഷങ്ങളെല്ലാം ഇതിനു ഒരിക്കലും ഡി ജെയിങ് വിട്ടിട്ടില്ല. പക്ഷേ ഡിജെയിങ് എപ്പോഴും ഒരു സൈഡായിട്ടേ ഞാൻ വെച്ചിട്ടുള്ളൂ. ആങ്കറിങ് മീഡിയയിൽ, ഫിലിംസിൽ അങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് ഇങ്ങനെ അതുവഴി ഇതുവഴിയൊക്കെ പോയി. ഡിജെയിങ് പക്ഷേ എപ്പോഴും സൈഡിലുണ്ട്. പലതും ട്രൈ ചെയ്യുമ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് എപ്പോഴും ഉണ്ടായിരുന്നത് ഡിജെയിങ് ആണ്. അഗൈൻ ഞാൻ റിയലൈസ് ചെയ്യുന്നില്ല മ്യൂസിക്കിലേക്കായിരിക്കും ഞാൻ ചെന്ന് എത്തിപ്പെടുന്നത് എന്നുള്ളത്. ഒരു സൈഡായിട്ട് ഇങ്ങനെ കൊണ്ടുപോയിരുന്നു. പക്ഷേ ഇതിന്റെ ഇടയിൽ സംഭവിച്ച ഒരു കാര്യം എന്താന്ന് വെച്ചാൽ എന്റെ ഉള്ളിൽ ഈ മ്യൂസിക് ഉണ്ട് എന്നുള്ള ആ ഒരു എന്ന് വെച്ചാൽ എന്റെ ഉള്ളിൽ എന്തുണ്ട് അതിങ്ങനെ പുറത്തു വരണം എന്നുള്ള ആ ഒരു ഒരു. അപ്പൊ ആ ത്വര കാരണം ഞാൻ വെച്ച് മ്യൂസിക് പ്രൊഡക്ഷൻ പഠിക്കാം, കാരണം എന്റെ ഉള്ളിൽ എന്തോ മ്യൂസിക് ഉണ്ട്, ഐ വോണ്ട് ടു ലൈക്ക് ബ്രിങ് ഇറ്റ് ഔട്ട്. പക്ഷെ അതൊന്നും വർക്ക്ഔട്ട് ആയില്ല. ഞാൻ ഇവിടെ മ്യൂസിക് പ്രൊഡക്ഷൻ ഇവിടെ നാട്ടിൽ ഞാൻ പലയിടത്തും ജോയിൻ ചെയ്തു, ഇറ്റ് ഡിഡ് വർക്ക് ഔട്ട്. അത് കഴിഞ്ഞിട്ട് കോവിഡ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ വെച്ച് ശരി കോവിഡ് ഒക്കെ അല്ലേ, ആ സമയത്ത് ഷോസ് എല്ലാം നിന്ന് പോയി, വർക്കൊന്നുമില്ല, കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ആയി, എസ്പെഷ്യലി എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി. അപ്പോ UK പോയി. പക്ഷെ അഗൈൻ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടും മ്യൂസിക് ആണ് എന്റെ ചോസൺ ഇതെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടും ഞാൻ പോയൊരു MBA ചെയ്തു. പക്ഷെ ഈ MBA ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അഗൈൻ മ്യൂസിക് ആണ് അവിടെയും ഞാൻ ഡിജെയിങ് ചെയ്യുന്നുണ്ട് അഗൈൻ ഓൺ ദ സൈഡ്. പക്ഷെ ഈ മനസ്സിലിങ്ങനെ കിടക്ക ഈ സാധനം, ഐ എം നോട്ട് ഹാപ്പി വിത്ത് മൈ ലൈഫ്, ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്, എനിക്ക് ഇത് ചെയ്യണം ഇത് ചെയ്യണം എന്നിങ്ങനെ അവസാനം ഞാൻ അവിടെ ടൂൾ റൂം എന്ന് പറഞ്ഞിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ലേബിളാണ് ടൂൾ റൂം, ടെക് ഹൗസ് ലേബിൾ നിന്ന്. അത് ഇലക്ട്രോണിക് മ്യൂസിക്കിലെ ഒരു ജോണറാണ് ടെക് ഹൗസ്. ഇലക്ട്രോണിക് മ്യൂസിക്കിൽ ഒരുപാട് ജോണേഴ്സ് ഓഫ് മ്യൂസിക് ഉണ്ട്, ലൈക്ക് ഇലക്ട്രോ ഹൗസ്, ടെക് ഹൗസ്, ഡ്രം ആൻഡ് ബേസ്,

0: അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് സോമിനി, അതിലൊരെണ്ണമാണ് ടെക് ഹൗസ്. അപ്പൊ എനിക്കിഷ്ടമുള്ള ജോണറാണ്, ഞാൻ പ്ലേ ചെയ്യുന്ന ജോണറാണ് ടെക് ഹൗസ്. അവിടെ ഡിജൈൻ ചെയ്ത് അവിടെ കാശ് ഉണ്ടാക്കി ഞാൻ അത് പഠിച്ചു. എം ബി എ പഠിക്കാനാണ് പോയത്, പക്ഷെ പഠിച്ചത് മ്യൂസിക് പ്രൊഡക്ഷൻ ആണ്. എം ബി എ സൈഡ് ചെയ്ത് പോയി മൈൻഡ് ചെയ്തില്ല. അവിടെ നിന്ന് തൊട്ട് ഐ സ്റ്റാർട്ട് ടേക്കിംഗ് മ്യൂസിക് സീരിയസ്ലി. നമ്മൾ യു കെക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ നാട്ടിൽ നിന്നൊക്കെ ഉള്ള ഒരു പ്രതീക്ഷ, ആ യു കെ പോയി, ഇനിയിപ്പോൾ യു കെയിൽ അങ്ങ് സെറ്റിൽ ആകും എന്നാണല്ലോ. പക്ഷേ യു കെ സെറ്റിൽ ആയിക്കൊണ്ട് ഈ മ്യൂസിക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ലണ്ടൻ ഈസ് വെരി എക്സ്പെൻസീവ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് മ്യൂസിക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അങ്ങനെ 2024 ഐ ടുക്ക് ദ ഡിസിഷൻ ദാറ്റ് ഐ എം കമ്മിങ് ബാക്ക് ആൻഡ് ഐ എം ഗോയിങ് ടു ഡു മ്യൂസിക് ഫുൾ ടൈം. അങ്ങനെ അത്രയും കാലം സൈഡായിട്ട് കൊണ്ടുപോയി മ്യൂസിക് ആദ്യമായിട്ട് ഞാൻ
1: ഫ്രണ്ട് സീറ്റിലേക്ക്
0: വാ മോനെ ഇവിടെ വന്നിരിക്കെ, ഇനി നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞ് തീരുമാനിച്ച് ഞാൻ വീട്ടിൽ വന്നു. ഞാൻ മ്യൂസിക് ഫുൾ ടൈം ഇത് ചെയ്യാൻ പോവാ. അമ്മ അപ്പോഴും തിരിച്ച് അല്ല മ്യൂസിക് സൈഡായിട്ട്, ഞാൻ പറഞ്ഞു നോ, ഇത്രയും കാലം ഞാൻ മ്യൂസിക് എല്ലാവരും പറയുന്ന കേട്ട് മ്യൂസിക് സൈഡായിട്ട് ചെയ്തു, പറ്റുന്നില്ല, ഐ എം നോട്ട് ഹാപ്പി, ഐ വോണ്ട് ടു ഡു മ്യൂസിക് ഫുൾ ടൈം. തിരിച്ചു വന്ന് ഞാൻ ഒരു കോഴ്സും കൂടെ ചെയ്യേണ്ടി വന്നു. കാരണം മ്യൂസിക് പ്രൊഡക്ഷൻ ഈ വിചാരിക്കുന്ന പോലെ എൻ്റെ ഉള്ളിലെ മ്യൂസിക് പുറത്തോട്ട് കൊണ്ടുവരണമെങ്കിൽ നന്നായിട്ട് പഠിക്കണം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. സോ ഐ ഹാഡ് ടു ലൈക്ക് റിയലി വർക്ക് ഹാർഡ്. അപ്പോൾ ഒരു കോഴ്സും കൂടെ ഞാൻ ചെയ്തു. ഇറ്റ്സ് ഓൾ വെരി എക്സ്പെൻസീവ്. പക്ഷെ നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചാൽ ദ യൂണിവേഴ്സ് വിൽ കൺസ്പയർ അഗേൻസ്റ്റ് ഇറ്റ് എന്ന് പറയത്തില്ലേ, ദാറ്റ് ഇസ് വാട്ട് ഹാപ്പൻ ടു വിത്ത് മീ. ഞാൻ ഇത് തീരുമാനിച്ചതും എനിക്ക് വേണ്ട കാര്യങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി. ഇതിനു വേണ്ട കാശ് വന്നു, ഇതിനു വേണ്ട കോഴ്സ് വന്നു, ഇതിനു വേണ്ട ആൾക്കാർ, ഇതെല്ലാം ഇങ്ങനെ വരാൻ തുടങ്ങി. ഡിസിഷൻസ് ജസ്റ്റ് എവറിഥിങ് സ്റ്റാർട്ടഡ്. അങ്ങനെ അവസാനം ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് ഞാൻ വീണ്ടും ഒരു വർഷം കൂടെ എടുത്തു പ്രൊഡക്ഷനിലേക്ക് എത്താൻ. വീണ്ടും ഞാൻ ഫുൾ ടൈം വീട്ടിലിരുന്ന് പഠിച്ച് ഏബിൾട്ടൺ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് ഞാൻ ഡോയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് പഠിക്കാൻ എനിക്ക് അത്യാവശ്യം കുറച്ച് സമയമെടുത്തു. വേറൊരു മേജർ റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ഒരു മൈൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്, മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് ഫീമെയിൽസ് ഇല്ല, അല്ലെങ്കിൽ ഫീമെയിൽസ് ഇല്ല എന്ന് ഞാൻ പറയുന്നത് തെറ്റായിരിക്കും, കാണുമായിരിക്കും, പക്ഷെ എനിക്കറിയാവുന്നവരാരുമില്ല, ഞാൻ ആരെയും കണ്ടിട്ടില്ല, ഫീമെയിൽ മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് വർക്ക് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല, പരിചയമില്ല. ഇത് നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ള ആ ഒരു ബ്ലോക്ക് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ആ ഒരു ഇത് മറികടക്കുക എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ഹ്യൂജ് ജേർണി ഫോർ മീ ടു ഗെറ്റ് ത്രൂ ദാറ്റ്. എപ്പോഴും നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും, എന്നെ കൊണ്ട് ഇത് പറ്റുമോ, ഞാൻ ഇത് കൊള്ളുമോ, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന മണ്ടത്തരമാണോ, ഞാൻ ഈ ചെയ്യുന്ന തെറ്റാണോ, ഈ ഒരു 100 ചോദ്യങ്ങളാണ്. അതുമാത്രമല്ല നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരും നമ്മളെ അത്ര പ്രൊമോട്ട് ചെയ്യോ, നമ്മൾ ഇല്ല നിന്നെ കൊണ്ട് പറ്റും എന്ന് ആരും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല.
1: അവർക്കും ഇതിനെ പറ്റി ഒരു എക്സ്പോഷർ കുറവായിരിക്കും.
0: ആരെങ്കിലും ഒരാളൊന്ന് സ്ട്രോങ് ആയിട്ട് യു ക്യാൻ ഡു ദിസ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പം എന്റെ അമ്മ എന്നോട് പറയും എനിക്ക് ഹനുമാൻ സിൻഡ്രോം ആണെന്ന്. ഹനുമാൻ ലങ്കയിലേക്ക് ചാടുന്ന സമയത്ത് ഹനുമാന് കോൺഫിഡൻസ് ഇല്ലല്ലോ, എനിക്ക് ചാടാൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഹനുമാന്റെ ചുറ്റിനെ നിന്ന് ഹനുമാൻ ഇങ്ങനെ പൊക്കി പറയും നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ടേ പറ്റും, ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഹനുമാൻ ഇങ്ങനെ വലുതാവുമെന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെ ഒരാൾ എനിക്ക് കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. പക്ഷെ ആരെങ്കിലും എന്നിൽ വിശ്വസിക്കുന്നു എന്ന് എനിക്ക് തോന്നിയാൽ പിന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ആ ഒരു ഇന്റേണൽ conflict throughout this whole process was very difficult and not an easy path, especially being a female woman in music industry. Adhan technical side lote. But എൻ്റെ കൂടെ ദേർ വാസ് എ ഫ്രണ്ട് അക്ഷര എന്ന് പറഞ്ഞിട്ട്, ഗംഭീര സിംഗറാണ്, വോക്കലിസ്റ്റാണ്, അവള് കർണാടിക് കൊച്ചിലേ മുതൽ പഠിക്കുന്ന കുട്ടിയാണ്, അപ്പം ഭയങ്കര മ്യൂസിക് നോളജ് ഉള്ള ആളാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് മ്യൂസിക്കും നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്കും കൂടെ ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ്. കല്യാണി ട്രിപ്പിൽ നമ്മൾ അതാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുവരാൻ ഞാൻ അക്ഷരയോട് പറഞ്ഞു, ബേബ് നമുക്ക് ഒരു ട്രാക്ക് ചെയ്താലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൂടെ മറ്റേ കട്ടയ്ക്ക് നിന്നു ആ കുട്ടി, വാ നമുക്ക് ചെയ്യാം. ഞങ്ങൾ മറ്റേ എക്സൽ ഷീറ്റിൽ കലണ്ടറൊക്കെ ഉണ്ടാക്കി, ഓക്കെ ഇന്ന ദിവസം നമ്മൾ ഡ്രംസ് ചെയ്യും, ഇന്ന ദിവസം ബേസ് ലൈൻ ചെയ്യും, ഇന്ന ദിവസം വോക്കൽസ് ചെയ്യും, ഇന്ന ദിവസം ഇങ്ങനെ നമ്മൾ ചെയ്ത് നമ്മൾ കല്യാണി ട്രിപ്പ് ഇത് ചെയ്ത് ഞങ്ങൾ ആ ട്രാക്കിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ മിക്സിങ് മാസ്റ്ററിങ് എല്ലാം, അല്ലെങ്കിൽ അതിൻ്റെ ചില ഫേസിങ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അത് ഇപ്പം എനിക്ക് മനസ്സിലാവും, ആ സമയത്ത് ഇതൊന്നും അറിയില്ലല്ലോ. അത് പക്ഷേ അത്രയും എഫേർട്ട് എടുത്ത് ഞങ്ങൾ ഫൈനൽ റിലീസ് ചെയ്തത് കൊണ്ടാണ് ഇപ്പം നമുക്ക് അതിൻ്റെ മിസ്റ്റേക്സും മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ അയ്യോ ഇത് തെറ്റാണോ, ഞാൻ ഇതെങ്ങനെ റിലീസ് ചെയ്യും, എങ്ങനെ റിലീസ് ചെയ്യും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരിക്കലും ഒന്നും ചെയ്യില്ല. പക്ഷേ രണ്ടും കൽപ്പിച്ച് അങ്ങ് റിലീസ് ചെയ്തു, അതിന് വലിയ റീച്ച് കിട്ടിയെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ വലിയ റീച്ച് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഞങ്ങൾക്കൊരു സന്തോഷം, എനിക്ക് ഭയങ്കര
1: ആളുകൾ നോട്ട് ചെയ്തൊരു
0: നോട്ടീസ് ചെയ്തു. ആദ്യമായിട്ട് പ്രൊഡ്യൂസർ എന്നുള്ള ഒരു രീതിയിൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഞാൻ ഈ കല്യാണി ട്രിപ്പ് റിലീസ് ചെയ്ത സമയത്തും പലരും എന്നോട് ചോദിക്കുന്ന ചോദ്യം, ഒറ്റയ്ക്കാണോ ചെയ്തത് ഈ നന്ദിനി, ഇത് ഒറ്റയ്ക്ക് ചെയ്തു, ഒറ്റയ്ക്ക് ഫുള്ളായിട്ട് ചെയ്തു, ഫുൾ ഒറ്റയ്ക്കാണോ ചെയ്തത്, പല രീതിയിൽ ഈ ചോദ്യം. പിന്നെ വേറെ ചിലർ അത് ആരെങ്കിലും കാശ് കൊടുത്ത് ചെയ്യിപ്പിച്ചായിരിക്കും, കാരണം അവർക്കും ഒരു അത്ഭുതമാണ് ഒരു പെൺകുട്ടി ഇത് ചെയ്യുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു ചിന്ത വരാൻ പാടില്ല അറ്റ് ദിസ് പോയിന്റ്. ഈ ഒരു കാലത്തിൽ നമ്മുടെ ചുറ്റിനും അതുപോലെ ആരും സ്ത്രീകൾ ആരും ചെയ്യാത്തത് കൊണ്ട് ഇറ്റ് ഇസ് ലൈക്ക് എ ഹ്യൂജ് തിങ്. ആൾക്കാരിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും, തന്നെയാണോ ചെയ്തത്.
2: തന്റെ സർഗജീവിതത്തെ കുറിച്ച് നന്ദിനി ശ്രീ തുടർന്ന് സംസാരിക്കുന്നത്.

0: ഇത് കേൾക്കാം നാളെ ആർട്ട് കഫേയിൽ. അഭിമുഖം ചന്ദനായ സാനന്ദ്, നിർവഹണം ശ്രുതി.
1: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
2: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
3: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
2: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
3: മൈജി ലാഭമഴ,
2: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.

0: ആർട്ട് കഫേ.
1: ആർട്ട് കഫേയിൽ ഇനി കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം മാമ്പഴക്കാലം എന്ന ചിത്രത്തിനു വേണ്ടി സുജാത ആലപിച്ചത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ തൂലികയിൽ വിരിഞ്ഞ മനോഹര വരികൾക്ക് എം ജയചന്ദ്രൻ്റെ സംഗീതം.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
5: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: ഫെസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്.
1: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
0: ഫെസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
4: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമയും.
5: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
4: രസം നാലിരട്ടി.
5: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.
6: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി അടുത്തതായി കേൾക്കാം. നിറം എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച, വിദ്യാസാഗർ ഇണം പകർന്ന്, യേശുദാസും സ്വപ്നവും ചേർന്ന് ആലപിച്ച ഗാനം.

FM പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം അല്പസമയത്തിനകം പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാധ്യവർദ്ധനകളെക്കുറിച്ച് ചർച്ചയും വോട്ടെടുപ്പുമാണ് 2 ദിവസം. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ നാളെ അവസാനിക്കും. പൊതുജനങ്ങൾക്ക് 2 ദിവസം കൂടി സെൽഫ് എന്യൂമറേഷൻ സൗകര്യത്തിലൂടെ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താം. കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന 10 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണാതായ സംഭവത്തിന് പിന്നിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട മുൻ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ആണെന്ന് വകുപ്പുതല അന്വേഷണത്തിൽ കണ്ടെത്തി. ആഭരണങ്ങൾ കൈവശമുണ്ടെന്ന് സംബന്ധിച്ച മുൻ SHOയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. കാറിൽ കടത്തുകയായിരുന്ന 33 കിലോ കഞ്ചാവുമായി 3 പേർ കണ്ണൂർ കൂത്തുപറമ്പിനടുത്ത് നീർവേലിയിൽ പിടിയിലായി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് വാഹന പരിശോധനയിലാണ് പാലക്കാട് സ്വദേശികളായ സ്വരൂപ്, സവിത് കുമാർ, കണ്ണൂർ ചിറക്കൽ സ്വദേശി ഷഫീഖ് എന്നിവർ പിടിയിലായത്. ഇന്ന് അന്താരാഷ്ട്ര ഉഷ്ണമേഖലാ ദിനം. ഉഷ്ണമേഖലകളിലെ കാലാവസ്ഥയെക്കുറിച്ചും ജൈവ വൈവിധ്യത്തെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. വെനസ്വേലയിൽ ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 1450 ഉയർന്നതായി വെനിസ്വേലൻ പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ്. 7.2-7.5 തീവ്രത രേഖപ്പെടുത്തിയ 2 ഭൂകമ്പങ്ങൾക്ക് ശേഷം മേഖലയിൽ നിരവധി തുടർ ചലനങ്ങൾ രേഖപ്പെടുത്തിയതായും റോഡ്രിഗസ് അറിയിച്ചു. ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ട്രെൻഡ് ബ്രിഡ്ജിൽ ന്യൂസിലാൻഡിനെതിരായ 3-ാം ടെസ്റ്റായിരിക്കും കരിയറിലെ അവസാന മത്സരം. ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റായ വിംബിൾഡൺ ടെന്നീസിന് ഇന്ന് ലണ്ടനിൽ തുടക്കം.

0: ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. ഫൈനൽ അടുത്ത മാസം 11. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 10 മണിക്ക്.
1: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.

0: ഗാനോപഹാരം. 103.6 Real FM.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനോപഹാരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഗാനോപഹാരത്തിൽ ആസ്വദിക്കാം ഒരുപിടി മനോഹരങ്ങളായ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ആശകൾ ആയിരം എന്ന ചിത്രത്തിനു വേണ്ടി ജെയ്ക്സ് ബിജോയും KR സാദികയും ചേർന്ന് ആലപിച്ച ഗാനം. മനോമഞ്ജിത്തിൻ്റെ വരികൾക്ക് സനൽദേവിൻ്റെ സംഗീതം.

0: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
0: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിൽ എത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
2: ഗാനോപഹരമാണ് പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കേൾക്കാം. അംഗം അട്ടഹാസം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകാന്ത് ഹരിഹരനും നിത്യമാമനും ചേർന്നാലപിച്ചത്. SK പുരുഷോത്തമന്റെ ഭാവനയിൽ വിരിഞ്ഞ വരികൾക്ക് ശ്രീകുമാർ വാസുദേവിന്റെ സംഗീതം.

0: ഈ കഥ ഒരു ഗ്രഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
1: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ്
0: എല്ലാം കഴിഞ്ഞു. വല്ലതും ബാക്കിയുണ്ടോ?
2: ആ
0: 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ?
2: വേണ്ട,
0: കഴിഞ്ഞ മാസമല്ലോ ഒന്ന് വാങ്ങിച്ചത്.
2: ഒന്നുകൂടി
0: വേണ്ട, ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
2: അടിപൊളി,
0: എന്നാ വേഗം വിട്ടോ.
3: RBI പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
4: ഗാനോപഹാരം 103.6 റിയൽ FM.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
6: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
7: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
8: പുത്തലത്ത് കണ്ണാശുപത്രി.
9: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
10: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
11: ഷോപ്പിക വെഡിംഗ്സ്,
12: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
13: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ സമർപ്പിക്കുന്നത്
14: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
7: ഇപ്പോൾ കേൾക്കാം BMH ആരോഗ്യജാലകം സ്പോൺസർഡ് പരിപാടി.
15: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
16: ഇതുപോലെ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന്റെ മുറിവ് ഉണങ്ങാറെ ഇപ്പൊ ചില കേസസിലൊക്കെ ഈ പറഞ്ഞ ചില ആളുകളുടെ വിരലുകൾ മുറിച്ച് കളയേണ്ട അവസ്ഥ വരാറുണ്ടല്ലോ. ചിലപ്പോൾ കാൽപാത അങ്ങനെ തന്നെ കളയേണ്ടി വരാറുണ്ട്. ചിലപ്പോൾ മുട്ടിന് താഴെ അങ്ങനെ തന്നെ. ഇതെങ്ങനെ ഇങ്ങനെ ഒരു ഡിസിഷനിലേക്ക് വരുന്നത്, അതായത് ഈ ഭാഗം തൊട്ട് മുറിച്ച് കളയാം എന്നുള്ളൊരു ഡിസിഷൻ എങ്ങനെയാ?
17: കാല് മുറിച്ച് കളയേണ്ടി വരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് രക്തോട്ടം ഇല്ലാതെ വരുമ്പോഴാണ്. അപ്പോ ചികിത്സയുടെ പ്രാഥമികമായ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ എങ്ങനെ ആ ഭാഗത്തേക്ക് രക്തോട്ടം മെച്ചപ്പെടുത്താം എന്നുള്ളത്. അല്ലെങ്കിൽ എന്ത് പറ്റും, രക്തോട്ടം ഉള്ള പോയിന്റ് വെച്ച് കാല് നീക്കം ചെയ്യേണ്ടി വരും. അത് ചിലപ്പോൾ നമുക്ക് കാലിന്റെ ഒരു ഗണ്യമായ ഭാഗം നഷ്ടപ്പെടാൻ സാധ്യതയാക്കും. അപ്പോ ഈ വാസ്കുലർ സർജറിയുടെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ രക്തഓട്ടം കാലിന്റെ അറ്റത്തേക്ക് എത്രത്തോളം നീട്ടി എത്തിക്കാം, അതിനെന്തൊക്കെയാണ് മാർഗങ്ങൾ. അത് ബൈപ്പാസ് ചെയ്യേണ്ട ഭാഗത്ത് ചില ഏരിയയിൽ ബൈപ്പാസിനായിരിക്കും മെച്ചം കിട്ടുക, ചില ഏരിയക്ക് ആൻജിയോപ്ലാസ്റ്റിക് ആയിരിക്കും മെച്ചം കിട്ടുക, ചില ഏരിയയിൽ സ്റ്റെൻഡിങ്ങിനായിരിക്കും മെച്ചം. അങ്ങനെ ഏത് മാർഗത്തിലൂടെയോ അല്ലെങ്കിൽ കമ്പൈൻഡ് ആയ മാർഗത്തിലൂടെയോ മാക്സിമം കാലിലേക്ക് എത്താവുന്നതിന്റെ പാദത്തിന്റെ അറ്റം വരെ രക്തം എത്തിക്കിട്ടിയാൽ അത്രയും നല്ലത്. അതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെയാണ് നമ്മൾ ഈ ആംബുട്ടേഷൻ ഒഴിവാക്കാൻ ശ്രമിക്കും.
16: സാർ, നമ്മളിങ്ങനെ ഒരു ഇന്റഗ്രേറ്റഡ് ട്രീറ്റ്മെന്റിനെ പറ്റി കേരളത്തിൽ ഒരിടത്തും നമ്മളിങ്ങനെ ഡോക്യുമെന്റ് ചെയ്ത് കേട്ടിട്ടില്ല അല്ലെ? നമ്മളിത് കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. സാർ, ഇങ്ങനെ ഒരു ഇന്റഗ്രേറ്റഡ് ട്രീറ്റ്മെന്റിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് എത്തിപ്പെടുന്നത് എന്നുള്ളത് ആ കഥയൊന്ന് പറയോ.
17: അതങ്ങനെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള എത്തിപ്പെടലൊന്നും ആയിരുന്നില്ല. ഇതുപോലെ ഒരു പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ നമ്മളോട് ചോദിച്ചു, കാല് മുറിക്കാനല്ലാതെ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ ഡോക്ടർ എന്ന് ചോദിക്കുന്നു. ഒരു 1% ചാൻസ് എങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടർ ട്രൈ ചെയ്യണം. ഡോക്ടർക്ക് അറിവുള്ള എല്ലാ എന്ത് വേണമെങ്കിൽ ചെയ്യാം, ഞങ്ങളൊരു ചോദ്യം ചോദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആലോചിച്ചു. അപ്പോഴാണ് മനസ്സിലായത്, ഓഫ്കോഴ്സ് ഡിഫിക്കൽട്ടീസ് ആർ ഓപ്പർച്യൂണിറ്റീസ് അല്ലെ. എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ

0: പറയുന്നത് അത് അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, പുതിയതെന്തെങ്കിലും അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ. അത് അപ്പോൾ നമ്മളുടെ ടീമുമായിട്ട്, നമ്മുടെ റേഡിയോളജി ടീമും ഇന്റർവെൻഷണൽ ടീമും ഒക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ഒരു ഭാഗം എനിക്ക് ബൈപ്പാസ് ചെയ്ത് തരാൻ പറ്റും, അതിന്റെ താഴെ എനിക്ക് പറ്റില്ല. അപ്പോൾ അവിടെ അഞ്ച് ഇന്റർവെൻഷനിസ്റ്റ് പറഞ്ഞു, ഞങ്ങൾക്ക് അവിടെ സ്റ്റെൻഡിങ് ചെയ്യാം, അതിന്റെ താഴത്തോട്ട് ഞങ്ങൾക്ക് സ്റ്റെൻഡ് ഇല്ലാതെ ബലൂൺ ഇട്ട് വികസിപ്പിക്കാം. ദെൻ വൈ നോട്ട് വി ട്രൈ ടുഗെദർ? ആൻഡ് അൾട്ടിമേറ്റ് ഔട്ട്കം വാസ് എ ബിഗ് സക്സസ്.
1: ഓക്കെ, ആ ഒരു ഡിസ്കഷനിൽ നിന്നാണ് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ്. ഈ രക്തയോട്ടം കാലിൽ ഇപ്പൊ കുറയുന്നത് വഴി നമ്മൾ ഈ കാല് മുറിച്ച് കളയേണ്ടി വരിക എന്നുള്ള അവസ്ഥ അല്ലാതെ അത് നമ്മളുടെ ഹേർട്ടിലേക്കും ബ്രെയിനിലേക്ക് അത് എത്രമാത്രം ബാധിക്കും?
0: ഇതിനകത്തുള്ള അടിസ്ഥാനമായ അസുഖം കോമൺ ആണ്. ഒന്ന്, രക്തക്കുഴലുകളിൽ വർഷങ്ങളായി കൊഴുപ്പടിഞ്ഞു കൂടുന്ന ഒരു അസുഖം, അതിന്റെ പേര് അതെറോസ്ക്ലറോസിസ്. അത് ശരീരത്തിലെ എല്ലാ രക്തക്കുഴലുകളെയും ബാധിക്കും. അത് ഏത് അവയവത്തിലേക്കുള്ള രക്തക്കുഴലിനെ ബാധിക്കുന്നു അതിനനുസരിച്ച് രോഗലക്ഷണങ്ങൾ മാത്രം മാറും. അത് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലിൽ ബ്ലോക്ക് ആയാൽ സ്ട്രോക്ക് വരും, ഹാർട്ടിലേക്കുള്ള രക്തക്കുഴലുകൾ ബ്ലോക്ക് ആയാൽ ഹാർട്ട് അറ്റാക്ക് വരും, കാലിലേക്കുള്ള രക്തക്കുഴൽ ബ്ലോക്ക് ആയാൽ കാലിൽ ഉണങ്ങാത്ത മുറിവുകൾ, നടക്കുമ്പോൾ കാല് വേദന, അല്ലെങ്കിൽ അങ്ങനെ കാല് നഷ്ടപ്പെടുന്ന അവസ്ഥ അതിലേക്ക് വരും. അപ്പോ അസുഖം കോമൺ ആണ്. അത് ഓരോ അവയവത്തിനേക്ക് ബാധിക്കുമ്പോൾ അതിന്റെ രോഗിക്ക് കാണിക്കുന്ന ലക്ഷണങ്ങൾ മാത്രമേ
2: മാറുന്നുള്ളൂ. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്. ബി എം എച്ച് ആരോഗ്യജാലകം എല്ലാ ദിവസവും രാവിലെ 9:15 നിങ്ങളുടെ സ്വന്തം റിയൽ എഫ് എമ്മിൽ. ഡോക്ടർമാർ പങ്കുവയ്ക്കുന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചറിയാൻ വാട്സ്ആപ്പ് ചെയ്യുക 7012999929. നമ്പർ ഒരിക്കൽ കൂടി 7012999929. നന്ദി.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുന്നു 24 മണിക്കൂറും ഇന്റർവെൻഷണൽ കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഗാസ്ട്രോ സർജറി, ജനറൽ സർജറി, ഓർത്തോ സ്പൈൻ സർജറി, പ്ലാസ്റ്റിക് സർജറി, ബേൺസ് കെയർ എന്നീ വിഭാഗങ്ങളുമായി കോഴിക്കോട്ടെ ഏറ്റവും മികച്ച ട്രോമാ കെയർ.
4: ഇപ്പോൾ കോഴിക്കോട് ബി എം എച്ചിൽ എല്ലാ വിഭാഗങ്ങളിലും മെഡിസെപ് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.

0: ಗಾನು
1: ഗാനോപഹരം തുടരുന്നു. ഇനി കേൾക്കാൻ ഡോസ് എന്ന ചിത്രത്തിനു വേണ്ടി കെ എസ് സ്വർണ പാടിയ ഗാനം, റഫീഖ് അഹമ്മദിൻ്റെ വരികൾ, ഗോപി സുന്ദറിൻ്റെ സംഗീതം.

എണി എന്ന ചിത്രത്തിലെ ഗാനം ലെനീഷ് കാരയാട്, രാജേഷ് അടിമാലി, ശശി എന്നിവർ പാടിയത്. സത്യൻ കോട്ടപ്പടിയുടെ വരികൾ, ലെനീഷ് കാരയാടിൻ്റെ സംഗീതം.

ശ്രീകുമാർ എടപ്പന്റെ വരികൾ, അജയ് രവിയുടെ സംഗീതം, ദീപു ഭവിക എന്നിവർ പാടിയത് ചിത്രം കാലം പറഞ്ഞ കഥ.

0: ഗാനോപഹാരം 103.6 Real FM.
1: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
2: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും,
1: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
2: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
3: ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം, സെൻസസ് സെൽഫ് എന്യൂമറേഷൻ നാളെ വരെ. പകർച്ചവ്യാധികളിൽ ജാഗ്രത, ക്യാമ്പസുകളിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ, ലോക MSME ദിനം. സമൂഹത്തെയാകെ ബാധിക്കുന്ന ലഹരി വിപത്തിനെതിരെ ഒരുമിച്ച് അണിനിരക്കേണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചോതി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം രാജ്യമെങ്ങും വിപുലമായി ആചരിച്ചു. സംസ്ഥാനത്ത് ജില്ലകളിൽ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചും പൊതുയിടങ്ങളിലും ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. സാമൂഹ്യനീതി വകുപ്പിന്റെയും എക്സൈസിന്റെയും പോലീസിന്റെയും മറ്റ് വിവിധ വകുപ്പുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ജില്ലകളിൽ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. മലപ്പുറം ജില്ലാതല പരിപാടി ഉദ്ഘാടനം ചെയ്ത് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി.
4: ലഹരിയുടെ ആപത്ത്, അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒക്കെ നമുക്ക് അതിനെ കുറിച്ചുള്ള അറിവ് നമ്മളെ കുട്ടികൾക്ക് തലമുറക്ക് അറിയാതെയിൽ പെട്ടുപോണവർക്കൊക്കെ അതിന്റെ അറിവ് കിട്ടും. അപ്പൊ അതിനുവേണ്ടിയാണ് ഈ ബോധവൽക്കരണ പരിപാടി. തീർച്ചയായും കേരളത്തിൽ ഇപ്പോ കേരള ഗവൺമെന്റ് ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിലും

0: നേതൃത്വത്തിലും ഈ സംസ്ഥാനം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്യാമ്പയിനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബോധവൽക്കരണം അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റും, വെറുതെ ബോധവൽക്കരണം മാത്രം പോരാ, കർശനമായ നടപടി കൂടി വേണം. ഇത് രണ്ടും ഇപ്പോ കേരളത്തിൽ നടക്കുന്നുണ്ട്.
1: മലപ്പുറം ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ പോസ്റ്ററുകൾ പുറത്തിറക്കി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗം സംബന്ധിച്ച വിവരങ്ങൾ രഹസ്യമായി കൈമാറാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്ന പ്രത്യേക പദ്ധതിക്കും ജില്ലയിൽ തുടക്കം കുറിച്ചിട്ടുണ്ട്. സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുന്നതിന് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാനും പദ്ധതിയുണ്ട്. മലപ്പുറം ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ സമീർ മച്ചിങ്ങൽ:
2: അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ബോധവൽക്കരണ പോസ്റ്ററുകളും പ്രകാശനം ചെയ്തു. സിന്തറ്റിക് ഡ്രഗുകൾ ഉൾപ്പെടെയുള്ള ലഹരികളുടെ അപകടങ്ങളെക്കുറിച്ചും യുവതലമുറ ജീവിതമാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന ശക്തമായ സന്ദേശവുമാണ് ഈ പോസ്റ്ററുകൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി വിദ്യാർത്ഥികളിലും യുവജനങ്ങൾക്കിടയിലും ലഹരി വിപത്തിനെ കുറിച്ചുള്ള പോസ്റ്ററുകൾ എത്തിക്കാൻ മലപ്പുറം ജില്ലയ്ക്ക് സാധിച്ചു. ഈ വർഷം മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച മറ്റൊരു ശ്രദ്ധേയമായ പ്രവർത്തനമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ രഹസ്യ വിവര ശേഖരണ ബോക്സുകൾ സ്ഥാപിക്കുക എന്നത്. ലഹരി ഉപയോഗമോ വിൽപ്പനയോ സംബന്ധിച്ച വിവരങ്ങൾ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായും രഹസ്യമായും കൈമാറാൻ ഇതിലൂടെ അവസരമൊരുങ്ങും. ഒരു വിദ്യാർത്ഥിയെ കുറ്റവാളിയാക്കാനല്ല, മറിച്ച് സമയോചിതമായി സഹായിക്കാനാണ് ഈ സംവിധാനം ലക്ഷ്യമിടുന്നത്. ലഹരിക്കെതിരായ പോരാട്ടം സർക്കാർ വകുപ്പുകളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, അത് ഓരോ കുടുംബത്തിന്റെയും ഓരോ വിദ്യാലയത്തിന്റെയും ഓരോ പഞ്ചായത്തിന്റെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിൽ അടുത്ത ഘട്ടമായി കുടുംബശ്രീ CDS അംഗങ്ങൾ, ADS അംഗങ്ങൾ, ഭാരവാഹികൾ, കമ്മ്യൂണിറ്റി ട്രെയിനർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, മറ്റ് ജനപ്രതിനിധികൾ, സാമൂഹ്യ പ്രവർത്തകർ എന്നിവർക്കായി പ്രത്യേക പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ലഹരിയുടെ അപകട സൂചനകൾ നേരത്തെ തിരിച്ചറിയാനും കുടുംബങ്ങളിലും വാർഡുകളിലും സമൂഹത്തിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനുമാണ് ഈ പരിശീലനങ്ങളുടെ ലക്ഷ്യം. ഗ്രാമതലത്തിൽ തന്നെ ലഹരിക്കെതിരായ ശക്തമായ സാമൂഹിക പ്രതിരോധം സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ വിജയം ഒരു നിയമത്തിന്റെ വിജയമല്ല, അതൊരു സമൂഹത്തിന്റെ വിജയമാണ്.
1: കരുതലോടെ കരുനീക്കാം എന്ന സന്ദേശത്തിൽ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ഭീമൻ പാമ്പും കോണിയും ശ്രദ്ധേയമായി. നശാമുക്ത് ഭാരത് അഭിയാൻ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പിന്തുണയോടെ ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ സഹകരണത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലഹരി ഉപയോഗത്തിന്റെ വ്യക്തിഗത സാമൂഹ്യ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അവബോധം പകരുന്ന സന്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഗെയിം ചിട്ടപ്പെടുത്തിയത്. ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി:
3: സംസ്ഥാനത്ത് തന്നെ ഒട്ടാകെ നമ്മൾ വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിനാണ് ഇപ്പൊ തുടക്കം കുറിച്ചിരിക്കുന്നത്, തൂഫാൻ എന്ന് പറഞ്ഞിട്ട്. അതിനോടൊപ്പം തന്നെ എങ്ങനെ ആൾക്കാരിലേക്ക് ബിഹേവിയറൽ ചേഞ്ചും കൂടെ കൊണ്ടെത്തിക്കാം എന്നുള്ള ഒരു സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നശാമുക്ത് ഭാരത് അഭിയാന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഇവിടെ കളിക്കളം എന്ന് പറയുന്ന ഒരു ചെറിയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. ചെറിയ കുട്ടികളെല്ലാം തന്നെ ഇവിടെ ഇപ്പം ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നുണ്ടല്ലോ. അപ്പം ഈ ഏണിയും പാമ്പും എന്നുള്ളത് നമ്മളുടെ സാധാരണ ഏണിയും പാമ്പും കളിക്കുന്നത് പോലെയല്ല. ഇതിൽ പാമ്പെന്ന് പറയുന്നത് ഓരോ ലഹരിയുടെ ഒരു ഇമ്പാക്ട് ആയിട്ട് നമ്മൾ ജീവിതത്തിൽ എങ്ങനെ താഴെ പോകുന്നു എന്നുള്ളത് കാണിക്കുകയാണ്. ഏണി എന്ന് പറയുന്നത് ഓരോ നല്ല ഗുണങ്ങൾ നമ്മൾ പരിശീലിക്കുന്നതിലൂടെ ജീവിതത്തിൽ എങ്ങനെ ഉയർച്ച നേടാം എന്നുള്ളതുമാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. പക്ഷെ പാമ്പ് വിഴുങ്ങുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഓരോ സമയത്തും പാമ്പിന്റെ വാലിന്റെ അറ്റത്ത് അവിടെ സഹായവും ഉണ്ട്, ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ഹെൽപ്പ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് കിട്ടും എന്നുള്ളതിന്റെ ഒരു അവയർനെസ് കൂടെ കൊടുക്കുക എന്നുള്ളതാണ്. ഓൾറെഡി നമുക്ക് ജില്ലയിൽ നമുക്ക് ഇതിന്റെ നശാമുക്ത് ഭാരത് അഭിയാന്റെ കീഴിൽ തന്നെ നമ്മൾ പല മീറ്റിംഗ്സും എടുക്കാറുണ്ട്. സ്കൂളുകളിൽ നമ്മൾ സെൻസിറ്റൈസേഷൻസ് ചെയ്യുന്നുണ്ട്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. തൂഫാന്റെ കീഴിലാണെങ്കിലും ജില്ലാ ഭരണകൂടം പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് നമ്മൾ അതിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് ഇതൊരു ഡ്രഗ് ക്രൈസിസ് എന്നുള്ള രീതിയിൽ മാത്രം കണ്ടിട്ട് കാര്യമില്ല, ഇതൊരു മെന്റൽ ഹെൽത്ത് ക്രൈസിസും കൂടിയാണ്. അത് നമ്മൾ ആ രീതിയിൽ തന്നെ പബ്ലിക് ഹെൽത്ത് ക്രൈസിസ് ആയിട്ട് തന്നെ നമ്മൾ മാനേജ് ചെയ്യണം. അപ്പൊ കുട്ടികൾ എന്തുകൊണ്ട് അത് യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധയിൽ വേണം. ചിലപ്പം അത് എന്തുമാവാം, പലപ്പോഴും ചിലപ്പോൾ കുട്ടികൾ ബ്രോക്കൺ ഫാമിലീസിലുള്ള കുട്ടിയാവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നമുള്ള കുട്ടിയാവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫാക്ടേഴ്സ് അതിനകത്ത് ഉണ്ടാവാം. അപ്പോൾ ഓരോ കേസും നമ്മൾ കേസ് ബൈ കേസ് ആയിട്ട് നോക്കുക എന്നുള്ളതാണ്.
1: സെൻസസിന്റെ ഭാഗമായി സ്വയം വിവരങ്ങൾ സമർപ്പിക്കാവുന്ന സെൽഫ് എന്യൂമറേഷൻ സൗകര്യം നാളെ അവസാനിക്കും. ആദ്യഘട്ടത്തിൽ കുടുംബത്തിന്റെ താമസ സൗകര്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2027 ഫെബ്രുവരിയിൽ സെൻസസിന്റെ രണ്ടാം ഘട്ടത്തിൽ കുടുംബത്തിലെ ഓരോരുത്തരുടെയും വ്യക്തിഗത വിവരങ്ങൾ രേഖപ്പെടുത്തും. ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ജൂലൈ 1 മുതൽ 30 വരെ വീടുകളിലെത്തി കണക്കെടുപ്പ് നടത്തുന്നതിന് മുന്നോടിയായി ജനങ്ങൾക്ക് ഓൺലൈനിൽ സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന സംവിധാനമാണ് സെൽഫ് എന്യൂമറേഷൻ. ഓൺലൈനിൽ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത് വഴി ലഭിക്കുന്ന ID നമ്പർ ഉപയോഗിച്ച് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുന്ന സമയത്ത് വിവരങ്ങൾ സ്ഥിരീകരിക്കാം. സെൽഫ് എന്യൂമറേഷൻ സൗകര്യത്തെക്കുറിച്ച് തിരുവനന്തപുരം സെൻസസ് ഡയറക്ടറേറ്റിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് KM:
4: സെൽഫ് എന്യൂമറേഷൻ ചെയ്യുമ്പോൾ ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ

0: താമസിക്കുന്ന ഒരാളാണ് അയാളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് സെൽഫ് എന്യൂമറേഷന് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. www.sc.census.gov.in എന്നാണ് സെൽഫ് എന്യൂമറേഷൻ ചെയ്യേണ്ട വെബ്സൈറ്റിന്റെ അഡ്രസ്. ആ വെബ്സൈറ്റിൽ പോവുകയും സംസ്ഥാനം തിരഞ്ഞെടുക്കുകയും ക്യാപ്ച എൻ്റർ ചെയ്യുകയും തുടർന്ന് മുന്നോട്ട് പോയതിനു ശേഷം ഒരു കുടുംബനാഥന്റെ പേര് കൊടുത്ത് മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം ഒതന്റിഫിക്കേഷൻ, അതായത് OTP ഉപയോഗിച്ച് ഒതന്റിഫിക്കേഷൻ ചെയ്യേണ്ടതാണ്. അതിനുശേഷം മുന്നോട്ട് പോയി നമ്മുടെ വീടിരിക്കുന്ന സ്ഥലത്തെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ഈ പറയുന്ന പോർട്ടലിൽ മാർക്ക് ചെയ്തതിന് ശേഷം അടുത്ത വിൻഡോയിൽ ഡാറ്റ റെക്കോർഡ് ചെയ്ത് തുടങ്ങുകയും വേണ്ടതാണ്. ഈ പറയുന്ന സെൻസസിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങൾക്കും ആദ്യത്തെ ഏതാനും നമ്പറുകളോ ഒഴികെ ബാക്കി എല്ലാത്തിനും ഓൺലൈനായിട്ട് തന്നെ ഓരോ വ്യക്തിക്കും മറുപടി കൊടുക്കാവുന്നതാണ്. എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തിയതിനു ശേഷം അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സെൽഫ് എന്യൂമറേഷൻ ID, അതൊരു 11 അക്ക നമ്പറാണ്, HL സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. ആ സെൽഫ് എന്യൂമറേഷൻ ID നമ്മൾ എഴുതി സൂക്ഷിക്കുകയോ മെസ്സേജിൽ വന്നിട്ടുള്ളത് സൂക്ഷിച്ചു വെക്കുകയോ ചെയ്തതിനു ശേഷം July 1 മുതൽ 30 വരെ എന്യൂമറേറ്റേഴ്സ് വീട്ടിൽ വരുന്ന മുറയ്ക്ക് ഈ നമ്പർ അവർക്ക് കൈമാറുന്നാൽ അവർക്ക് ആപ്പിൽ സെൽഫ് എന്യൂമറേഷൻ ID അടിച്ചു കഴിഞ്ഞാൽ നേരത്തെ സിങ്ക് ചെയ്തിട്ടുള്ള ഡാറ്റ ലഭിക്കുന്നതാണ്. ആ ഡാറ്റയിൽ ആ ഘട്ടത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നാൽ അത് ചെയ്യാൻ സാധിക്കും. ഇനി മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്യൂമറേറ്റർ നിങ്ങളുടെ സമ്മതത്തോടുകൂടെ നേരത്തെ കൊടുത്തിട്ടുള്ള ഡാറ്റ ഫൈനലി സെർവറിലേക്ക് അയക്കും. അതോടുകൂടെയാണ് ഈ സെൻസസിന്റെ എന്യൂമറേഷൻ പൂർത്തിയാവുന്നത്. ഇനി എന്തെങ്കിലും കാരണവശാൽ സെൽഫ് എന്യൂമറേഷൻ ചെയ്യാൻ സാധിക്കാത്ത വരുന്ന ആളുകൾക്ക് സാധാരണ പോലെ തന്നെ നേരത്തെ സെൻസസുകൾ ചെയ്തതുപോലെ തന്നെ July 1 മുതൽ 30 വരെ എന്യൂമറേറ്റർ വീട് വിസിറ്റ് ചെയ്യുമ്പോൾ വിവരങ്ങൾ ശേഖരിക്കും. സെൽഫ് എന്യൂമറേഷൻ എന്നത് നമ്മുടെ രാജ്യം ഇപ്പോൾ ഉള്ള എല്ലാ ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സും പോലെ ഒരു പുതിയ സംരംഭമാണ്. അത് വിജയിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുവേണ്ടി എല്ലാവരോടും സെൽഫ് എന്യൂമറേഷനിൽ ഭാഗമാകുകയും അതോടൊപ്പം തന്നെ സെൻസസിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളോടും സഹകരിച്ച് സത്യസന്ധമായ മറുപടികൾ നൽകി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
1: സംസ്ഥാനത്ത് ഷിഗെല്ല, അമീബിക് മസ്തിഷ്ക ജ്വരം തുടങ്ങിയ അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തുടരുകയാണ്. പുതിയ കേസുകളുടെ എണ്ണം കുറവാണെങ്കിലും രോഗം റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇന്നലെ കൊല്ലത്ത് ഒരാൾക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചതോടെ ഈ മാസം ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 191 ആയി. 6 പേരാണ് മരണപ്പെട്ടത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട്ട് 65 പേർക്കാണ് രോഗം ബാധിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരവും ഈയിടെയായി കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പകർച്ചവ്യാധികളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും കോഴിക്കോട് ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലതിക VR.
2: ഷിഗെല്ല രോഗബാധ അഥവാ ഷിഗെല്ലോസിസ്, ഇതിന്റെ രോഗലക്ഷണങ്ങൾ കടുത്ത വയറുവേദന, പനി, ക്ഷീണം, രക്തം കലർന്ന മലം എന്നിവയാണ്. രോഗം ബാധിച്ച ഒരാളുമായി സമ്പർക്കം പുലർത്തിയതിനു ശേഷം 1-2 ദിവസം മുതൽ 1 ആഴ്ച വരെ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് ഈ അസുഖം ഗുരുതരമാവുന്നത്. കൂടാതെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ മുതിർന്നവരിലും ഈ രോഗം ഗുരുതരമായേക്കാം. മുതിർന്നവരിൽ സാധാരണ ലക്ഷണങ്ങളോടുകൂടി രോഗം ഭേദമാവാറുമുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം സംസ്ഥാനത്ത് കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ കടുത്ത പനി, തലവേദന, ഛർദി, ഓക്കാനം, വെളിച്ചത്തിലേക്ക് നോക്കാൻ ബുദ്ധിമുട്ട്, കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ്. രോഗം ഗുരുതരമാവുമ്പോൾ ബോധക്ഷയം, അപസ്മാരം തുടങ്ങി തലച്ചോറിനെ ബാധിക്കുന്ന ലക്ഷണങ്ങളും ഉണ്ടാവുന്നു. ഇതിന് കാരണമാവുന്നത് നെഗ്ലീറിയ, ഫോളറി, അക്കന്തമീബ നിഗ്രിക്കൻസ് എന്നീ രോഗാണുക്കളാണ്. ഇതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ കുളങ്ങൾ, തടാകങ്ങൾ, കെട്ടിനിൽക്കുന്ന വെള്ളം എന്നിവിടങ്ങളിൽ മുങ്ങി കുളിക്കുന്നത് ഒഴിവാക്കുക, വെള്ളത്തിലിറങ്ങുമ്പോൾ മൂക്കിൽ വെള്ളം കയറാതെ ശ്രദ്ധിക്കുക, വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുക, കിണറുകളിലെ വെള്ളം ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം ക്ലോറിനേറ്റ് ചെയ്യുക എന്നിവയാണ്.
1: സ്കൂൾ, കോളേജ് ക്യാമ്പസുകളിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്നതിന് പുതിയ പദ്ധതിയുമായി ജൈവ വൈവിധ്യ ബോർഡ്. തദ്ദേശ സ്ഥാപന തലത്തിലെ ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്ററിൽ പലപ്പോഴും ഉൾപ്പെടാതെ പോകുന്ന ക്യാമ്പസുകളിലെ ജൈവ വൈവിധ്യം ശാസ്ത്രീയമായി രേഖപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഇതിനായി ബോർഡിന്റെ നേതൃത്വത്തിൽ ധനസഹായം അനുവദിക്കും. ആദ്യഘട്ടത്തിൽ 100 സ്ഥാപനങ്ങൾക്കാണ് പദ്ധതിയിൽ അവസരം. നാളെ വരെ അപേക്ഷ സമർപ്പിക്കാം. കുട്ടികളിൽ പാരിസ്ഥിതിക അവബോധം സൃഷ്ടിക്കുന്നതിലുപരി മികച്ച പഠനാനുഭവത്തിനും അവസരമൊരുക്കുന്ന പദ്ധതിയെക്കുറിച്ച് ജൈവ വൈവിധ്യ ബോർഡ് കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ മഞ്ജു KP.
3: കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് സംസ്ഥാനത്തെ ഗവൺമെന്റ് എയ്ഡഡ് സ്വകാര്യ സ്കൂളുകൾക്കും കോളേജുകൾക്കുമായി ഒരു പുതിയ പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ക്യാമ്പസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ തയ്യാറാക്കുന്നതിനുള്ള ധനസഹായ പദ്ധതിയാണിത്. കേരളത്തിലെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജൈവ വൈവിധ്യ പരിപാലന സമിതികൾ മുഖേന ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്ന സഹപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സമ്പന്നമായ ജൈവ വൈവിധ്യം പലപ്പോഴും ഈ രേഖപ്പെടുത്തലുകളിൽ പൂർണ്ണമായി ഉൾപ്പെടാതെ പോകുന്ന സാഹചര്യമുണ്ട്. ഈ വിടവ് പരിഹരിക്കാനും സ്കൂൾ കോളേജ് ക്യാമ്പസുകളിലെ സസ്യജന്തുജാല സമ്പത്തിനെ ശാസ്ത്രീയമായി രേഖപ്പെടുത്താനുമാണ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ഈ പൈലറ്റ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്.

0: ഒരു ക്യാമ്പസ് എന്നത് പഠനത്തിനുള്ള ഇടം മാത്രമല്ല, അത് അനേകം സസ്യങ്ങളുടെയും പക്ഷികളുടെയും ചിത്രശലഭങ്ങളുടെയും മറ്റ് ജീവജാലങ്ങളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ്. അവയെ കണ്ടെത്തുകയും തിരിച്ചറിയുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് കുട്ടികളിൽ പ്രകൃതിയോടുള്ള അടുപ്പവും ജൈവവൈവിധ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധവും വളർത്തും. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നതും ജൈവ വിഭവങ്ങളെ സംരക്ഷിച്ച് നിലനിർത്തുന്നതുമായ ക്യാമ്പസുകൾക്ക് മുൻഗണന ലഭിക്കും. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ക്യാമ്പസിലെ ജൈവ സമ്പത്ത് പഠിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ ഒരു മികച്ച പഠനാനുഭവവും സൃഷ്ടിക്കപ്പെടുന്നു. ജനകീയ ജൈവവൈവിധ്യ രജിസ്റ്റർ പൊതുജന പങ്കാളിത്തത്തോടെയാണ് തയ്യാറാക്കപ്പെടുന്നത്. എന്നാൽ ക്യാമ്പസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ അധ്യാപകരുടെ മേൽനോട്ടത്തിലും വിദഗ്ധരുടെ മാർഗനിർദ്ദേശത്തിലും തയ്യാറാക്കപ്പെടുന്നതിനാൽ കൂടുതൽ കൃത്യതയുള്ളതും ശാസ്ത്രീയ നിലവാരം പുലർത്തുന്നതുമായ ഒരു രേഖയായി അത് മാറും. ഭാവി തലമുറയെ പ്രകൃതിയുമായി കൂടുതൽ അടുപ്പിക്കുകയും സ്വന്തം ചുറ്റുപാടുകളിലെ ജൈവവൈവിധ്യത്തെ മനസ്സിലാക്കാനും സംരക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്ത ബോധം വളർത്തുകയും ചെയ്യുന്ന ഈ പദ്ധതി കേരളത്തിന്റെ ജൈവവൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഒരു പുതിയ ദിശ നൽകുമെന്നതിൽ സംശയമില്ല.
1: ജൂൺ 27 ലോക MSME ദിനം രാജ്യമെങ്ങും ആചരിച്ചു. ആഗോള വ്യാപാര സംരംഭങ്ങളുടെ 90% കൈകാര്യം ചെയ്യുന്ന സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ മേഖല ആഗോള സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. ആഗോളതലത്തിൽ MSME മേഖല അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക സാമൂഹ്യ പാരിസ്ഥിതിക വെല്ലുവിളികളെ നേരിട്ട് ശക്തമായ സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കാനും ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനും MSME മേഖലയുടെ നവീകരണം ലക്ഷ്യമിട്ടാണ് ദിനാചരണം. ദിനാചരണത്തിന്റെ ഭാഗമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ കോഴിക്കോട് ശാഖയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സെമിനാർ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ചാലപ്പുറം കേസരി ഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ധനസഹായവും വികസന പദ്ധതികളും എന്ന വിഷയത്തിൽ സംബന്ധിച്ച് നബാർഡ് കോഴിക്കോട് ജനറൽ മാനേജർ B രാഗേഷ്.
2: നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം SHG അല്ലെ, സ്വയം സഹായ സംഘങ്ങൾ. SHG ഒരിക്കലും MSME അല്ല, പക്ഷേ SHG ചേർന്ന് ഒരു യൂണിറ്റ് തുടങ്ങി കഴിഞ്ഞാൽ അത് ഉദ്യം രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു MSME യൂണിറ്റ് ആവും അല്ലെ. അപ്പം ഈ SHG ഈ അയൽക്കൂട്ടങ്ങളെ ബാങ്കുകളുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിന്, കാരണം പലപ്പോഴും ഈ SHG പദ്ധതികൾ തുടങ്ങി കഴിഞ്ഞപ്പോൾ ബാങ്കുകൾക്ക് അപ്രീഹെൻഷൻ ഉണ്ടായിരുന്നു, നമുക്ക് SHG ഫിനാൻസ് ചെയ്യാൻ പറ്റുമോ, നമ്മൾ കൊടുക്കുന്ന SHG വായ്പകൾ തിരിച്ചു വരുമോ, അങ്ങനെയൊക്കെയുള്ളു. അപ്പൊ അത് ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് 1992 മൈസൂരിൽ ഒരു പൈലറ്റ് ഒരു ഏജൻസിയുടെ കൂടെ ചേർന്ന് ഒരു പൈലറ്റ് പ്രോജക്റ്റിന് അവാർഡ് ചെയ്യുകയും അങ്ങനെയാണ് SHG ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാം ഇന്ത്യയിൽ വരികയും അതിനുശേഷം ആണ് നമ്മുടെ കുടുംബശ്രീ പോലുള്ള സ്റ്റേറ്റ് റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ NRLM അതെല്ലാം വരികയും ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൈക്രോ ഫിനാൻസ് രംഗത്ത് ഏറ്റവും വലിയ മൈക്രോ ഫിനാൻസ് സെക്ടർ നമ്മുടെ രാജ്യത്താണ്. നമ്മുടെ അയൽക്കൂട്ടങ്ങളാണ് ഏറ്റവും വലിയ മൈക്രോ ഫിനാൻസ് സെക്ടർ നമ്മുടെ രാജ്യത്താണ് പ്രവർത്തിക്കുന്നത്. പലപ്പോഴും അവരുടെ വനിതാ ശാക്തീകരണത്തിന് വരെ നമ്മുടെ സംസ്ഥാനത്ത് എന്തുമാത്രം SHG പ്രാധാന്യം വഹിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഏതൊരു നമ്മുടെ രാജ്യത്ത് വികസനം ഉണ്ടായിട്ടുള്ള സെക്ടറുകളിലെല്ലാം വികസനം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ബാങ്കുകൾ ഉള്ളത് കൊണ്ടാണ്. അതേപോലെ ഏറ്റവും മികച്ച രീതിയിൽ ഏത് സെക്ടറിന്റെയും ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ബാങ്കിങ് അവിടെ നടക്കണം.
1: വാർത്താ തരംഗിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് VK സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് YP ഹബീബ് റഹ്മാൻ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഇതേ സമയം.
3: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
4: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
3: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
5: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ജോമി ജോസ് കൈപ്പരട്ട് ഒരുക്കിയ ഗാനം, പ്രദീപ് പള്ളുരുത്തി, PB ബിന്ദുജ എന്നിവർ പാടിയത് ചിത്രം കരുതൽ.

ഈ ഗാനം ലെമൺ മർഡർ എന്ന ചിത്രത്തിൽ നിന്ന് നിധി പ്രവീൺ പാടിയത്. ആദി അനിച്ചൻ്റെ വരികൾ, സജിത് ശങ്കറിൻ്റെ സംഗീതം.

0: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
4: മാത്യൂസ് കെറിയുടെ വരികൾക്ക് അനന്തരം അനിൽ സംഗീതം പകർന്ന് ഹനാ ഫത്തിം പാടിയ ഗാനം ചിത്രം മധുരമീ ജീവിതം.

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്,
1: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
0: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം പാവങ്ങാട്, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ ധീരതാ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. വൈകിട്ട് 5 2026 രണ്ടാമത് സൈനിക ബഹുമതി ദാന ചടങ്ങിൽ രാജ്യരക്ഷാസേനയിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനയിലെയും ഉദ്യോഗസ്ഥർക്കാണ് രാഷ്ട്രപതി പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിന് ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങൾ സ്ഥാപിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ. മഹാരാഷ്ട്രയിലെ പർബാനിയിൽ കോളേജ് ഓഫ് ഫുഡ് ടെക്നോളജിയിൽ കോമൺ ഇൻക്യുബേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യു കെ സന്ദർശനം പൂർത്തിയാക്കിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് ഗ്രീസ് സന്ദർശിക്കും. ദി ഏതൻസ് സ്റ്റാർട്ടപ്പ് ബിസിനസ് ഇൻക്യുബേറ്റർ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമൂസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ നിർണായക ചർച്ച ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നാളെ പുനരാരംഭിക്കും. സംസ്ഥാനത്ത് ഇന്നലെ പൾസ് പോളിയോ സ്വീകരിക്കാത്ത കുട്ടികൾക്ക് മരുന്നു നൽകാൻ മാതാപിതാക്കൾ മുൻകൈ എടുക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും ഇന്നും നാളെയും സംസ്ഥാനത്തെ മുഴുവൻ വീടുകളും സന്ദർശിച്ച് ശേഷിക്കുന്ന കുട്ടികൾക്കുകൂടി മരുന്നു നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് 1-ാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾ ജൂലൈ 6 ആരംഭിക്കും. ഏകജാലക സംവിധാനം വഴി ഹയർ സെക്കൻഡറി പ്രവേശന നടപടി പുരോഗമിക്കുകയാണ്. കോഴിക്കോട് തിരുവമ്പാടിക്ക് സമീപം ആനക്കാംപോയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കർണാടകയിൽ നിന്ന് വിനോദസഞ്ചാരികളുമായി എത്തിയ ടൂറിസ്റ്റ് ഗൈഡും മലപ്പുറം കരിശ്ശേരി സ്വദേശിയുമായ ഷിബിലിയുടെ മൃതദേഹമാണ് 3-ാം ദിവസത്തെ തിരച്ചിലിൽ ഡാം പരിസരത്ത് നിന്ന് കണ്ടെത്തിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ലോസാഞ്ചലസിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ മറുപടിയില്ലാത്ത 1 പരാജയപ്പെടുത്തി. 2-ാം പകുതിയുടെ അവസാന 2-ാം മിനിറ്റിൽ സ്റ്റീഫൻ യുസ്റ്റാക്കിയോയാണ് കാനഡയുടെ വിജയ ഗോൾ നേടിയത്. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 11 മണിക്ക്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം 18-ാം പടി എന്ന ചിത്രത്തിൽ നിന്ന് വിജയ് യേശുദാസ് പാടിയത്. ലോറൻസ് ഫെർണാണ്ടസിൻ്റെ വരികൾ, പ്രശാന്ത് പ്രഭാകറിൻ്റെ സംഗീതം.

0: ആർക്കും മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
1: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
0: അതെന്താ മാഷേ?
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ജിസ് ജോയിയുടെ വരികൾക്ക് ദീപക് ദേവ് സംഗീതം പകർന്ന് അരവിന്ദ് വേണുഗോപാൽ, അപർണ ബാലമുരളി എന്നിവർ പാടിയ ഗാനം ചിത്രം സൺഡേ ഹോളിഡേ.

0: ക്യുറാ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.
1: സിന്ധു ഡെൽസൺ പാടിയ ഗാനം ചിത്രം കളങ്കാവൽ. ഗാനരചന വിനായക് ശശികുമാർ. സംഗീതം മുജീബ് മജീദ്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
2: അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വി കെ സുരേഷ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ ധീരതാ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. വൈകിട്ട് 5 2026 രണ്ടാമത് സൈനിക ബഹുമതിദാന ചടങ്ങിൽ രാജ്യരക്ഷാസേനയിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനയിലെയും ഉദ്യോഗസ്ഥർക്കാണ് രാഷ്ട്രപതി പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. സായുധസേന, കേന്ദ്ര സായുധ പോലീസ് സേന, മറ്റ് സുരക്ഷാ ഏജൻസികൾ എന്നിവയിലെ ഉദ്യോഗസ്ഥർ നടത്തിയ അസാധാരണ ധീരതയുടെ അംഗീകാരമായാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നത്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ കൗൺസിലിൻ്റെ 16 യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്രമന്ത്രി ജെ പി നദ്ദ സമഗ്ര ശിശുബാൽ സ്വാസ്ഥ്യ കാര്യക്രമം യോഗത്തിൽ ഉദ്ഘാടനം ചെയ്യും. അനീമിയ മുക്ത് ഭാരത് അഭിയാന്റെ പ്രവർത്തന മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്രമന്ത്രി പുറത്തിറക്കും. വെനിസ്വേലയിൽ ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 1450 വെനിസ്വേലൻ ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗ്സ് അറിയിച്ചു. 10,000 ആളുകളെ കാണാതായിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പങ്ങൾക്ക് ശേഷം 430 തുടർചലനങ്ങൾ രേഖപ്പെടുത്തി. ഭൂമി തരംമാറ്റം നൽകിയ 25,000 അപേക്ഷകൾ എത്രയും വേഗം പൂർത്തീകരിച്ച് നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. ഭൂമി തരംമാറ്റാൻ സംസ്ഥാനത്ത് 2,00,000 അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നതെന്നും ഇക്കാര്യം പരിശോധിക്കാൻ ജില്ലാതലങ്ങളിൽ അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്നും നിയമസഭാ ചോദ്യോത്തരവേളയിൽ മന്ത്രി പറഞ്ഞു. റവന്യൂ വകുപ്പിൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ 839 വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിട്ടുണ്ടെന്നും എ പി അനിൽകുമാർ പറഞ്ഞു. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർകോട് ജില്ലകളിലെ +1 സീറ്റുകളുടെ അപര്യാപ്തത പരിഹരിക്കാൻ ഈ അധ്യയന വർഷം തന്നെ അധിക ബാച്ചുകൾ അനുവദിക്കുന്നത് ഗവൺമെന്റിന്റെ പരിഗണനയിലാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. വിദ്യാഭ്യാസ ജില്ല അടിസ്ഥാനമാക്കിയാണ് +1 സീറ്റുകളുടെ ആവശ്യകത പരിശോധിക്കുകയെന്നും മന്ത്രി വ്യക്തമാക്കി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 165 പൊതുമരാമത്ത് കരാർ പ്രവൃത്തികളിൽ 40 മന്ദഗതിയിലാണെന്ന് മന്ത്രി പി കെ ബഷീർ പറഞ്ഞു. പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയതായും ഗുണനിലവാര പരിശോധന സൊസൈറ്റി കർശനമായി പാലിക്കുന്നുണ്ടെന്നും ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ അതന്വേഷിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നിർമ്മാണ പ്രവൃത്തികളിൽ തദ്ദേശീയർക്ക് ജോലി അവസരം ലഭിക്കുന്നില്ല എന്ന പരാതി ലഭിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യം അന്വേഷിക്കുമെന്നും മന്ത്രി അറിയിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് 3 കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. പുതിയ ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിൻ്റെ ആവശ്യം തമിഴ്നാട്ടിലെ പുതിയ ഗവൺമെൻറ് തള്ളുകയും ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും സജീവ ചർച്ചയാവുന്നത്. യോഗത്തിൽ ഇരു സംസ്ഥാനത്തെയും വകുപ്പ് സെക്രട്ടറിമാർ പങ്കെടുക്കും. ചർച്ചയിൽ കേരളത്തിൻ്റെ നിലപാട് പാർലമെൻ്ററി കമ്മിറ്റിക്ക് മുന്നിൽ ഉന്നയിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു.

അറിയിച്ചു. പുതിയ ഡാം എന്നതാണ് കേരളത്തിൻ്റെ നിലപാടെന്നും മൂന്നാറിലെ ചർച്ചയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് നിലപാട് കടുപ്പിച്ചതായി തോന്നുന്നില്ലെന്നും അവരുടെ നിലപാട് പറയുക മാത്രമാണ് ചെയ്തതെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നലെ പൾസ് പോളിയോ സ്വീകരിക്കാത്ത കുട്ടികൾക്ക് മരുന്ന് നൽകാൻ മാതാപിതാക്കൾ മുൻകൈ എടുക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ അഭ്യർത്ഥിച്ചു. ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും ഇന്നും നാളെയും സംസ്ഥാനത്തെ മുഴുവൻ വീടുകളും സന്ദർശിച്ച് ശേഷിക്കുന്ന കുട്ടികൾക്ക് കൂടി മരുന്ന് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മയക്കുമരുന്ന് കേസുകളിലെ തുടരന്വേഷണം ശക്തമാക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി രവത ചന്ദ്രശേഖർ പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും യുവാക്കൾക്കിടയിലും ലഹരിക്കെതിരെ പോലീസിൻ്റെ നേതൃത്വത്തിൽ പ്രചാരണം ശക്തമാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. രാസലഹരികളടക്കം മയക്കുമരുന്ന് കടത്ത് തടയാൻ അതിർത്തി സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളെ പങ്കെടുപ്പിച്ച് ജൂലൈ രണ്ടാം വാരത്തിൽ പ്രത്യേക യോഗം ചേരുമെന്നും DGP വ്യക്തമാക്കി. ഒരു വർഷത്തെ ബോധവൽക്കരണ പരിപാടികളുമായി മലപ്പുറം ജില്ലാ മദ്യനിരോധന സമിതി ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ വഹീദ ഉദ്ഘാടനം ചെയ്തു. കർണാടകയിൽ നിന്ന് ബസ്സിൽ കടത്താൻ ശ്രമിച്ച 6 കിലോയോളം കഞ്ചാവ് പിടികൂടി. ബസ് യാത്രികനായ കോഴിക്കോട് പടനിലം സ്വദേശി മുഹമ്മദ് ഷെഫീഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലഹരിക്കെതിരായ പോലീസിൻ്റെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ബത്തേരി പോലീസും നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത്. കാറിൽ കടത്തുകയായിരുന്ന 33 കിലോ കഞ്ചാവുമായി 3 പേർ കണ്ണൂർ കൂത്തുപറമ്പിനടുത്ത് നീർവേലിയിൽ പിടിയിലായി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് വാഹന പരിശോധനയിലാണ് പാലക്കാട് സ്വദേശികളായ സ്വരൂപ്, സവിത് കുമാർ, കണ്ണൂർ ചിറക്കൽ സ്വദേശി ഷഫീഖ് എന്നിവർ പിടിയിലായത്. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ നാളെ ചുമതലയേൽക്കും. വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിൽ നിന്നും അദ്ദേഹം ചുമതല ഏറ്റുവാങ്ങും. ദർബാർ ഹാളിൽ ജയതിലകിന് യാത്രയപ്പം ഉണ്ടാകും. ഇന്ന് ദേശീയ സ്ഥിതിവിവര കണക്ക് ദിനം. ഇന്ത്യൻ സ്ഥിതിവിവര കണക്കുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രൊഫസർ PC മഹലനോബിസിൻ്റെ ജന്മദിനമാണ് സ്ഥിതിവിവര കണക്ക് ദിനമായി ആചരിക്കുന്നത്. ദേശീയ വികസനത്തിൽ ഡാറ്റ അധിഷ്ഠിത ആസൂത്രണത്തിൻ്റെയും നയരൂപീകരണത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ഭരണപരമായ ഡാറ്റയുടെ സാധ്യതകൾ തുറക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഇന്ന് അന്താരാഷ്ട്ര ഉഷ്ണമേഖലാ ദിനം. ഉഷ്ണമേഖലകളിലെ കാലാവസ്ഥയെക്കുറിച്ചും ജൈവ വൈവിധ്യത്തെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. ദമാമിൽ വാഹനാപകടത്തിൽ കണ്ണൂർ സ്വദേശികളായ 2 പേർ മരിച്ചു. ന്യൂമാഹി പെരിങ്ങാടിയിലെ മുഹമ്മദ് സജീം, കണ്ണപുരം ചുണ്ടവയൽ സ്വദേശി ശ്രീലേഷ് എന്നിവരാണ് മരിച്ചത്. മുഹമ്മദ് സജീമിൻ്റെ മൃതദേഹം ദമാമിൽ ഖബറടക്കും. ശ്രീലേഷിൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുകയാണ്. കൊല്ലം ചവറയിൽ കായലിൽ കുളിക്കാനിറങ്ങിയ 4 വിദ്യാർത്ഥികളിൽ ഒരാൾ മുങ്ങി മരിച്ചു. 7ാം ക്ലാസ് വിദ്യാർത്ഥി നീണ്ടകര മാമൻതുരുത്ത് വടക്കേക്കുന്നിൽ മിലനാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കോഴിക്കോട് തിരുവമ്പാടിക്ക് സമീപം ആനക്കാമ്പോയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തി. കർണാടകയിൽ നിന്ന് വിനോദസഞ്ചാരികളുമായി എത്തിയ ടൂറിസ്റ്റ് ഗൈഡും മലപ്പുറം കരിശേരി സ്വദേശിയുമായ ശിബിലിയുടെ മൃതദേഹമാണ് 3ാം ദിവസവും നടത്തിയ തെരച്ചിലിൽ ഡാം പരിസരത്തു നിന്ന് കണ്ടെത്തിയത്. അഗ്നിരക്ഷാസേന, സിവിൽ ഡിഫൻസ് അംഗങ്ങൾ, സന്നദ്ധ സേനകൾ, പ്രാദേശിക നീന്തൽ വിദഗ്ധർ, നാട്ടുകാർ എന്നിവരടങ്ങിയ വലിയ സംഘമാണ് തിരച്ചിലിന് നേതൃത്വം നൽകിയത്. കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന 10 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണാതായ സംഭവത്തിന് പിന്നിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട മുൻ സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണെന്ന് വകുപ്പുതല അന്വേഷണത്തിൽ കണ്ടെത്തി. ആഭരണങ്ങൾ കൈവശമുണ്ടെന്ന് സംബന്ധിച്ച മുൻ SHOയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. അന്വേഷണ റിപ്പോർട്ട് റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസിന് കൈമാറും. വയനാട് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ 1 ദിവസത്തെ സൂചനാ പണിമുടക്ക് തുടങ്ങി. മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഗവൺമെൻറ് അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം. സ്വകാര്യ ബസ്സുടമകളുടെ സംഘടനകളും സ്വകാര്യ ബസ് തൊഴിലാളി ട്രേഡ് യൂണിയനുകളും ചേർന്നാണ് സൂചനാ പണിമുടക്ക് നടത്തുന്നത്. അല്പസമയത്തിനകം ബസ്സുടമകൾ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും. സംസ്ഥാനത്ത് ഇന്നലെ ഒരാൾക്ക് കൂടി ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൊല്ലം ജില്ലയിലാണ് രോഗബാധ. സംസ്ഥാനത്ത് ഈ മാസം 191 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട്ടെ നിപ ബാധിതൻ്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരെയും ലോ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 22 പേരെയും നിരീക്ഷണത്തിൽ നിന്നും ഒഴിവാക്കി. ജില്ലയിൽ നിപ സമാന ലക്ഷണങ്ങൾ കണ്ടവർക്കിടയിൽ നടത്തിയ പരിശോധനയിൽ 57 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ ചികിത്സ തുടരുകയാണ്.

0: സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണെങ്കിലും നേരിയ മഴയാണ് പലയിടങ്ങളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂറിനിടെ ജില്ലയിൽ പന്നിയൂരിലാണ് കൂടുതൽ മഴ ലഭിച്ചത്. 36.5 മില്ലിമീറ്റർ. ആറളത്ത് 27ഉം കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ 20 മില്ലിമീറ്ററും മഴ രേഖപ്പെടുത്തി. ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി പോയ 2753 പേർ തിരിച്ചെത്തി. ഇന്നലെ 3 വിമാനങ്ങളിലായി 1033 തീർത്ഥാടകർ കണ്ണൂരിലെത്തി. 4519 പേരാണ് ഇത്തവണ കണ്ണൂരിൽ നിന്ന് ഹജ്ജിന് പോയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ലോസാഞ്ചലസിൽ ദക്ഷിണാഫ്രിക്കയെ മറുപടിയില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 2 പകുതിയുടെ അവസാന 2 മിനിറ്റിൽ സ്റ്റീഫൻ യുസ്റ്റാക്യുയാണ് കാനഡയുടെ വിജയഗോൾ നേടിയത്. ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയെ നേരിടും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ചലച്ചിത്രഗാനങ്ങളിൽ ഇനി മായാനദി എന്ന ചിത്രത്തിലെ ഗാനം ഷഹബ സമൻ പാടിയത്. അൻവർ അലിയുടെ വരികൾ, റെക്സ് വിജയൻ്റെ സംഗീതം.

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ലാഭമഴ മെഗാ 48 അവർ സെയിൽ.
3: എല്ലാ പ്രോഡക്റ്റുകൾക്കും കിടിലൻ ഡിസ്കൗണ്ട് കോംബോ ഓഫേഴ്സ്.
2: ഏറ്റവും മികച്ചത് ഇപ്പോൾ വാങ്ങാം വമ്പൻ ലാഭത്തിൽ.
4: മിസ്സാക്കലെ ഓഫറുകൾ ഇന്നും നാളെയും മാത്രം.
5: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
6: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
7: ഇളയനില സമർപ്പിക്കുന്നത്
8: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
5: റീഗൽ ജ്വല്ലേഴ്സ്,
9: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
10: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
7: വിപണിയിൽ ഇന്ന് സ്വർണം ഗ്രാമിന് 13,110 രൂപ, പവന് 104,880 രൂപ.
11: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
10: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
5: റീഗൽ ജ്വല്ലേഴ്സ്,
9: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
10: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

0: പ്രിയ ഗീതം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ പ്രിയ ഗീതത്തിലേക്ക് എപ്പോഴത്തെയും പോലെ അത്രമേൽ പ്രിയത്തോടെ സ്വാഗതം ആശംസിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം ഈ നമ്പറുകളിൽ 0495 എന്ന കോഡ് നമ്പറിൽ 2366174, മറ്റൊരു നമ്പർ 2366176, മൊബൈൽ നമ്പർ 9444844800. ഇന്ന് ഒരു മഴ ദിവസമാണല്ലേ, യാത്രകൾ ചെയ്യുന്നവരൊക്കെ ജാഗ്രത പാലിക്കുക. മഴ തീവ്രമാവുകയാണെങ്കിൽ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ അല്പസമയം വണ്ടിയൊക്കെ നിർത്തി മഴ ക്ഷമിക്കാനുള്ള ക്ഷമയൊക്കെ ഒന്ന് കാണിക്കുക, എന്നിട്ട് യാത്രകൾ തുടരുക. എന്തായാലും മഴയും തണുപ്പും ഒക്കെ ആസ്വദിച്ച് വീട്ടിലിരിക്കുന്നവർ പ്രിയഗീതം ആസ്വദിച്ച് തുടങ്ങുക ഈ ഗാനത്തിലൂടെ. എന്നിട്ടും എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര ആലപിച്ചത്.

0: ഇന്നും നാളെയും മൈജിയിൽ പെയ്യുന്ന ലാഭമഴ നനഞ്ഞാൽ പോക്കറ്റ് നനയില്ല, ലാഭം കൂടും.
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും ഈ സീസണിലെ ഏറ്റവും വലിയ ഓഫറുകളുമായി മൈജി ലാഭമഴ മെഗാ 48 hours സെയിൽ.
2: വമ്പൻ വിലക്കുറവും ക്യാഷ് ബാക്കും EMI ഓഫറുകളും എക്സ്ചേഞ്ച് ബോണസും കൂടെ
1: ഇന്നും നാളെയും കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
3: പ്രിയ ഗീതം.

പ്രിയ ഗീതമാണ് പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കേൾക്കാം. മലയെത്തി പെണ്ണ് എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോനും ചിത്രയും ചേർന്നാലപിച്ചത്. വയനാർ വല്ലഭൻ്റെ വരികൾക്ക് ബ്രഹ്മാനന്ദൻ്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കുന്നമംഗലത്തു നിന്നും റീജ അനിയത്തി കാരപ്പറമ്പിലുള്ള റീനയ്ക്ക് വേണ്ടി.

0: भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते। टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു.
4: വല്ലതും ബാക്കിയുണ്ടോ?
3: ആ, 5000 ബാക്കിയുണ്ട്.
4: പുതിയൊരു സാരി വാങ്ങിയാലോ?
3: വേണ്ട, കഴിഞ്ഞ മാസമല്ലോ ഒന്ന് വാങ്ങിച്ചത്.
4: ഒന്നുകൂടി
3: വേണ്ട, ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
4: അടിപൊളി.
3: എന്നാ വേഗം വിട്ടോ.
5: RBI പറയുന്നു,
3: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
6: പ്രിയ ഗീതം.
7: പ്രിയ ഗീതത്തിൽ അടുത്തതായി ആഷിക് ഒളവണിയുടെ ഇഷ്ടഗാനം കേൾക്കാം. ആദ്യത്തെ കൺമണി എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രനും ബിജു നാരായണനും ചേർന്നാലപിച്ചത്. സംഗീതം SP വെങ്കിടേഷ്.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
5: Priya Geetham.
6: പ്രിയ ഗീതത്തിലെ അടുത്ത ഗാനം കേൾക്കാം. കോവൂരിൽ നിന്നും അമ്മ സുഷമയ്ക്ക് വേണ്ടി മകൾ അനീഷ്മ ആവശ്യപ്പെടുന്ന ഗാനം. അച്ചുവിൻ്റെ അമ്മ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര ആലപിച്ചത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്.
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: പ്രിയ ഗീതം.
6: ഇന്നത്തെ പ്രിയ ഗീതത്തിലെ അവസാന ഗാനം കേൾക്കാം. പറമ്പിൽ ബസാറിൽ നിന്നും രാമചന്ദ്രൻ ആവശ്യപ്പെടുന്ന ഗാനം. ആരോമലുണ്ണി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും പി ജയചന്ദ്രനും ചേർന്നാലപിച്ചത്. വയലാർ രാമവർമ്മയുടെ ഭാവനയിൽ വിരിഞ്ഞ വരികൾക്ക് ജി ദേവരാജൻ്റെ സംഗീതം.

0: ഇന്നത്തെ പ്രിയ ഗീതം ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ആകാശവാണിയിലേക്ക് ബന്ധപ്പെട്ട എല്ലാവർക്കും ആകാശവാണിയുടെ സ്നേഹം അറിയിക്കുന്നു.
1: പ്രിയ ഗീതം.
2: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
4: FM പ്രധാന വാർത്തകൾ. വീക്ഷിത് ഗ്രാമം വീക്ഷിത് ഭാരത് പദ്ധതിക്ക് രാഷ്ട്രീയ ഗ്രാമീൺ വികാസ് സമ്മേളനം 2026 രൂപരേഖ തയ്യാറാക്കി. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിലെ പുസയിൽ രണ്ടു ദിവസമായി തുടരുന്ന സമ്മേളനം ഇന്ന് സമാപിക്കും. അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളുടെ വകമാറ്റം സംബന്ധിച്ച പൊതുതാൽപര്യ ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. കേസിൽ സമഗ്രവും സമയബന്ധിതവുമായ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഹർജി. ഇന്ത്യൻ വ്യോമസേനയുടെ 5th വാർഫെയർ ആൻഡ് എയ്റോസ്പേസ് സ്ട്രാറ്റജി പ്രോഗ്രാമിന്റെ ക്യാപ്സ്റ്റോൺ സെമിനാർ ഇന്ന് ന്യൂഡൽഹിയിൽ. എയർ ചീഫ് മാർഷൽ AP സിംഗും വ്യോമസേനാ മേധാവിയും മുഖ്യാതിഥികളാകും. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ +1 സീറ്റുകളുടെ അപര്യാപ്തത പരിഹരിക്കാൻ ഈ അധ്യയന വർഷം തന്നെ അധിക ബാച്ചുകൾ അനുവദിക്കുന്നത് ഗവൺമെന്റിന്റെ പരിഗണനയിലുണ്ടെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഊരാളുങ്കൽ കോൺട്രാക്ടിംഗ് സൊസൈറ്റി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് പരാതികൾ ലഭിച്ചാൽ പരിശോധിക്കുമെന്ന് മന്ത്രി PK ബഷീർ. നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ മയക്കുമരുന്ന് കേസുകളിലെ തുടരന്വേഷണം ശക്തമാക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി രവത ചന്ദ്രശേഖർ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും യുവാക്കൾക്കിടയിലും ലഹരിക്കെതിരെ പോലീസിന്റെ നേതൃത്വത്തിൽ പ്രചാരണം ശക്തമാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. കൊല്ലം ചവറയിൽ കായലിൽ കുളിക്കാനിറങ്ങിയ 4 വിദ്യാർത്ഥികളിൽ ഒരാൾ മുങ്ങിമരിച്ചു. 7th വിദ്യാർത്ഥി നീണ്ടകര മാമൻതുരത്ത് വടക്കേക്കുന്നിൽ മിലനാണ് മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വയെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.
5: ഇന്നും നാളെയും കോഴിക്കോട് റെക്കോർഡ് മഴ പെയ്യുന്നു.
6: ആ പെയ്യുന്നത് വെറും മഴയല്ല, ലാഭമഴയാണ്.
5: അതെ, മൈജി ലാഭമഴ മെഗാ 48 hour സെയിൽ.
7: ഗാഡ്ജറ്റ്സിനും അപ്ലയൻസസിനും വമ്പൻ ഓഫറുകൾ,
5: ക്യാഷ് ബാക്ക്, കോംബോ ഗിഫ്റ്റുകൾ തുടങ്ങി ലാഭത്തിന്റെ 48 hour തോരാൻ മഴ.
7: ഇന്നും നാളെയും കോഴിക്കോട് മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
8: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: യുവർ ചോയ്സ് ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി ആരംഭിക്കുന്നു. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ അയക്കാം. അയക്കേണ്ട നമ്പർ 9400024240. 9400024240.

0022-4440. 12 മണിവരെയാണ് സമയം. ആദ്യ ഗാനം കേൾക്കാം. ഫ്രണ്ട്സ് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചന്ദ്രശേഖറും കൃഷ്ണചന്ദ്രനും പാടിയത്. രചന കൈതപ്രം, സംഗീതം ഇളയരാജ.

0: നിർത്ത് നിർത്ത് നിർത്ത്. ഈ മാതിരി തക്കിട തരികിടെ പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയാ.
1: അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ?
2: പുലരിക്കുന്ന
0: ഇത് കൊള്ളാം.
2: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
0: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

0: മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് കാറ്റഗറി നമ്പർ 599/2024 തസ്തികയിലേക്കുള്ള അഭിമുഖം ജൂലൈ 1, 2, 3, 22, 23, 24 തീയതികളിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ മലപ്പുറം ജില്ലാ ഓഫീസിൽ വെച്ചും ജൂലൈ 1, 2, 3, 29, 30, 31 തീയതികളിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കോഴിക്കോട് മേഖലാ ഓഫീസിൽ വെച്ചും നടക്കും. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് SMS അല്ലെങ്കിൽ പ്രൊഫൈൽ എന്നിവ വഴി അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ ലഭ്യമാക്കിയിട്ടുള്ള ഇൻ്റർവ്യൂ മെമ്മോ ഡൗൺലോഡ് ചെയ്ത് അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ 04832734308.
1: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ഇനി ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MS ബാബുരാജ് ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം പുള്ളിമാൻ. ആവശ്യപ്പെട്ടത് നന്ദന കൃഷ്ണ, ആനന്ദ ജിഷ, CH കൃഷ്ണൻ, കോട്ടൂർ.

0: കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ അംഗ തൊഴിലാളികളുടെ മക്കൾക്ക് നൽകി വരുന്ന SSLC പഠന സഹായത്തിനുള്ള അപേക്ഷകൾ 2026 ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 1 വരെ ജില്ലാ ഓഫീസിൽ സ്വീകരിക്കും. മറ്റ് വിവിധ കോഴ്സുകൾക്ക് നൽകി വരുന്ന സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ഈ വർഷത്തെ ക്ലാസ് തുടങ്ങിയ ദിവസം മുതൽ 45 ദിവസത്തിനകം ഓഫീസിൽ ലഭ്യമാക്കണം. സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ബോർഡ് അംഗീകൃത കോഴ്സുകൾ സ്വാശ്രയ കോളേജുകളിൽ പഠിക്കുന്നവർക്ക് മെറിറ്റ് സീറ്റിലാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് എന്നതിനുള്ള രേഖകൾ ഹാജരാക്കണം. പാരലൽ കോളേജിൽ പഠിക്കുന്നവർക്ക് സ്കോളർഷിപ്പിന് അർഹതയുണ്ടായിരിക്കില്ല. ഫോൺ 04-83-27-38-452.
1: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
2: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
1: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
4: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
3: അതെന്താ മാഷേ?
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
3: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജന്മാരും കീശവാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
6: Netra Eye Foundation, Raga Paragam, samarpikkunnathu.
7: Netra Foundation, Kannashupathri, Chungam Junction, Thamarasseri.
8: Your choice. Shrodakal WhatsAppilude aavashyapetta gaanangal.
0: കൊച്ചുമകനു വേണ്ടി സുലൈമാൻ പള്ളിക്കര MLA മുക്ക് ആവശ്യപ്പെട്ട ഗാനം. ചിത്രം പപ്പയുടെ സ്വന്തം അപ്പൂസ്. രചന ബിച്ചു തിരുമല. സംഗീതം ഇളയരാജ. ഗായകൻ യേശുദാസ്.

0: നല്ലൂർനാട് ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മൾട്ടിപർപ്പസ് ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 2 തസ്തികകളിലേക്കാണ് നിയമനം. 1 തസ്തികയിലേക്ക് 7-ാം ക്ലാസ് യോഗ്യതയും പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. 2-ാമത്തെ തസ്തികയിലേക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനവും പ്രവൃത്തി പരിചയവുമാണ് വേണ്ടത്. താൽപ്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും മാനന്തവാടി ബ്ലോക്ക് പരിധിയിലുള്ള CDS സാക്ഷ്യപ്പെടുത്തിയ കത്തും സഹിതം ജൂലൈ 4 രാവിലെ 10:30 സൂപ്രണ്ട് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. ഫോൺ 8281212702.
1: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
2: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
1: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
2: മൈജി ലാഭമഴ,
1: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
4: ഇളയനില
3: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
3: ഇളയനില സമർപ്പിക്കുന്നത്
6: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
7: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
8: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
9: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ഇനി യേശുദാസും ഒപ്പം ജാനകിയും പാടിയ ഗാനം കേൾക്കാം.

ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അസാപ് കേരളയും ഹെൽത്ത് കെയർ സെക്ടർ സ്കിൽ കൗൺസിലും സംയുക്തമായി നടത്തുന്ന യോഗ വെൽനസ് ട്രെയിനർ കോഴ്സിൻ്റെ ജൂലൈ ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആറുമാസത്തെ കോഴ്സിൽ യോഗാസനങ്ങൾ, പ്രാണായാമം, മെഡിറ്റേഷൻ, അനാറ്റമി, ഹെൽത്ത് മാനേജ്മെൻറ്റ് തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം ലഭിക്കും. പ്ലസ് ടു വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ബന്ധപ്പെടുക നമ്പർ 9495999699.

0: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
1: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ
0: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
3: പുത്തലത്ത് കണ്ണാശുപത്രി.
4: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: ഇനി ചിന്നത്തമ്പി എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യവും സ്വർണലതയും പാടിയ ഗാനം കേൾക്കാം. രചന വാലി, സംഗീതം ഇളയരാജ. ഈ ഗാനം ആവശ്യപ്പെട്ടത് അഫ്സൽ, കോട്ടൺ മിൽ.

0: വയനാട് മീനങ്ങാടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യൻ, ഡ്രൈവർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, സെക്യൂരിറ്റി, മൾട്ടിപർപ്പസ് വർക്കർ, ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികകളിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് BSc, MLT അല്ലെങ്കിൽ DMLTയും പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. ഡ്രൈവർ തസ്തികയിൽ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും 5 വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള DCA വേണം. സെക്യൂരിറ്റി തസ്തികയിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസവും മികച്ച ശാരീരിക ക്ഷമതയും ഉണ്ടായിരിക്കണം. വിമുക്ത ഭടന്മാർക്ക് മുൻഗണന. മൾട്ടിപർപ്പസ് വർക്കർക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസവും മികച്ച ശാരീരിക ക്ഷമതയുമാണ് യോഗ്യത. ക്ലീനിംഗ് സ്റ്റാഫിന് 7-ാം ക്ലാസ് വിജയവും മികച്ച ശാരീരിക ക്ഷമതയുമാണ് വേണ്ടത്. മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്നവർക്ക് മുൻഗണന ലഭിക്കും. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും ബയോഡാറ്റയും സഹിതം നാളെ June 30 രാവിലെ 9 മീനങ്ങാടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നേരിട്ട് എത്തണം. ഫോൺ 0493 62 6427290.
1: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
2: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാം മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാം. അയക്കേണ്ട നമ്പർ 9400024440, 9400224440. 12 മണിവരെയാണ് സമയം. അടുത്ത ഗാനം കേൾക്കാം. മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം ഇളയരാജ. ഈ ഗാനം ആവശ്യപ്പെട്ടത് മലപ്പുറം തിരൂരിൽ നിന്നും ദേവജിത്, ദേവകി എന്നിവർ.

0: കാലിക്കറ്റ് സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളിലെ മികച്ച അധ്യാപകർക്കായി സർവകലാശാല നൽകുന്ന പ്രൊഫസർ MM ഗണി അവാർഡിൻ്റെ 2023-24 2024-25 അക്കാദമിക വർഷങ്ങളിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 20 വരേക്ക് നീട്ടി. 10 വർഷത്തിൽ കുറയാത്ത സേവനമുള്ള അധ്യാപകർക്ക് നേരിട്ടോ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ കോളേജ് അഡ്മിൻ മുഖേനയോ സെൻട്രലൈസ്ഡ് കോളേജ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. അവാർഡ് നിയമാവലി സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇമെയിൽ ID ghaniaward@uoc.ac.in, ഫോൺ 0494-24-07-154.
1: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവ ചോയ്സിൽ ഇനി രവീന്ദ്രൻ്റെ ഈണത്തിൽ യേശുദാസും ഒപ്പം ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം അമരം, ഗാനരചന കൈതപ്രം. ആവശ്യപ്പെട്ടത് പയ്യടിത്താഴത്തു നിന്നും സുജിന പ്രമോദ്.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: വയനാട് ജില്ലയിലെ ചീരാലിൽ നിന്ന് ശ്രീജ ആവശ്യപ്പെട്ടിരിക്കുന്നു ഗോളാന്തര വാർത്ത എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം. ഗാനശില്പികൾ

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ബോംബെ രവി ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം സർഗം. ഈ ഗാനം ആവശ്യപ്പെട്ടത് സുബീഷ് പെരുമുഖം.

0: ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി യുവ ചോയ്സ് ഇനി വൈകിട്ട് 3-2 കേൾക്കാം.
1: യുവ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
0: FM പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ അന്തർ സംസ്ഥാന പാർലമെന്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചർച്ച ആരംഭിച്ചു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിനാണ് കേന്ദ്ര ജലവിഭവ വകുപ്പ് മന്ത്രാലയം ശ്രമിക്കുന്നതെന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡി. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണകരമായ തീരുമാനം ആണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ നിയമനം ഗവൺമെന്റ് ആലോചിച്ചെടുത്ത തീരുമാനമാണെന്ന് മന്ത്രി KM ഷാജി. എങ്കിലും ഇതു സംബന്ധമായ വിമർശനങ്ങൾ പരിശോധിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന സൗജന്യ റേഷനും പഞ്ഞമാസ ധനസഹായവും അടിയന്തരമായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി VE അബ്ദുൾ ഗഫൂറിന് PA മുഹമ്മദ് റിയാസ് MLA നിവേദനം നൽകി. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ കടുത്ത പ്രതിസന്ധി നേരിടുന്നതായി MLA പറഞ്ഞു. ലക്ഷദ്വീപിൽ ഭിന്നശേഷിക്കാർക്ക് ഇലക്ട്രോണിക് വീൽ ചെയറുകൾ വിതരണം ചെയ്തു. ലക്ഷദ്വീപ് സാമൂഹിക ക്ഷേമ വകുപ്പിൻ്റെ സഹകരണത്തോടെ തണൽ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ആഭിമുഖ്യത്തിൽ സോഷ്യൽ വെൽഫെയർ വകുപ്പ് ഡയറക്ടർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 1,04,880 രൂപയായി. ഗ്രാമിന് 13,110 രൂപ. പാലക്കാട് ജില്ലയിലെ മഴക്കുറവ് കള്ള് ഉൽപ്പാദനത്തെയും ബാധിച്ചതായി ചെത്ത് തൊഴിലാളികൾ. സംസ്ഥാനത്തെ പ്രധാന കള്ള് ഉൽപ്പാദന മേഖലയായ ചിറ്റൂരിലാണ് കള്ളിന് ക്ഷാമം നേരിടുന്നത്. ഗ്രാൻഡ്സ്ലാം ടൂർണമെൻ്റായ വിംബിൾഡൺ ടെന്നീസിന് ഇന്ന് ലണ്ടനിൽ തുടക്കം. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. ഫൈനൽ അടുത്ത മാസം 11. FM പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
4: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
7: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ ധീരതാ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സ്ത്രീ സുരക്ഷാ പെൻഷൻ വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. പ്ലസ് വണ്ണിന് അധിക ബാച്ചുകൾ അനുവദിക്കുന്നത് ഗവൺമെന്റിന്റെ പരിഗണനയിലെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. ഭൂമി തരമാറ്റാൻ നൽകിയ 25,000 അപേക്ഷകൾ വേഗം പൂർത്തീകരിച്ചു നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. ഫിഫ 10:00 ഫുട്ബോളിൽ ഹൂസ്റ്റണിൽ രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ ധീരതാ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. വൈകിട്ട് 5:00 2026 രണ്ടാമത് സൈനിക ബഹുമതിദാന ചടങ്ങിൽ രാജ്യരക്ഷാ സേനയിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനയിലെയും ഉദ്യോഗസ്ഥർക്കാണ് രാഷ്ട്രപതി പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. സായുധസേന, കേന്ദ്ര സായുധ പോലീസ് സേന, മറ്റ് സുരക്ഷാ ഏജൻസികൾ എന്നിവയിലെ ഉദ്യോഗസ്ഥർ നടത്തിയ അസാധാരണ ധീരതയുടെ അംഗീകാരമായാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. മുല്ലപ്പെരിയാർ അന്തർ സംസ്ഥാന ചർച്ച പാർലമെന്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിനാണ് കേന്ദ്ര ജലവിഭവ വകുപ്പ് മന്ത്രാലയം ശ്രമിക്കുന്നതെന്ന് ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡി അറിയിച്ചു. കേരളവും തമിഴ്നാടും രാജ്യത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ്. കോടതിയുടെ പരിഗണനയിലെ വിഷയമാണ് മുല്ലപ്പെരിയാറെന്നും ഇരു സംസ്ഥാനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണകരമായ തീരുമാനമാണ് പ്രതീക്ഷിക്കുന്നതെന്നും രാജീവ് പ്രതാപ് റൂഡി വ്യക്തമാക്കി. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. എന്നാൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. തിരുവനന്തപുരത്തുനിന്ന് രജു കോലിയക്കോട്.
1: പ്രതിപക്ഷത്തു നിന്ന് എ സി മൊയ്തീനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. സ്ത്രീ സുരക്ഷാ പദ്ധതി മാതൃകാപരമായ ചുവടുവയ്പ്പാണെന്ന് എ സി മൊയ്തീൻ പറഞ്ഞു. കൃത്യമായ പരിശോധന നടത്തിയാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തതെന്നും ഇതിന് കൃത്യമായ രേഖയുണ്ടെന്നും എ സി മൊയ്തീൻ പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. പദ്ധതി തുടരുന്നതിന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വിമുഖത കാണിക്കുന്നുവെന്നും സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷയിൽ രാഷ്ട്രീയമില്ലെന്നും അർഹതയുള്ളവരാണ് അപേക്ഷിച്ചതെന്നും പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് മുൻ സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയെന്നും ഒരു തയ്യാറെടുപ്പും കൂടാതെയാണ് ഇത് നടപ്പാക്കിയതെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടിയായി പറഞ്ഞു. പദ്ധതിയുടെ ഗുണഭോക്താക്കളെ കണ്ടെത്തിയതിൽ ഫീൽഡ് തലത്തിൽ പരിശോധന നടന്നിട്ടില്ല എന്ന ആരോപണം ഉണ്ടായിട്ടുണ്ടെന്നും പദ്ധതിയെക്കുറിച്ച് കൃത്യമായി പരിശോധിക്കാതെ പദ്ധതി തുടരുമോ എന്ന് തീരുമാനിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. പ്രതിപക്ഷം മറ്റ് സഭാ നടപടികളിൽ സഹകരിച്ചു.
0: പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ പ്ലസ് വൺ സീറ്റുകളുടെ അപര്യാപ്തത പരിഹരിക്കാൻ ഈ അധ്യയന വർഷം തന്നെ അധിക ബാച്ചുകൾ അനുവദിക്കുന്നത് ഗവൺമെന്റിന്റെ പരിഗണനയിലാണെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. വിദ്യാഭ്യാസ ജില്ല അടിസ്ഥാനമാക്കിയാണ് പ്ലസ് വൺ സീറ്റുകളുടെ ആവശ്യകത പരിശോധിക്കുകയെന്നും മന്ത്രി വ്യക്തമാക്കി. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 165 പൊതുമരാമത്ത് കരാർ പ്രവൃത്തികളിൽ 40 മന്ദഗതിയിലാണെന്ന് മന്ത്രി പി കെ ബഷീർ പറഞ്ഞു. പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയതായും ഗുണനിലവാര പരിശോധന സൊസൈറ്റി കർശനമായി പാലിക്കുന്നുണ്ടെന്നും ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ അത് അന്വേഷിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നിർമ്മാണ പ്രവൃത്തികളിൽ തദ്ദേശീയർക്ക് ജോലി അവസരം ലഭിക്കുന്നില്ല എന്ന പരാതി ലഭിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യം അന്വേഷിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഭൂമി തരംമാറ്റം നൽകിയ 25,000 അപേക്ഷകൾ എത്രയും വേഗം പൂർത്തീകരിച്ചു നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. ഭൂമി തരംമാറ്റാൻ സംസ്ഥാനത്ത് 2,00,000+ അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നതെന്നും ഇക്കാര്യം പരിശോധിക്കാൻ ജില്ലാതലങ്ങളിൽ അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്നും നിയമസഭാ ചോദ്യോത്തരവേളയിൽ അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മയക്കുമരുന്ന് കേസുകളിലെ തുടരന്വേഷണം ശക്തമാക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി രവദ ചന്ദ്രശേഖർ പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും യുവാക്കൾക്കിടയിലും ലഹരിക്കെതിരെ പോലീസിന്റെ നേതൃത്വത്തിൽ പ്രചാരണം ശക്തമാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. രാസലഹരികളടക്കം മയക്കുമരുന്ന് തടയാൻ

0: അതിർത്തി സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളെ പങ്കെടുപ്പിച്ച് ജൂലൈ 2-ാം വാരത്തിൽ പ്രത്യേക യോഗം ചേരുമെന്നും DGP വ്യക്തമാക്കി. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ നാളെ ചുമതലയേൽക്കും. വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ഡോക്ടർ A.J. തിലകിൽ നിന്നും അദ്ദേഹം ചുമതല ഏറ്റുവാങ്ങും. ദർബാർ ഹാളിൽ J.തിലകിന് യാത്രയയപ്പുമുണ്ടാകും. സംസ്ഥാനത്ത് ഇന്നലെ പൾസ് പോളിയോയ്ക്കെതിരായ തുള്ളിമരുന്ന് സ്വീകരിക്കാത്ത കുട്ടികൾക്ക് മരുന്ന് നൽകാൻ മാതാപിതാക്കൾ മുൻകൈയെടുക്കണമെന്ന് മന്ത്രി K.മുരളീധരൻ അഭ്യർത്ഥിച്ചു. ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും ഇന്നും നാളെയും സംസ്ഥാനത്തെ മുഴുവൻ വീടുകളും സന്ദർശിച്ച് ശേഷിക്കുന്ന കുട്ടികൾക്ക് കൂടി വാക്സിൻ നൽകും. ഇന്ന് ദേശീയ സ്ഥിതി വിവര കണക്ക് ദിനം. ഇന്ത്യൻ സ്ഥിതി വിവര കണക്കുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രൊഫസർ PC മഹലാനോബിസിന്റെ ജന്മദിനമാണ് സ്ഥിതി വിവര കണക്ക് ദിനമായി ആചരിക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര ഉഷ്ണമേഖലാ ദിനം. ഉഷ്ണമേഖലകളിലെ കാലാവസ്ഥയെക്കുറിച്ചും ജൈവ വൈവിധ്യത്തെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട സൌജന്യ റേഷനും പഞ്ഞമാസ ധനസഹായവും അടിയന്തരമായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി VE അബ്ദുൾ ഗഫൂറിന് PA മുഹമ്മദ് റിയാസ് MLA നിവേദനം നൽകി. 10 വർഷമായി ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യം ഗവൺമെന്റ് ലഭ്യമാക്കിയിരുന്നുവെന്നും എന്നാൽ ഇത്തവണ അർഹരായവർക്ക് പോലും ആനുകൂല്യം നൽകിയില്ലെന്നും നിവേദനത്തിൽ പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയിൽ ഭരണസ്തംഭനമെന്നാരോപിച്ച് നഗരസഭയിലേക്ക് UDF പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. N. ശക്തൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഹൂസ്റ്റണിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. മെസാച്യുസെറ്റ്സിൽ നാളെ പുലർച്ചെ 2:00 ജർമ്മനി പരാഗ്വയെ നേരിടും. മറ്റൊരു മത്സരത്തിൽ മെക്സിക്കോയിൽ രാവിലെ 6:30 നെതർലൻഡ്സ് മൊറോക്കോയെ നേരിടും. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരങ്ങളിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയെന്നും ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും ലക്ഷദ്വീപ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കണ്ണൂരിൽ മഴ ശക്തമായി. രാവിലെയാണ് വ്യാപക മഴ ആരംഭിച്ചത്. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പാലക്കാട് ജില്ലയിലെ മഴക്കുറവ് കള്ളു ഉൽപ്പാദനത്തെയും ബാധിച്ചതായി ചെത്തു തൊഴിലാളികൾ അറിയിച്ചു. സംസ്ഥാനത്തെ പ്രധാന കള്ളു ഉൽപ്പാദന മേഖലയായ ചിറ്റൂരിലാണ് കള്ളിന് ക്ഷാമം നേരിടുന്നത്. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: ദിവസേന 45 ലിറ്റർ വരെ കള്ള് അളന്നെടുത്ത് നിലവിൽ അതിന്റെ പകുതി പോലും ലഭിക്കാത്ത സ്ഥിതിയാണെന്നാണ് തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതിദിനം 2.5 ലക്ഷം ലിറ്റർ കള്ളാണ് ചിറ്റൂർ മേഖലയിൽ നിന്നും സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലെ ഷാപ്പുകളിൽ എത്തിയിരുന്നത്. ഇന്നത് 1 ലക്ഷം ലിറ്ററിലേക്കാണ് താഴ്ന്നിരിക്കുന്നത്. ജില്ലയിൽ മഴ കുറഞ്ഞതോടെ ജലസേചനവും മഴക്കാല പരിചരണവും പ്രതിസന്ധിയിലായതാണ് കാരണമെന്നാണ് ചെത്തു തൊഴിലാളികൾ പറയുന്നത്. കള്ള് ഉൽപ്പാദിപ്പിക്കുന്ന തെങ്ങിൻ തോപ്പുകളുള്ള ചിറ്റൂർ മേഖലയിൽ 80% മഴക്കുറവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്.
0: കോഴിക്കോട് തിരുവമ്പാടിക്ക് സമീപം ആനക്കാംപൊയിലിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കർണാടകയിൽ നിന്ന് വിനോദസഞ്ചാരികളുമായി എത്തിയ ടൂറിസ്റ്റ് ഗൈഡും മലപ്പുറം കരിശേരി സ്വദേശിയുമായ ശിബിലിയുടെ മൃതദേഹമാണ് 3-ാം ദിവസം നടത്തിയ തിരച്ചിലിൽ ഡാം പരിസരത്ത് നിന്ന് കണ്ടെത്തിയത്. ദമ്മാമിൽ വാഹന അപകടത്തിൽ കണ്ണൂർ സ്വദേശികളായ 2 പേർ മരിച്ചു. ന്യൂമാഹി പെരിങ്ങാടിയിലെ മുഹമ്മദ് സജീം, കണ്ണപുരം ചുണ്ടവയൽ സ്വദേശി ശ്രീലേഷ് എന്നിവരാണ് മരിച്ചത്. മുഹമ്മദ് സജീമിന്റെ മൃതദേഹം ദമ്മാമിൽ കബറടക്കും. ശ്രീലേഷിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുകയാണ്. ഗ്യാസ് സിലിണ്ടറിൽ നിന്നും തീ പടർന്ന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഇടുക്കി കരിമ്പൻ കൊട്ടാരത്തിൽ ജസ്റ്റിൻ ജോസാണ് എറണാകുളത്ത് ചികിത്സയിലിരിക്കെ പുലർച്ചെ മരിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വൈകിട്ടോടെ മൃതദേഹം കരിമ്പനിലെ വീട്ടിലെത്തിക്കും. വെനിസ്വേലയിൽ ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 1450 വെനിസ്വേലൻ ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് ഡോഗ്രിഡസ് അറിയിച്ചു. 10,000 ആളുകളെ കാണാതായിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പങ്ങൾക്ക് ശേഷം 430 തുടർ ചലനങ്ങൾ രേഖപ്പെടുത്തി. വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ണൂർ പൈതൽ മലയിൽ ഇന്നു മുതൽ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കും. കാലാവസ്ഥയ്ക്കനുസരിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ച ഇടിമിന്നലേറ്റ് യുവതി മരിച്ചതിനെ തുടർന്നാണ് പൈതൽ മലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. സ്വർണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 1,04,880 രൂപയായി. ഗ്രാമിന് 13,110 രൂപയിലാണ് വ്യാപാരം. വയനാട് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ ഒരു ദിവസത്തെ സൂചനാ പണിമുടക്ക് തുടങ്ങി. മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് സമരം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ ധീരതാ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സ്ത്രീ സുരക്ഷാ പെൻഷൻ വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്.

സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചു. പ്ലസ് വണ്ണിന് അധിക ബാച്ചുകൾ അനുവദിക്കുന്നത് ഗവൺമെന്റിന്റെ പരിഗണനയിലെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. ഭൂമി തരം മാറ്റാൻ നൽകിയ 25,000 അപേക്ഷകൾ വേഗം പൂർത്തീകരിച്ചു നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഹൂസ്റ്റണിൽ രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

FM പ്രധാന വാർത്തകൾ. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. എന്നാൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. റവന്യൂ വകുപ്പിൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി AP അനിൽകുമാർ. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ 839 വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിട്ടുണ്ടെന്നും നിയമസഭ ചോദ്യോത്തരവേളയിൽ അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയിൽ ഭരണസ്തംഭനമെന്ന് ആരോപിച്ച് നഗരസഭയിലേക്ക് UDF പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. N. ശക്തൻ MLA ഉദ്ഘാടനം ചെയ്തു. വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ണൂർ പൈതൽ മലയിൽ ഇന്നു മുതൽ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കും. കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അധികൃതർ അറിയിച്ചു. ഇടിമിന്നലേറ്റ് യുവതി മരിച്ചതിനെ തുടർന്നാണ് പൈതൽ മലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വടകരയിലെ വിവാദ സ്ക്രീൻഷോട്ട് കേസിലെ പ്രതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ജില്ലാ സെഷൻസ് കോടതി മാറ്റി. വടകര കോടതി നേരത്തെ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ജിതിൻ സെഷൻസ് കോടതിയെ സമീപിച്ചത്. ഗ്യാസ് സിലിണ്ടറിൽ നിന്നും തീ പടർന്ന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഇടുക്കി കരിമ്പീൻ കൊട്ടാരത്തിൽ ജസ്റ്റിൻ ജോസ് ആണ് എറണാകുളത്ത് മരിച്ചത്. കണ്ണൂരിൽ മഴ ശക്തമായി. രാവിലെ 9:30 മുതൽ ആണ് വ്യാപക മഴ ആരംഭിച്ചത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഹൂസ്റ്റണിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. മസാച്യുസെറ്റ്സിൽ നാളെ പുലർച്ചെ 2:00 ജർമ്മനി പരാഗ്വേയെ നേരിടും. മറ്റൊരു മത്സരത്തിൽ മെക്സിക്കോയിൽ രാവിലെ 6:30 നെതർലാൻഡ്സ് മൊറോക്കോയെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പാട്ടുകളുടെ ഒരു മണിക്കൂറാണ് ഇനി നമ്മൾ ഒരുമിക്കുന്നു. നിങ്ങളുടെ വിശേഷങ്ങളും ഇഷ്ടങ്ങളും പാട്ടുകളും ഒക്കെ കേൾക്കാനും പങ്കിടാനുമുള്ള ഒരു വേള. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400224440. 9400224440 ഈ നമ്പറിലേക്ക് ഒരു ഹായ് ഇട്ടാൽ മതി, തിരിച്ചു വിളിക്കാം. നമുക്ക് ആദ്യം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ് പാടിയ ഒരു ഗാനം കേട്ട് പരിപാടിയിലേക്ക് കടന്നു ചെല്ലാം. കൈതപ്രത്തിൻ്റെ രചന, സംഗീതം ഔസേപ്പച്ചൻ.

0: ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ആ, മേഴ്സി തോമസ് ആണോ?
1: അതെയല്ലോ.
0: എവിടെയാ സ്ഥലം?
1: ഇത് വയനാട് ജില്ലയിലെ പനമരം പഞ്ചായത്തില് അഞ്ചുകുന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്.
0: അഞ്ചുകുന്നിൽ നിന്ന് കുറെ പ്രാവശ്യം ആയിട്ടെങ്കിലും ആരും തിരിച്ചു വിളിച്ചില്ല.
1: വിളിച്ചില്ല, ഞാൻ കുറച്ച് പ്രാവശ്യം.
0: അതെ, കാണുന്നുണ്ട്. ഹായ് ഹായ് ഹായ് എന്ന് കാണുന്നുണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കണ്ടേ?
1: ഒരു വർഷം മുന്നേ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു വർഷം മുന്നേ.
0: ആ, അതിപ്പോ അങ്ങനെ കൂട്ടം പറഞ്ഞു വരുമ്പോൾ ഒരു ഭാഗ്യവതിയാണ്. ആ നിലയ്ക്ക് വർഷങ്ങളായിട്ട് കിട്ടാത്തവരാണല്ലോ ഇതിൽ പലപ്പോഴും വന്ന് നമ്മളുമായി സംസാരിക്കുന്നത്. എന്തായാലും ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ട്, കാരണം ഇതുപോലെ കാത്തിരിക്കുന്നവരുടെ ഒരു പ്രതിനിധി എന്നല്ലേ. എന്താ വിശേഷം അഞ്ചുകുന്നിലൊക്കെ?
1: അഞ്ചുകുന്നില് രണ്ടു ദിവസമായിട്ട് കുറച്ച് മഴയുണ്ട്, മഴ കുറവാണല്ലോ.
0: അതെ, ആ വല്ലാത്ത ചൂടല്ലേ അല്ലേ?
1: രണ്ടു ദിവസമായിട്ട് മഴയുണ്ട്,
0: കാലാവസ്ഥ കൈവിട്ട് പോയി.
1: കൈവിട്ട് പ്രകൃതിയെല്ലാം മാറിപ്പോയി.
0: അതെ, വയനാട്ടില് മുമ്പ് തന്നെ അതിന്റെ ഒരു മാറ്റം പ്രതിഫലനം മുമ്പേ തോന്നിയിരുന്നു അല്ലേ? കുറച്ച് മുമ്പ് തന്നെ പഴയ നൂൽമഴയും ഒക്കെ അങ്ങ് പോയി. വേറെ അവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്ന ആളാണോ?
1: ഞാൻ ജനിച്ചതൊക്കെ തന്നെ.
0: അതെ, അപ്പൊ പിന്നെ കൂടുതൽ പറയണ്ടല്ലോ. അപ്പൊ ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാളല്ലേ അല്ലേ?
1: വയനാട്ടിലെ കാലാവസ്ഥ ഒരുപാട് മാറിപ്പോയി. ഒരുപാട് എന്ന് പറഞ്ഞാൽ എപ്പോഴും മഴ, ചില സമയം അങ്ങനെ. ഒരു കൃത്യമായൊരു ഇതൊന്നും ഇല്ലല്ലോ ഇപ്പൊ.
0: മനസ്സിലായി. ഇപ്പൊ അതിന്റെ ഒരു ആ ഒരു ബുദ്ധിമുട്ടുകൾ ഇപ്പൊ നമുക്ക് സമതലങ്ങളിലേക്കും ആൾക്കാർ അനുഭവിക്കാൻ തുടങ്ങി. ഇപ്പൊ ഈ കൊല്ലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ബുദ്ധിമുട്ടിലേക്ക് കടന്നത് കാര്യങ്ങൾ.
1: ഇങ്ങനെ പോയി കഴിഞ്ഞാല് വെള്ളത്തിന്റെ കാര്യമൊക്കെ ബുദ്ധിമുട്ട് വരും.
0: ഇപ്പൊ തന്നെ വൈദ്യുതി ഉത്പാദനമൊക്കെ ഡാമുകളിൽ കുറവായതുകൊണ്ട് നിയന്ത്രണങ്ങളും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഒരു രീതിക്ക്, അല്ലാതെ കൃഷിയെ കാര്യമായി ഇത് ബാധിക്കുന്നില്ലേ? എങ്ങനെയാ മേഴ്സിയുടെ ഒക്കെ അനുഭവം?
1: ഇവിടെ കൃഷി എന്ന് പറഞ്ഞാൽ കൊടിയൊക്കെ തളുക്കുന്ന സമയമാണ്.
0: അതല്ലേ, നമ്മള് പണ്ട് ഈ കുരുമുളക് കച്ചവടത്തെ കുറിച്ച് പറഞ്ഞ് പറയാറുള്ള ഒരു പഴയ കാര്യം എങ്ങനെയാണല്ലോ, നമ്മുടെ സാമൂതിരി രാജാവ് ചോദിച്ചു എന്ന് പറയുന്നില്ലേ? കുരുമുളകൊക്കെ കൊണ്ടായാലും തിരുവാതിരഞ്ഞാറ്റ് വരെ കൊണ്ടുപോകില്ലല്ലോ
1: ആരും. പക്ഷേ
0: ഇപ്പൊ കൊണ്ടുപോയിന്നാണ് തോന്നുന്നത് അല്ലേ? അപ്പൊ ആ രീതിയിൽ
1: എന്തായാലും
0: എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ വ്യത്യാസത്തിനനുസരിച്ച് നമ്മൾ ഒരുങ്ങേണ്ടതാവാം. എന്താ ഇനി അതിന്റെ കാലം നമുക്ക് കാത്തിരുന്ന്
1: കാണാം.
0: അതെ അതെ, വഴിയിലുണ്ടാവും. മനുഷ്യരിവിടെ എത്തിയത് വഴികൾ കണ്ടുപിടിച്ചും വഴികൾ വെട്ടിയുണ്ടാക്കിയൊക്കെ അല്ലേ വയനാട്ടുകാരോട്? അതെ അതെ അതെ അതെ.
1: ഞാൻ ബുക്ക്
0: വായിച്ചിരുന്നു
1: കേട്ടോ.
0: ഓ, താങ്ക് യു. അപ്പൊ പറഞ്ഞ പാട്ട് ഇതല്ലേ, നമുക്ക് പ്രതീക്ഷയിലെ പാട്ട് കേൾപ്പിക്കാം കേട്ടോ.
1: വീട്ടിലെല്ലാരോടും
0: ഞങ്ങൾ സ്നേഹാന്വേഷണം പറയണേ.
1: ആയിക്കോട്ടെ, പറയാം.
0: ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: ആ റിസ്വാൻ, ആ
1: എന്തൊക്കെയാ,
0: എന്തൊക്കെയുണ്ട് വിശേഷം? റിസ്വാന്റെ കുറച്ച് കാലമല്ലോ റിസ്വാനായിട്ട് സംസാരിക്കണം സംസാരിക്കണം എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴാണല്ലോ കൈ കിട്ടിയേ
1: ഓ
0: റിസ്വാനെ, ഇപ്പോഴാണല്ലോ ഞങ്ങൾക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയേ.
1: ഓ
0: എന്തുണ്ട് നാദാപുരത്ത്, എന്തുണ്ട് വിശേഷം? നാദാപുരത്ത് മഴയുണ്ട്. ഓക്കെ, അവിടെ ജോലി ചെയ്യുന്ന ആളാണോ? അവിടെ തന്നെയുള്ള ആളാണോ അതോ പുറത്താണോ?
1: ആ,
0: പേരോടുള്ള ആളാ. ഓക്കെ, റിസ്വാന്റെ പ്രിയ ഗീതം ഇതാണ്, ചിത്രത്തിലെ പാട്ടാണല്ലേ ഉദ്ദേശിക്കുന്നത്? ആ, വേറെന്താ വിശേഷം? ഒരു പാട്ട് കേൾക്കണം, അതിനെന്തൊക്കെ വിശേഷം പറയണം അല്ലേ? ഓക്കെ, എന്തായാലും പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി കുറച്ചു കാലം കാത്തിരുന്നതിൽ പ്രത്യേക നന്ദി കേട്ടോ. മെസ്സേജ് അയച്ചതിലും സന്തോഷം. ഓക്കെ,
1: ഓ താങ്ക് യു.
0: ഓക്കെ, വെൽക്കം.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ടുകൾക്കായി വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി, തിരിച്ചു വിളിക്കാം. വാട്സപ്പ് നമ്പർ ഇതാണ്, 9400224440. ഈ നമ്പറിലേക്കാണ് ഹായ് ഇടേണ്ടത്. അങ്ങനെയുള്ളവരെയാണ് തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുന്നത്.
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: आप जिस व्यक्ति से बात कर रहे हैं उसने आपकी कॉल को होल्ड पर रखा है. कृपया लाइन पर बने रहिए.
0: നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിച്ച ആൾ
1: സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി
0: ഹലോ, ഹോൾഡിലായി പോയോ? ഹലോ,
1: person you are speaking with has put your call on hold. Please stay on the line.
0: ഹലോ, നമസ്കാരം. ഹലോ
2: ഹലോ,
0: ആ ഇത് ആ ഗാനോത്സവമാണ്. നമസ്കാരം. ആ എന്താ പേര്? ഉഷ. ഉഷ എങ്ങനെയെങ്കിലും ഒന്ന് ഗാനോത്സവത്തിൽ ഒരു പരിപാടിയിൽ ഒരു പാട്ട് കേൾക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നറിയാം. അതെ, അതിനുശേഷം ഒരു കൊല്ലത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ വീണ്ടും സംസാരിക്കുന്നത് അല്ലേ? അത്രയും കൃത്യമായ ഓർമ്മയാണ്. കൊയിലാണ്ടി ടൗൺ തന്നെയാണോ?
2: അല്ല, കൊയിലാണ്ടി
0: നമ്പ്രത്തുകര. അരിക്കുളൊക്കെ ഉൾപ്രദേശാണോ? നല്ല ടൗൺ അല്ലേ ഇപ്പോ? ആ മനസ്സിലായി. അതെ അതെ, കൊയിലാണ്ടി അരിക്കുളം മുത്താമ്പി ആ ഭാഗങ്ങളൊക്കെ അങ്ങോട്ടുള്ള വഴികളാണല്ലോ അല്ലേ? എന്തൊക്കെയാ വിശേഷങ്ങൾ?
2: ഇവിടെ മോന്റെ മോളുണ്ട്, അവള് ആവശ്യപ്പെട്ട ഒരു പാട്ടാ. അവർക്ക് സംസാരിക്കാനൊന്നും കഴിയില്ല.
0: ചെറിയ കുട്ടിയാ? ഏത് പാട്ടാ വേണ്ടേ മോൾ പേരക്കുട്ടിക്ക്? സർവം മായ അല്ലേ മോളെ? എത്രല്ലാ പഠിക്കുന്നേ? ആഹാ, എവിടെ? സ്കൂൾ അടുത്ത് തന്നെയാണോ? അമൃത വിദ്യാലയത്തിലല്ലേ. സർവമായ സിനിമ കണ്ടതാണോ? നാലാം ക്ലാസ്സുകാരിയുടെ പേരെന്താ? ധ്വനി. ധ്വനി ഒരാളെ ഉള്ളൂ? ചേച്ചിയോ അനിയനോ ആരെങ്കിലും ഉണ്ടോ? ഒറ്റ ആളേ ഉള്ളൂ. ഓക്കെ, സർവമായ സിനിമ ഇഷ്ടപ്പെട്ടോ? അല്ല, ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ആരെയാ? ആരേ? ഓഹോഹോ, റിയ ഷിബുവിനെ പോലെയാണ് ആവണമെന്ന് ആഗ്രഹം അല്ലേ? ഉഷാറാണല്ലേ. ഓക്കെ മോളെ, എന്തായാലും സന്തോഷം. മോള് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഹായിട്ട് അമ്മമ്മയുടെ വക അച്ഛമ്മയുടെ വക ഒരു സപ്പോർട്ടും ഒക്കെ ആയിട്ട്. അസുഖം പേദുണ്ടോ? ആണോ? ആ ഹാ ഹാ, ഓക്കെ. അതെല്ലേ, എന്തായാലും ഇപ്പം മോള് ആഗ്രഹിച്ചൊരു പാട്ട് കേൾക്കാനുള്ള ഒരു അവസരമായല്ലോ. എന്നാ അസുഖമായതുകൊണ്ട് പോയില്ലെങ്കിലും ഇതൊരു സന്തോഷമായി മാറട്ടെ. എന്നാ ശരി കേട്ടോ, ഞങ്ങളുടെ സ്നേഹാന്വേഷണം ബാക്കി എല്ലാവരോടും പറയൂട്ടോ. ഓക്കെ ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം നമസ്കാരം നമസ്കാരം.
0: സുരജ്, എവിടെയാ സ്ഥലം?
1: കണ്ട് താമരശ്ശേരി
0: താമരശ്ശേരി.
1: താമരശ്ശേരി താമരശ്ശേരി
0: ആ ഹാ ഹാ താമരശ്ശേരി അല്ലേ.
1: ആ താമരശ്ശേരി.
0: ആ, എന്തൊക്കെയാ വിശേഷം?
1: വിശേഷമൊന്നുമില്ല, ഞാനങ്ങനെ നടക്കാൻ പറ്റാത്ത മനുഷ്യനാ.
0: ആണോ, എന്ത് പറ്റി? ആ, അങ്ങനെ അങ്ങനെ. ഓക്കെ, ആ നമുക്ക് മൊബിലിറ്റി ബുദ്ധിമുട്ടുള്ള ആളല്ലേ. ഓക്കെ, ഞാൻ വിളിച്ചത് എന്തെങ്കിലും ഇപ്പോൾ. ആ ഓക്കെ, സ്കൂളിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു സുരേൻ്റെ? സ്കൂളിൽ പോകാനൊക്കെ പറ്റിയിരുന്നോ?
1: ഇല്ല, പോയില്ല.
0: തീരെ പോയിട്ടില്ല അല്ലേ. ആ, അല്ല, മുമ്പൊക്കെ ചിലരൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസരങ്ങൾ ആരെങ്കിലുമൊക്കെ സഹായിച്ചോ? അങ്ങനെയെങ്കിലൊക്കെ പോകാൻ പറ്റിയിട്ടുണ്ടോ എന്ന്?
1: ഇല്ല, ആ പോയിന് പോയിന്.
0: ആ, എന്താ, ആരൊക്കെ ഉള്ളത്? ആരെ അമ്മ ആരാ കൂടെ ഉള്ളേ? ആ, അമ്മ എന്താ പറയുന്നേ? ആരാണ് സുരേനെ വിളിച്ച് സംസാരിക്കുന്നത് എന്നുള്ള അല്ലേ. ആ, അമ്മയോട് പറയൂ. അമ്മ റേഡിയോ പരിപാടിയൊക്കെ കേൾക്കുന്ന ആളല്ലേ അമ്മ? ഇല്ല അല്ലേ, സുരജാണ് താല്. ആ ഹാ ആ ഹാ അപ്പോൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വീട്ടിൽ തന്നെയാണോ എല്ലാ കാര്യങ്ങളും സഹായിക്കാൻ? അത് സുരജ് തന്നെ വീൽ ചെയർ ഉണ്ടോ? ആ, വീൽ ചെയറിൽ മൂവ് ചെയ്യാൻ പറ്റൂ അല്ലേ. ആ, വീട്ടിലേക്ക് വീൽ ചെയറിലേക്ക് നമുക്ക് കട്ടിലിന് തനിയെ കയറി ഇരിക്കാൻ പറ്റുമോ? ആ, അങ്ങനത്തെ നടക്കാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. ഓക്കേ, അപ്പോൾ സൂരജിൻ്റെ അധിക സമയവും നീങ്ങിപ്പോകുന്നത് റേഡിയോയിൽ കൂടിയൊക്കെയാണ്. വായന ഉണ്ടോ? അല്ല, ആ അങ്ങനെ മനസ്സിലായി. സെറ്റ് അല്ല. അതെ അതെ അതെ, അപ്പൊ നമുക്ക് സൗകര്യത്തിന് കേൾക്കാം. ഓക്കെ, താമരശ്ശേരി ഏത് ഭാഗത്താ വീട്?
1: താമരശ്ശേരി ചുങ്കം.
0: ആ, ചുങ്കം. എന്റെ പേര് ബോബി. ആ,

0: വീട്
1: ആ ഞാനിവിടെ തന്നെ കോഴിക്കോടൊക്കെ തന്നെ
0: കേട്ടിട്ടേ
1: ആ നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ കാണുമ്പോ മനസ്സിൽ കാണുന്നില്ലേ ഒരു രൂപം അല്ല സൂരജന് ഇപ്പൊ നമ്മളെ ശബ്ദം ഇങ്ങനെ നമ്മൾ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ സംസാരിക്കുന്ന ആളെ കുറിച്ച് ഒരു സങ്കല്പം മനസ്സിലൊരു രൂപം പോരെ ഭക്ഷണമൊക്കെ എന്തായി കഴിച്ചാ അതെ മനസ്സിലായി മനസ്സിലായി എനിക്ക് മനസ്സിലായി ഓക്കെ ഉണ്ടിന്റെ കാര്യം എന്തായി ഭക്ഷണം കഴിഞ്ഞോ ഭക്ഷണമായിട്ടില്ല കഴിഞ്ഞിട്ടില്ല അല്ലേ അമ്മയുടെ പേരെന്താ അംബുജാക്ഷി അമ്മയോട് ഞങ്ങൾ പ്രത്യേക സ്നേഹാന്വേഷണം പറയണേ ഓക്കെ എന്നാ പാട്ട് കേട്ടാലോ പാട്ട് വെക്കാം ആ സൂരജ് ആവശ്യപ്പെട്ട നമുക്ക് പുതിയൊരു പാട്ട് കൊടുക്കാം നമുക്ക് ആ എ ആർ എം സിനിമയിലെ പാട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ എന്നാ ശരി ആ ആ

0: 0 ഇതാണ് നമ്പർ. ഹലോ,
1: ഹലോ
0: രാരിത.
1: ഓ,
0: രജിത്ത് അവിടെ ഉണ്ടോ? രജിത് ലാൽ?
1: ഇല്ല, ഏട്ടൻ പുറത്തു പോയതാണ്.
0: കുറെ കാലമായി കാത്തിരിക്കുന്നു, വെഡിങ് ആനിവേഴ്സറി ആശംസിക്കണം എന്ന് വിചാരിച്ച് കാത്തിരുന്നു, അത് നടന്നില്ല.
1: നടന്നില്ല.
0: ഇനിയിപ്പോ നവംബർ വരട്ടെ.
1: അതെ.
0: എങ്ങനെ ഞങ്ങള് പലരെയും ഇങ്ങനെ റാൻഡമായി വിളിച്ചോണ്ടിരിക്കുമ്പോ കാണാതെയല്ല, കഴിയാതെയാണ്. എന്താ ഹരിത, വർക്ക് ചെയ്യണ്ടോ? കൊയിലാണ്ടിയാ? കാവുംവട്ടം. അപ്പൊ പകലൊക്കെ എന്താണ് ആക്ടിവിറ്റീസ്? എന്താണോ കയ്യിൽ കിട്ടുന്നത് അത് ചെയ്യും. ഒരു പച്ചക്കറി കയ്യിൽ കിട്ടിയാൽ കറിയാക്കും, തുണി കയ്യിൽ കിട്ടിയാൽ തുണി അത് ഉടുപ്പാക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടോ? എന്താണ് ജിതയുടെ ഒരു ഒരു പാസ്റ്റ് ടൈം, ഒരു നമുക്കൊരു ഹോബിയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എൻഗേജ്? വീട്ടില് പണിയില്ല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്നാലും അല്ലാതെയുള്ള എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ? അങ്ങനെയാ? എന്താണ് നെറ്റിപ്പടത്തിന്റെ വർക്കോ? ഓഹോ ഹോ ഹോ. അപ്പൊ അത് ഇപ്പൊ എങ്ങനെയാ, ഇൻസ്റ്റാ വഴിയാണോ? എങ്ങനെയാ അതിന്റെയൊക്കെ സെയിലൊക്കെ? ആൾക്കാർ ആവശ്യപ്പെടുന്ന സൈസിലൊക്കെ ഉണ്ടാക്കി കൊടുക്കും അല്ലേ? അപ്പൊ കുറെ കാലമായോ അതൊരു ബിസിനസ്? ആണോ? അപ്പൊ ഇതിനൊക്കെ നല്ല ഇന്റീരിയർ ഡെക്കറേഷനൊക്കെ ധാരാളം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണല്ലോ ഇത്. അതിന്റെ റീലുകളൊന്നും ഇട്ട് തുടങ്ങിയിട്ടില്ല, സ്റ്റാറ്റസിൽ എത്തിയിട്ടുള്ളൂ. ഇപ്പൊ റീലുകൾ ഉണ്ടാക്കണം അല്ലേ? അല്ല, ഇപ്പൊ അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ഒരു ബിസിനസ് മോഡലുകളൊക്കെ. കൂടുതലും നമ്മൾ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ വഴിയും ഒക്കെയാണല്ലോ കൂടുതൽ ആൾക്കാരിൽ എത്തുകയും കൂടുതൽ നല്ലൊരു വരുമാന മാർഗമായിട്ട് അത് മാറും ഉറപ്പായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞല്ലോ. അപ്പൊ രജിത്ത് ജോലിക്ക് പോയതാണോ? വരുമ്പോ പറയൂ
1: കേട്ടോ.
0: ഉച്ചത്തെ ഭക്ഷണം കൊണ്ടുപോയോ? അങ്ങനെ പോയതാ. ഓക്കെ, എന്നാലും ഞങ്ങളെ സ്നേഹാന്വേഷണം അദ്ദേഹത്തോട് പറയൂ. നിർത്തിലെ പാട്ടല്ലേ കേൾക്കണ്ടേ, മിഴി അറിയാതെ. ഓക്കെ, അപ്പൊ ശരി എന്നാല്.
1: ഓക്കെ,
0: ബൈ. ആ.

ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു വാട്സപ്പ് ഹായ് ഇട്ടാൽ മതിയെന്ന് പറഞ്ഞിരുന്നു. ധാരാളം പേരിട്ട് കാത്തിരിക്കുന്നുണ്ട്, അവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും വൈകി കേൾക്കുന്നവർക്കായി നമ്പർ ഒരിക്കൽ കൂടി പറയട്ടെ. 9400024244.

0: ഹലോ, നമസ്കാരം.
1: ആ
0: ഇതാ
1: ആ
0: ഇതാരത്? മണി സുന്ദർ.
1: അതെ അതെ അതെ
0: എവിടെയാ സ്ഥലം?
1: ഞാൻ പെരുവയൽ കല്ലേരി
0: കല്ലേരിയിലാണ്. ആ ഹാ, എന്തൊക്കെയാണ്? ഓ, മനസ്സിലായി.
1: ഇങ്ങനെ പോകുന്നു. ആ മഴയത്താണ് മഴയത്താണ് ഞാൻ നേരത്തെ വിളിച്ച് വെയിറ്റ് ചെയ്തു. അപ്പം പിന്നെ വിളിക്ക വരാതിരുന്നപ്പോഴേ
0: ആ വണ്ടി എടുത്ത് പോയി.
1: ഒരു യാത്ര ആ യാത്രയിലായി പോയി. ഞാൻ വർക്കിന് ഡ്യൂട്ടിയിലാണ്.
0: ആണോ?
1: റെപ്രസെന്റേറ്റീവാണ്.
0: ഓ, അതെയോ? ഓ ഹോ ഹോ. അപ്പൊ എവിടെങ്കിലും ആരെങ്കിലും മീറ്റ് ചെയ്യാനുള്ള അസൈൻമെന്റ്സ് ഉണ്ടാവില്ലേ?
1: നരിക്കിനി വരെ പോകണം. നരിക്കിനി
0: വണ്ടിയിലാണ് ഇപ്പോ?
1: ആ വണ്ടിയിലാണ്. ഞാൻ കുഴപ്പമില്ല, ഞാൻ സൈഡാക്കി.
0: ആണോ? ആ, ഇനിയിപ്പോ ഏതായാലും ഒരു മിനിറ്റ് വർത്തമാനത്തിന്റെ കാര്യമുള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം. മണി കുറെ കാലമായിട്ട് ഫീൽഡ്, പ്രൊഫഷണൽ ഫീൽഡായിട്ട് കുറച്ച് കാലമായോ?
1: ഒരു 10-30 വർഷമായി മെഡിക്കൽ ഫീൽഡിൽ.
0: ആണോ? ഓ, വെൽ എക്സ്പീരിയൻസ്ഡ് ആളാണ്.
1: ആ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, സീനിയർ ആണ്.
0: ആ ഹാ ഹാ.
1: പയ്യന്മാരൊക്കെ ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ അതിൽ സീനിയറിൽ കുറച്ച് ആളുകളിൽ ഒരാളാണ് ഞാൻ.
0: അതെ, മനസ്സിലായി. ഇത്രയും വർഷം എന്ന് പറയുമ്പോൾ നാച്ചുറലി ഒരു ടെറിട്ടറി മുഴുവൻ നോക്കുന്ന ആളല്ലോ അല്ലേ? അപ്പൊ യാത്ര, എന്തായാലും യാത്രയിൽ മാറ്റമില്ല.
1: യാത്ര തന്നെ, ഇന്ന് ജോലി ചെയ്തിട്ടേ ഇല്ല, യാത്രയിലെ തന്നെയാണ് ജോലി.
0: അതെ,
1: ഇതുവരെ
0: അതെ. പിന്നെ
1: ജോലി ചെയ്തിട്ടില്ല.
0: അതെ, നമുക്കൊക്കെ പരിചയമുള്ള, നമ്മളൊക്കെ വളരെ അടുത്ത ആൾക്കാരൊക്കെ പരിചയമുള്ളവരൊക്കെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരൊക്കെ അനുഭവമൊക്കെ അറിയാം. അതൊരു നിരന്തര യാത്രയാണ് ജീവിതം. എന്തായാലും ആ ടൈമൊക്കെ എങ്ങനെങ്കിലൊക്കെ ഇതുപോലെയൊക്കെ പാട്ടോ എന്തെങ്കിലും കേട്ട് യൂട്ടിലൈസ് ചെയ്യോ, അതോ വായിക്കോ, എന്താ പരിപാടി?
1: പാട്ട് പാട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. ആകാശവാണി എഫ്എം ഒക്കെ സ്ഥിരമായി കേൾക്കുന്ന ഒരാളാണ്. ജന്മന എന്താ പറയാ, പാട്ടിനോട് വല്ലാത്തൊരു
0: അഭിനിവേശം.
1: പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും. ഞാന് സ്റ്റാർ മേക്കറിൽ, നമ്മളൊരു ആപ്പ് ഉണ്ടല്ലോ സ്റ്റാർ മേക്കറിന്, അതിലൊരു 4000-ത്തോളം പാട്ട് ഞാൻ
0: പാടിക്കഴിഞ്ഞിട്ട്
1: ആറ് വർഷമായിട്ട്, 5-6 വർഷമായിട്ട്.
0: ജീവനാണ് പാട്ട്.
1: ആ പാട്ട് ഒഴിവ് സമയങ്ങളിൽ രാത്രി അത് ഓപ്പൺ ചെയ്യും, അതിലെ കയറും. ഒരുപാട് ആളുകളായിട്ട് നമ്മളെ കേരളത്തിന്റെ ഒരുപാട്, കേരളം അല്ല, കേരളത്തിലുള്ള
0: ആളുകൾ കമ്മ്യൂണിറ്റിയാണ്.
1: കമ്മ്യൂണിറ്റിയാണ്. അതില് നല്ല പോലെ പാട്ട് പാടാൻ കുറച്ച് വെയിറ്റ് ചെയ്യണം, എന്നാലും നമുക്കൊരു അവസരം കിട്ടും അതിൽ പാടാൻ. ടൂറിസ്റ്റാണ്, ആ ക്യൂവിൽ ഇരുന്ന് ഇഷ്ടംപോലെ പാട്ട് പാടും.
0: ഓക്കേ.
1: ഒരു 3-4 വർഷമായിട്ട് ഇഷ്ടം പോലെ പാടും. ഗുണമുണ്ടായി നമുക്കൊരു വേദിയിൽ പാടാനുള്ള ഒരു അവസരം, ഒരു
0: കോൺഫിഡൻസ്. അതെ അതെ, നല്ല മറ്റേ ഇത്രയും ആൾക്കാരെ അപ്രീസിയേഷൻ ഒക്കെ വരുമ്പോ നമുക്ക് തന്നെ ഒരു ഉറപ്പ് തോന്നും അല്ലേ, ചെയ്യാം.
1: അതെ അതെ, അതല്ല, നമുക്കൊക്കെ ഒരു കാലത്ത് ഒരു പാട്ട് പാടാൻ, ഒരു മ്യൂസിക്കിനനുസരിച്ച് മ്യൂസിക്കിന്റെ കൂടെ പാട്ട് പാടാൻ പേടിയുള്ള കാലം.
0: അതെ അതെ.
1: അപ്പൊ ആ ഒരു
0: ഭയം,
1: എന്താ പറയാ,
0: ഒരു ഇൻഹിബിഷൻ മാറി കിട്ടി. അതെ, മനസ്സിലായി.
1: ഒരു പൊതുവേദിയിലൊക്കെ ഒരാൾ പാട്ട് പാടാൻ പറഞ്ഞാൽ ധൈര്യമായിട്ട് പാടാൻ
0: പറ്റും. നല്ല കാര്യം. എന്തായാലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തി നാലാളുടെ മുമ്പിൽ ചെയ്യാൻ കഴിയാന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷല്ലേ.
1: അതെ അതെ അതെ, അതുകൊണ്ട്
0: ഓക്കെ. ഹലോ, മണിയുടെ ലൈൻ കട്ടായി പോയി. മണി വളരെ താല്പര്യപൂർവ്വം വന്നിരുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ട പാട്ട് ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ എന്നുള്ള ദൃക്സാക്ഷി എന്നുള്ള സിനിമയിലെ പാട്ടാണ് അദ്ദേഹം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ട്. എന്തായാലും അദ്ദേഹം കേൾക്കുന്നുണ്ടാവും. ശ്രീകുമാരൻ തമ്പിയുടെ രചന, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ആയാലും കുറച്ച് നേരം വളരെ ഉത്സാഹത്തോടുകൂടി പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടിയാൽ പ്രത്യേക സന്തോഷം. മണി, താങ്ക് യു.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് സമർപ്പിക്കുന്നത്
2: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
3: കണ്ണങ്കണ്ടി സസ്നേഹം സമർപ്പിക്കുന്നത്
4: കണ്ണങ്കണ്ടി. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
6: എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
8: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
9: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ സമർപ്പിക്കുന്നത്
10: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
0: ഹലോ, നമസ്കാരം.
11: ഹലോ.
0: ആ നമസ്കാരം. ഗാനോത്സവം. ഹലോ, കേൾക്കുന്നുണ്ടോ? ആ പറയൂ, ഒന്ന് പരിചയപ്പെടുത്താമോ? ഇതാരാണ്? എന്റെ പേര് ബോബി. ഞാൻ കോഴിക്കോട്ടൊക്കെ തന്നെ. നിങ്ങളാരാ? ഞാനിവിടെ തന്നെ സിറ്റിയിൽ. ഞാനിപ്പോ ആകാശവാണിയിലല്ലേ ഉള്ളത്. നാടിവിടെ തന്നെ കോഴിക്കോട്. കോഴിക്കോട്ടുകാർ കോഴിക്കോട്ടല്ലേ. ഓക്കെ, നമുക്ക് ഏത് പാട്ടാ വേണ്ടേ? വേണോ? കോഴിക്കോട് പറഞ്ഞാ പോരെ. നമുക്ക് പാട്ടിലേക്ക് പോവാ. ഏത് പാട്ടാ വേണ്ടേ പറയൂ.
11: എന്റെ പേര് സമദ് ഖാൻ.
0: സമദ്?
11: സമദ് ഖാൻ.
0: സമദ് ഖാൻ. എവിടെയാ സ്ഥലം? കുറ്റിക്കടവോ? കുറ്റിക്കാട്ടൂർ. ഓക്കെ ഓക്കെ. നമ്മള് കണ്ട ഫേർണിച്ചറിന്റെ ഒരു മെയിൻ സെന്റർ ആണല്ലോ അല്ലേ സമദ്? എവിടെയൊക്കെ? ഫേർണിച്ചർ സിറ്റി. അതെ, ഇപ്പൊ ഈ മലബാറിലെ ഏറ്റവും കൂടുതൽ ഫേർണിച്ചർ ഡീൽ ചെയ്യുന്ന ഒരു ഏരിയ അല്ലേ അത് അല്ലേ? അതെ അതെ. സമദ് അങ്ങനത്തെ എന്തെങ്കിലും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണോ? അതെ, എല്ലാവർക്കും. ആ ഒരുപാട് പേര് പല ദിക്കുന്ന ആൾക്കാർ ഇത് വാങ്ങിക്കാൻ വരാറില്ലേ. ആ ഹാ ഹാ. അവിടെ തന്നെയുള്ള സ്വദേശം. നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ബിസിനസ്സാണോ അതോ നിങ്ങൾ വേറെ ജോലിയാണോ? ആ എന്താണ്? ആ ഫീൽഡ്. ആ ശരി. ആ പ്രൊഫഷണൽ ഫിലിം ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? ഓക്കെ. അപ്പം എന്തായാലും സമദിന് ഇഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകൾ ഉണ്ടാവും അല്ലേ? ഒരുപാട് വർക്ക് ചെയ്ത പടങ്ങളിലെ പാട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഏത് പാട്ടാണ് ഇന്ന് പ്രോഗ്രാമിൽ ആഗ്രഹിക്കുന്നത്?
11: എനിക്ക് മറ്റേ ഒപ്പം സിനിമ.
0: ഓ ഒപ്പം.

0: ഉള്ള സിനിമയാണ്.
1: ചിരിമുകിലും ആ
0: ഫീമെയിൽ വെർഷൻ,
1: ആ ഫീമെയിൽ വെർഷനും ഉണ്ട്. ഹരിതാ ബാലകൃഷ്ണൻ പാടിയതല്ലേ? അതെ. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എന്താ ഹരിതയുടെ പാട്ട് എടുത്തു പറയാൻ കാരണം? അതെ, ആ മനസ്സിലായി. നമ്മുടെ ഒരു പേഴ്സണൽ ചോയ്സ് അങ്ങനെയാന്ന് മാത്രം അല്ലേ. ഓക്കെ, വെൽക്കം. എന്താ സന്തോഷം. ഓക്കെ, ആ കൊടുക്കാലോ, പിന്നെന്താ കൊടുക്കാലോ. നമുക്ക് പാട്ട്, ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഉമ്മയ്ക്ക് വേണ്ടിയോ? എന്താ ഉമ്മയുടെ പേരെന്താ? ഇമ്പിച്ചി ബേബി. ആ ഉമ്മയോട് പ്രത്യേക സ്നേഹാന്വേഷണം പറയണേ. ആ അതെയോ, സോറി കേട്ടോ, ഞാൻ ഇപ്പം ഉണ്ടെന്ന് വിചാരിച്ചു, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ. ഓക്കെ, ഉമ്മയുടെ ഓർമ്മയിലാണ് അല്ലേ. ഓക്കെ ഓക്കെ. ആ
0: ആ
1: കൊടുക്കാം കേട്ടോ, പാട്ട് കൊടുക്കാം കേട്ടോ. ഉമ്മയുടെ ഓർമ്മയിൽ നമുക്ക് ഈ പാട്ട്

0: ആ അതെയോ, സോറി കേട്ടോ, ഞാൻ ഇപ്പോൾ ഉണ്ടെന്ന് വിചാരിച്ചു, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ. ഓക്കെ, അമ്മയുടെ ഓർമ്മയിലാണല്ലേ. ഓക്കെ ഓക്കെ. ആ
1: ആ
0: കൊടുക്കാം കേട്ടോ, പാട്ട് കൊടുക്കാം കേട്ടോ, അമ്മയുടെ ഓർമ്മയിൽ നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ ആ പറയൂ. നാടകങ്ങൾ ഉണ്ട് പ്രക്ഷേപണത്തിലുണ്ട്, നമുക്ക് കുറവാണ്, കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണെന്നുള്ള വാസ്തവം, പക്ഷേ പ്രക്ഷേപണത്തിലുണ്ട്. നമ്മുടെ ബുധൻ വെള്ളി ദിവസങ്ങളിലൊക്കെ കേൾക്കാറില്ലേ?
1: ആ
0: ശനി ഞായർ എഫ് എമ്മിലല്ലേ, മറ്റേ നമ്മുടെ എ എം നിലയത്തിലുണ്ടല്ലോ. ആ എഫ് എമ്മിൽ നാടകം കുറവാണ്, കാരണം നമ്മൾ എഫ് എമ്മിൽ ഇപ്പോൾ ഈ പുതിയ ഒരു ഒരു കുറച്ച് രണ്ട് മാസങ്ങളായിട്ട് നമ്മൾ നാടകം എഫ് എമ്മിൽ നിന്ന് മാറ്റിയിട്ട് എ എമ്മിലേക്ക് മാറ്റിയതാ കേട്ടോ. എഫ് എമ്മിൽ എ എമ്മിലുണ്ട്. അതെ, അല്ല ഇപ്പൊ കൊടുക്കുന്നില്ല, അതാണ് ഇപ്പൊ എഫ് എമ്മില് നാടകങ്ങളില്ല, അതുകൊണ്ടാ. ആ അതെ അതെ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേട്ടല്ലോ. ഓക്കെ, ആ വിളിച്ചാൽ സന്തോഷം കേട്ടോ. താങ്ക് യു.

0: പള്ളിക്കൽ ബസാർ. ഓ മനസ്സിലായി. എന്തൊക്കെയാ വിശേഷം? ഷോപ്പിലാണോ? ജോലി സ്ഥലത്താണോ?
1: കമ്പിലാണ്.
0: ആ, അതിന്റെ ഇടയിൽ നമുക്കൊരു പാട്ട് കേൾക്കാൻ ഒരു ആഗ്രഹം.
1: ആ അതെ, കൊറേ ആയി വിളിക്കണ്. ആർക്കെ മാമുള്ളന്നൊക്കെ വിളിക്കലുണ്ടായിരുന്നു,
0: പിന്നെ കൊറേ കാലമായിട്ട് ബന്ധം അറ്റുപോയി.
1: അറ്റുപോയി,
0: വിളക്കി ചേർത്തു.
1: അതെ അതെ, വിളക്കി ചേർത്തു.
0: എന്തായാലും നമ്മള് സോൾഡറിംഗും പരിപാടികളൊക്കെ ആണല്ലോ. ആ മനസ്സിലായി. അത് ഇപ്പൊ ട്രെൻഡാണല്ലോ അല്ലേ, ഒരുപാട് ആ ഭാഗങ്ങളിലൊക്കെ, നമ്മുടെ പ്രത്യേകിച്ച് കോഴിക്കോടിന്റെ ആ ചേളാരി ആ ഭാഗങ്ങളിലൊക്കെ ധാരാളം കമ്പനികൾ ഉണ്ടല്ലോ. ഈ ഫീൽഡായിട്ടോ? അപ്പൊ അവിടുത്തെ ഒരു സീനിയർ ആളാണ്. ഇപ്പൊ എന്തായാലും ഫുട്വെയർ ബിസിനസ് കമ്പനി തന്നെയാണ് വർക്ക് അല്ലേ?
1: ഓഹോ
0: ഹോ,
1: രണ്ട് ബ്രാൻഡ്.
0: ഓക്കേ, അപ്പൊ നമ്മുടെ എന്തായാലും താങ്കൾ കുറെ കാലം കാത്തിരുന്നെങ്കിലും ഇപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാനും തമ്മിൽ രണ്ട് വാക്ക് പറയാനും പറ്റിയല്ലോ.
1: അതെ അതെ അതെ, വളരെ അതെ. നമ്മളിതിന്റെ റേഡിയോന്റെ ഒരു പഴയ ആളാണ്. റേഡിയോ ഫിലിപ്സ് ഇപ്പോഴും ഉണ്ട്. നമ്മളെ മരത്തിന്റെ റേഡിയോ ഇല്ല, നമ്മള് 14 ടിവിന്റെ വലിപ്പത്തിലുള്ള റേഡിയോ,
0: പഴയ നമ്മുടെ വാൽവ് സെറ്റ് പോലത്തെയോ?
1: ആ അതെ അതെ, ഇപ്പോഴും ഉണ്ട്, വീട്ടിലുണ്ട്.
0: അതെ അല്ലേ.
1: നമ്മള് രാവിലെ വാർത്ത കേൾക്കും, ടിവിക്കൊക്കെ സമയം കളയണം, റേഡിയോന് സമയം കളയണ്ട.
0: റേഡിയോ നമ്മളെ സമയം കളഞ്ഞോളൂ,
1: നമ്മളെ ജോലികളും നടക്കും, ഇത് കേൾക്കുകയും ചെയ്യാം.
0: ഓക്കെ, അപ്പൊ നമ്മളെ പരിപാടി ഏതാണ്ട് തീരാറായി. ബന്ധുക്കൾ ശത്രുക്കൾ തൽക്കാല ദുനിയാവ് കുറച്ചേരെങ്കിലും കേൾക്കാം.
1: ഓക്കെ,
0: അപ്പൊ ഞങ്ങളെ സ്നേഹാന്വേഷണം കൂടെ ജോലി ചെയ്യുന്നവരോടൊക്കെ പറയണേ.
1: ഓക്കെ
0: ഓക്കെ.

ഗാനോത്സവം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1-2 മുതൽ. നിങ്ങളോടൊപ്പം ഞാൻ ബോബി സി മാത്യു, അവതരണ സഹായം രാഹുൽ അയ്യാർ, സാങ്കേതിക സഹായം നിധീഷ്.

0: ആകാശവാണി
1: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 58-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, മീന നെവിൽ. സംവിധാനം പി എ ബിജു.

0: പെറ്റമ്മയുടെ വറ്റാത്ത സ്നേഹസരത്തിൽ മുങ്ങി നിവർന്നാൽ ഏതു ശിക്ഷയും ഏറ്റുവാങ്ങാൻ തനിക്ക് ശക്തി ലഭിക്കുമെന്ന് കഥാനായകൻ റസ്കോൾനിക്കോവ് കരുതുന്നുണ്ടാവാം. അമ്മയോട് വിട പറയാൻ നിക്കോവ് എത്തിയിരിക്കുകയാണ്. റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ പഠിക്കാനയച്ച മകൻ നിക്കോവ് രണ്ട് സ്ത്രീകളുടെ ഘാതകനാണെന്ന് ഒന്നര നൂറ്റാണ്ട് മുൻപത്തെ ആ അമ്മയും ഇന്നത്തെ പോലെ തന്നെ അറിഞ്ഞിരുന്നില്ല. കൊലപാതക ശേഷം കുറ്റബോധം വേട്ടയാടിയ നിക്കോവ് പോലീസിന് കീഴടങ്ങാൻ പോകുന്നതിന് തൊട്ടു മുൻപാണ് ഈ രംഗം. മകൻ മടങ്ങി വരണമെന്ന അമ്മയുടെ ഉൽക്കടമായ ആഗ്രഹം പ്രത്യാശയുടെ ആ പ്രകാശനൂലിൽ പിടിച്ച് നിക്കോവിന് കൊടും ശിക്ഷയുടെ സൈബീരിയ കടന്നെത്താനാവുമോ? കുറ്റവും ശിക്ഷയും ഹൃദയസ്പർശിയായ അവസാന റീലുകൾ ഓടുകയാണ്.
1: അവസാനം നീ വന്നല്ലോ.
2: ഞാൻ വന്നു അമ്മയെ അവസാനമായി കാണാൻ.
1: നിന്നെ കണ്ണീരോടെ സ്വാഗതം ചെയ്യുന്നതിൽ നീ ദേഷ്യപ്പെടല്ലേ? ഞാൻ ചിരിക്കുകയാണ്, കരയുകയല്ല. ഞാൻ കരയുകയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ വളരെ ആഹ്ലാദിക്കുന്നു. നിന്റെ അച്ഛന്റെ മരണശേഷം എന്തിലും കണ്ണുനീർ പൊഴിക്കുന്ന ഒരു ദുശീലം എനിക്കുണ്ട്. സന്തോഷം വന്നാലും സങ്കടം വന്നാലും
2: അമ്മ അമ്മ കരയല്ലേ?
1: നീ ക്ഷീണിച്ചു പോയി. എന്താ എന്താ മേലാകെ ചെളി പുരണ്ടിരിക്കുന്നല്ലോ?
2: അത് ഇന്നലെ ഞാൻ മഴ നനഞ്ഞമ്മേ.
1: ദൈവത്തിന് മാത്രം അറിയാം നിന്റെ പദ്ധതികൾ എന്താണെന്ന്, അല്ലെങ്കിൽ എന്തെല്ലാം ആശയങ്ങളാണ് നിന്റെ മനസ്സിൽ പൊട്ടി വിരിയുന്നതെന്ന്. നിന്റെ ലേഖനം ഞാൻ വായിച്ചു. പെട്രോവിച്ച് കൊണ്ടുവന്ന് തന്നു. നീ അതൊന്നും അമ്മയെ കാണിക്കില്ലല്ലോ. അത് നെഞ്ചിൽ ചേർത്ത ഞാൻ ഉറങ്ങിയത്.
2: അല്ലമ്മ, അയാളോട് വരാറുണ്ടോ?
1: ആ, ഒന്ന് രണ്ട് തവണ വന്നു. അയാൾക്ക് നല്ല മതിപ്പാണ് നിന്നെപ്പറ്റി. റഷ്യൻ ചിന്തകരുടെ സ്ഥാനത്ത് ഒരു ഉന്നത സ്ഥാനം നിനക്ക് കിട്ടും മോനെ. നിന്റെ ബുദ്ധിയും പ്രതിഭയും ഉപയോഗിച്ച് ഏത് ഉന്നത പദവിയും നിനക്ക് നേടാനാവും.
2: അമ്മ, ഡോണി എവിടെ?
1: അവൾ പുറത്തു പോയിരിക്കുകയാണ്. അവൾ എന്നെ തനിച്ചാക്കി പുറത്തു പോകുന്നു. ഡോണി എന്നെ അവഗണിക്കുകയാണെന്നൊന്നും ഞാൻ പറയില്ല. അവൾക്ക് അവളുടേതായ രീതികളുണ്ട്, എനിക്കെന്റേതും. ഈയിടെ അവൾ എന്തോ രഹസ്യങ്ങൾ പേറി നടക്കുന്നതായി എനിക്ക് തോന്നുന്നു.
2: കാരണങ്ങളുണ്ടാവും.
1: നീ എന്നെ വിഷമിപ്പിക്കരുത് മോനെ.
2: അമ്മേ,
1: നിനക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുമ്പോഴെല്ലാം വരണം. വരാൻ പറ്റിയില്ലെങ്കിൽ സാരമില്ല, ഞാൻ കാത്തിരിക്കും.
2: കരയില്ല അമ്മേ.
1: കാപ്പിയുണ്ട്, ഞാനത് നിനക്ക് തന്നതേയില്ല. ഷോ, മറന്നുപോയി. അതാണ് വാർദ്ധക്യത്തിന്റെ സ്വാർത്ഥത. ഞാൻ ഉടനെ കൊണ്ടുവരാം.
2: അമ്മേ, അത് സാരമില്ല, എനിക്ക് ഉടനെ പോകണം. അതിനുവേണ്ടിയല്ല ഞാൻ വന്നത്.
1: എന്താ എന്താ നീ പറയാൻ തുടങ്ങുന്നത്?
2: അമ്മേ, എന്തൊക്കെ സംഭവിച്ചാലും എന്നെക്കുറിച്ച് എന്തൊക്കെ കേട്ടാലും എന്തെല്ലാം ആളുകൾ വന്ന് എന്നെ പറ്റി പറഞ്ഞാലും അമ്മ ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നത് പോലെ എന്നും സ്നേഹിക്കുമോ?
1: മോനെ, നിനക്കെന്താണ് പറ്റിയത്? നിനക്കെങ്ങനെ അതെന്നോട് ചോദിക്കാൻ കഴിയുന്നു? എന്തിനാരെങ്കിലും എന്നോട് നിന്നെക്കുറിച്ച് പറയണം? ഞാൻ ആരെയും വിശ്വസിക്കാം. ഞാൻ ആരെയും ശ്രദ്ധിക്കില്ല.

0: ഞാൻ എന്നും അമ്മയെ സ്നേഹിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തി തരുന്നതിനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. ഇവിടെ ഇപ്പോൾ അമ്മ ഒറ്റയ്ക്കായതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഡോണിയ പുറത്തുപോയതിലും
1: ഇതുവരെയും ഞാൻ വിശ്വസിച്ചിരുന്നത് ഞങ്ങൾ നിന്നെ ശല്യപ്പെടുത്തുകയാണെന്നാണ്. എന്നാൽ വലിയൊരു ദുഃഖം നിന്നെ പിടികൂടിയിരിക്കുന്നതായി ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് നിന്റെ ജീവിതത്തെ ദുരിതപൂർണമാക്കുന്നത്. കുറച്ചു നാളായി ഞാനതറിയുന്നു. അതെന്റെ ഉറക്കം കെടുത്തുന്നു മോനെ.
0: അമ്മ സമാധാനമായിരിക്കെ, ഈ മകൻ എപ്പോഴും അമ്മയോടൊപ്പമുണ്ട്.
1: നീ ദൂരേക്ക് വല്ലതും പോവുകയാണോ മോനെ? നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനും നിന്നോടൊപ്പം വരാം.
0: അമ്മേ,
1: ഡോണിയയും വരും.
0: അത്
1: അവൾ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു. നിനക്കിഷ്ടമാണെങ്കിൽ സോണിയയും വരും.
0: അമ്മേ, ഞാൻ പോകട്ടെ.
1: മോനെ, നീ പോവുകയാണോ?
0: എനിക്ക് ഇനി ഇവിടെ നിൽക്കാനാകില്ല. ഇപ്പോൾ തന്നെ പോകണം. ഞാൻ പോകട്ടെ. അമ്മേ, അമ്മേ കരയാതെ.
1: അപ്പോ എനിക്ക് നിന്നോടൊപ്പം വരാൻ സാധിക്കില്ലേ?
0: ഇല്ല അമ്മ, അമ്മയ്ക്ക് എനിക്ക് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ കഴിയും. അമ്മയുടെ പ്രാർത്ഥന ഒരു പക്ഷേ കേൾക്കുമായിരുന്നു.
1: തീർച്ചയായിട്ടും ദൈവം അത് കേൾക്കും. ഞാൻ നിന്നെ ആശീർവദിച്ച് കുരിശു വരയ്ക്കുന്നു.
0: അമ്മേ, എന്നെ പോകാൻ അനുവദിക്കൂ.
1: നീ കൊച്ചു കുഞ്ഞായിരുന്ന സമയത്ത് ഇതുപോലെ തന്നെയായിരുന്നു. അന്നെല്ലാം ഇതുപോലെയാണ് നീ എന്റെ അടുക്കലേക്ക് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തരാറുള്ളത്. നിന്റെ അച്ഛനുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ അന്നത്തെ കഠിനമായ ദാരിദ്ര്യ ദുഃഖം മറന്നിരുന്നത് നിന്റെ സാമീപ്യത്തിലൂടെയാണ്. അച്ഛന്റെ ശവസംസ്കാരത്തിനു ശേഷം എത്ര കാലമാണ് ആ കുഴിമാടത്തിന് മുന്നിൽ ഇതുപോലെ ആലിംഗനം ചെയ്ത് കണ്ണീരൊഴുക്കിയിട്ടുള്ളത്.
0: അമ്മ എന്നെ കരയിപ്പിക്കും.
1: ഇന്ന് തന്നെ നീ ദൂരെ പോകുന്നില്ലല്ലോ.
0: ഇല്ല.
1: നീ വീണ്ടും വരുമോ?
0: ഞാൻ വരും.
1: മോനെ, നീ ദേഷ്യപ്പെടരുത്. നിന്നോട് എന്തെങ്കിലും ചോദിക്കാൻ എനിക്ക് പേടിയാണ്. രണ്ടു വാക്ക് മാത്രം എന്നോട് പറയുക. നീ പോകുന്നത് വളരെ ദൂരെ എവിടേക്കെങ്കിലുമാണോ?
0: അതെ, ഒരുപാട് ദൂരേക്ക്.
1: അവിടെ പോയാൽ നിനക്ക് ജോലി കിട്ടുമോ? നിന്നെ എന്താണ് അവിടെ കാത്തിരിക്കുന്നത്?
0: ദൈവം നൽകുന്നതെന്തും ഞാൻ സ്വീകരിക്കും. അമ്മ, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി.
1: നീ എന്നേക്കുമായി അമ്മയെ വിട്ടു പോവുകയല്ലോ. നീ ഇവിടെ ഇനിയും വരുമല്ലോ.
0: ഞാൻ വരും, തീർച്ചയായും വരും. എന്റെ അമ്മ സമാധാനമായിരിക്കും.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 58-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾ നിക്കോവ് നരിയാപുരം വേണുഗോപാൽ, നിക്കോവിന്റെ അമ്മ മീന നെവിൽ,

പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത, സംവിധാനം പി എ ബിജു.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ, ആശാ ഭോസ്ലെ പാടിയത്.

ആശാ ഭോസ്ലെ പാടിയ ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45.

FM പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സെയ്ഷെൽസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. ദേശീയ ധീരതാ പുരസ്കാരങ്ങളുടെ 2ാം ഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് നിർവഹിക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. കർണാടകയിൽ നിന്നാണ് അദ്ദേഹം വീണ്ടും രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ത്രിഭാഷാ പഠന നയം സംബന്ധിച്ച് CBSE മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. സെൻസസിൻ്റെ ഭാഗമായി സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൗട്ട്.

0: ആകാശവാണി 103.6 റിയൽ എഫ് എം. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: എല്ലാ ശ്രോതാക്കൾക്കും യുവർ ചോയ്സിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാം. അയക്കേണ്ട നമ്പർ 9400224440. 9400224440. 4 വരെയാണ് സമയം. ആദ്യ ഗാനം കേൾക്കാം. ആദം ജോൺ എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക് പാടിയത്. രചന ബി കെ ഹരിനാരായണൻ. സംഗീതം ദീപക് ദേവ്.

0: ഐജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ, ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
3: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
4: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
5: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
6: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
7: ചേമഞ്ചേരി നിന്നും അനിതാ രാജൻ ആവശ്യപ്പെട്ടിരിക്കുന്നു അച്ചുവിൻ്റെ അമ്മ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
3: ഇളയനില
2: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ, ഈ ചിത്രത്തിനു വേണ്ടി സുദീപ് കുമാർ പാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു KMK കോളിച്ചാൽ. ഗാനശില്പികൾ യൂസഫ് അലി കേച്ചേരി, മോഹൻ സിതാര.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
2: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
3: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
2: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
3: മൈജി ലാഭമഴ,
2: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി യുവ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാം. അയക്കേണ്ട നമ്പർ 9400224440 9400224440. 4 വരെയാണ് സമയം. അടുത്ത ഗാനം കേൾക്കാം. കാബൂളിവാല എന്ന ചിത്രത്തിനു വേണ്ടി മലേഷ്യ വാസുദേവൻ പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം SP വെങ്കിടേഷ്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു പ്രമോദ് TV, കടുങ്ങല്ലൂർ.

0: പിന്നെ ഒറ്റയിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും വൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടി വികൾക്ക് 75% വരെ വിലക്കിഴിവുമായി വൈ ജി ലാഭമഴ.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
0: പുത്തലത്ത് കണ്ണാശുപത്രി.
3: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495 2744446.
4: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
5: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
4: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: ചേലേമ്പ്രയിൽ നിന്നും സദാനന്ദൻ സി പി ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്നു നാഥൻ്റെ നിമ്മി എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോനും ചിത്രയും പാടിയ ഗാനം. രചന കലാധരൻ, സംഗീതം ശ്യാം.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ഇനി യൂസഫ് അലി കെച്ചേരിയുടെ വരികൾക്ക് ദേവരാജൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം വനദേവത. ആവശ്യപ്പെട്ടത് നിലങ്ക ബിനോയ്, ദിൽഷ ബിനോയ്, തിരുച്ചുലങ്ങാടി.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
0: പുത്തലത്ത് കണ്ണാശുപത്രി.
4: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
5: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
6: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
7: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ്, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
8: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
0: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
9: ഇനി വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ക്ലാസ്മേറ്റ്സ്, രചന ശരത് വയലാർ, സംഗീതം അലക്സ് പോൾ. ആവശ്യപ്പെട്ടത് റിധ, ഹരുൺ, കരുവമ്പൊയിൽ,

ഇന്നത്തെ യുവ ചോയ്സിൽ അവസാനമായി 2018 എന്ന ചിത്രത്തിനു വേണ്ടി കെ.എസ്. ഹരിശങ്കർ പാടിയ ഗാനം കേൾക്കാം. രചന ജോപോൾ, സംഗീതം നോബിൻ പോൾ. ഈ ഗാനം ആവശ്യപ്പെട്ടത് മിഥുൻ ചെറുവണ്ണൂർ.

0: ഇന്നത്തെ യുവ ചോയ്സ് ഇവിടെ പൂർണ്ണമാവുന്നു.
1: യുവ ചോയ്സ് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

FM പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സെയ്ഷൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. സെയ്ഷൽസിലെ പ്രവാസി ഇന്ത്യൻ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ 8 പേർ ഇന്ന് രാജ്യസഭാ അംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സ്ത്രീ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കാൻ UDF സർക്കാർ ശ്രമിക്കുന്നതായി ആരോപിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണാപഹരണവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ്. ക്ഷേത്ര രജിസ്റ്ററുകളും 7.5 പൊന്നാനയും പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിനു പിന്നാലെ UDF BJP കൗൺസിലർമാർക്കിടയിൽ ഉന്തും തള്ളും. ദൗർഭാഗ്യകരമായ കാര്യങ്ങളാണ് നടന്നതെന്ന് മേയർ VV രാജേഷ്. ത്രിഭാഷ പഠന നയം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE. നിലവിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികളെ 3 ഭാഷകൾ പഠിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി. തമിഴ്നാട്ടിൽ ഒരു AIIDMK MLA കൂടി രാജിവച്ചു. കരൂർ മണ്ഡലത്തിൽ നിന്നുള്ള MR വിജയഭാസ്കറാണ് ഇന്ന് സ്പീക്കർക്ക് രാജിക്കത്ത് നൽകിയത്. ഇതോടെ തമിഴ്നാട് നിയമസഭയിൽ നിന്ന് രാജിവെച്ച AIIDMK MLA എണ്ണം 7 ആയി. സെൻസസിൻ്റെ ഭാഗമായി സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. കേരളത്തിൽ വ്യാപക മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ്

ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൗണ്ടിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. രാത്രി 10:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.

0: ഇന്നും നാളെയും കോഴിക്കോട് റെക്കോർഡ് മഴ പെയ്യുമെന്ന്.
1: ആ പെയ്യുന്നത് വെറും മഴയല്ല, ലാഭമഴയാണ്.
0: അതെ, മൈജി ലാഭമഴ മെഗാ 48 hours സെയിൽ.
2: ഗാഡ്ജറ്റ്സിനും അപ്ലയൻസസിനും വമ്പൻ ഓഫറുകൾ,
0: ക്യാഷ് ബാക്ക്, കോംബോ ഗിഫ്റ്റുകൾ തുടങ്ങി ലാഭത്തിന്റെ 48 മണിക്കൂർ തോരാ മഴ.
2: ഇന്നും നാളെയും കോഴിക്കോട് മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: മ്യൂസിക് നിക്സ്.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

ഒരു ലോകകപ്പ് ശരിക്കും തുടങ്ങുന്നത് ഉദ്ഘാടന മത്സരത്തിലല്ല, നോക്കൌട്ട് റൗണ്ട് ആരംഭിക്കുന്ന ദിവസമാണ് എന്ന് പറയാറുണ്ട്. കാരണം അവിടെ രണ്ടാമതൊരവസരമില്ല, പിഴവുകൾക്ക് മാപ്പില്ല, സ്വപ്നങ്ങൾക്ക് സമയപരിധിയുണ്ട്. 90 മിനിറ്റിനുള്ളിൽ ഒരു രാജ്യം ആഹ്ലാദത്തിന്റെ സമുദ്രമാകാം, അതേ 90 മിനിറ്റിനുള്ളിൽ മറ്റൊരു രാജ്യം 4 വർഷത്തെ കാത്തിരിപ്പുമായി വീട്ടിലേക്ക് മടങ്ങാം. ഒരുപക്ഷെ മത്സരം 1.5 മണിക്കൂറും കടന്ന് എക്സ്ട്രാ ടൈമിലേക്കും പെനൽറ്റി ഷൂട്ടൌട്ടിലേക്കും നീളാം. ഈ വാക്കുകൾ അനുസരിച്ചാണെങ്കിൽ 2026 ലോകകപ്പിന്റെ ആവേശ തുടക്കം ഇന്നലെയായിരുന്നു. ലോകകപ്പിൽ 32 ടീമുകൾ ഉൾപ്പെടുന്ന നോക്കൌട്ട് ഫോർമാറ്റിലെ ആദ്യ മത്സരം. ലോകകപ്പിന്റെ ചരിത്രത്തിലാദ്യമായി നോക്കൌട്ട് റൌണ്ടിലെത്തിയ 2 ടീമുകൾ നേർക്കുനേർ. കളി തീരാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അധിക സമയത്തിന്റെ 2 മിനിറ്റിൽ പിറന്ന ഒരു ഗോൾ മത്സരത്തിന്റെ ഗതി മാറ്റി. സ്റ്റീഫൻ യൂസ്റ്റാക്യൂയോയുടെ ഗോളിലൂടെ ദക്ഷിണാഫ്രിക്കയെ 1-0 തോൽപ്പിച്ച കാനഡ ആദ്യമായി ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലെത്തി. കാനഡയ്ക്ക് ഇതൊരു വിജയം മാത്രമല്ല, രാജ്യത്തിന്റെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴിക കല്ലുകളിൽ ഒന്നുകൂടിയായി. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ പന്തടക്കത്തിലും ആക്രമണത്തിലും മുൻതൂക്കം കാനഡയ്ക്കായിരുന്നു. ജൊനാഥൻ ഡേവിഡ്, ടാനി ഒലുവാസെയി, താജോൺ ബുക്കാനർ എന്നിവരെ മുൻനിർത്തി അവർ തുടർച്ചയായി സമ്മർദ്ദം സൃഷ്ടിച്ചു. എന്നാൽ ദക്ഷിണാഫ്രിക്കൻ ഗോൾ കീപ്പർ റോൺബെൻ വില്യംസും പ്രതിരോധ നിരയും അസാധാരണമായ ആത്മവിശ്വാസത്തോടെയാണ് കാനഡയുടെ ആക്രമണങ്ങളെ ചെറുത്തത്. ആദ്യ പകുതിയിൽ ലഭിച്ച അവസരങ്ങൾ കാനഡയ്ക്ക് ഗോളാക്കി മാറ്റാനായില്ല. മറുവശത്ത് ദക്ഷിണാഫ്രിക്ക വളരെ നിയന്ത്രിതമായ സമീപനമാണ് സ്വീകരിച്ചത്. സ്വന്തം പകുതിയിൽ പ്രതിരോധം ഉറപ്പിച്ച ശേഷം പ്രത്യാക്രമണങ്ങളിലൂടെ അവസരം കണ്ടെത്താനായിരുന്നു ശ്രമം.

എന്നാൽ കാനഡയുടെ സംഘടിത പ്രതിരോധം കാരണം അവർക്ക് വ്യക്തമായ ഗോളവസരങ്ങൾ സൃഷ്ടിക്കാനായില്ല. ലോകകപ്പിലെ അവരുടെ സ്വപ്നയാത്ര തുടരാൻ ഒരു ഗോൾ മതിയായിരുന്നു. പക്ഷേ ആക്രമണത്തിൽ വേണ്ടത്ര ധൈര്യവും മൂർച്ചയും പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. 75-ാം മിനിറ്റിൽ കനേഡിയൻ ആരാധകർ ഏറെക്കാലമായി കാത്തിരുന്ന നിമിഷമെത്തി. പരിക്കിൽ നിന്ന് മുക്തനായ നായകൻ അൽഫോൻസോ ഡേവിഡ് കളത്തിലിറങ്ങി. ടൂർണമെന്റിലെ അദ്ദേഹത്തിന്റെ ആദ്യ സാന്നിധ്യം തന്നെ കാനഡയുടെ ആക്രമണത്തിന് പുതിയ ഊർജ്ജം നൽകി. ഇടതുവിങ്ങിലൂടെ നടത്തിയ മുന്നേറ്റങ്ങൾ ദക്ഷിണാഫ്രിക്കൻ പ്രതിരോധത്തെ കൂടുതൽ പിന്നോട്ടടിപ്പിച്ചു. ഗോൾ ഉടൻ വന്നില്ലെങ്കിലും മത്സരത്തിന്റെ താളം കാനഡയുടെ ഭാഗത്തേക്ക് പൂർണ്ണമായി മാറി. എല്ലാവരും എക്സ്ട്രാ ടൈമിനെയും പെനാൽറ്റി ഷൂട്ടൌട്ടിനെയും കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ 92-ാം മിനിറ്റിൽ നിർണായകമായ നിമിഷമെത്തി. ബോക്സിന് സമീപം ലഭിച്ച അവസരം സ്റ്റീഫൻ യൂസ്റ്റാക്യുയോ അതിവിദഗ്ധമായി ഗോളാക്കി മാറ്റി. കനേഡിയൻ താരങ്ങളും ആരാധകരും ആഹ്ലാദത്തിൽ മുങ്ങി. സമീപകാലത്ത് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട യൂസ്റ്റാക്യുയോയ്ക്ക് ഈ ഗോൾ വ്യക്തിപരമായും അതീവ വൈകാരികമായിരുന്നു. അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ പരിശീലകൻ ജെസ്സി മാർഷിന്റെ ആഘോഷങ്ങൾ തന്നെ ആ വിജയത്തിന്റെ വലിപ്പം വ്യക്തമാക്കി. കളിക്കാരെ ഒരുമിച്ച് കൂട്ടി, "നിങ്ങളാണ് ഇന്നത്തെ കാനഡയുടെ ഹീറോകൾ. രാജ്യത്ത് ഇനി ഫുട്ബോൾ കളിക്കാൻ സ്വപ്നം കാണുന്ന വരും തലമുറയുടെ ഹീറോകൾ" എന്ന് അദ്ദേഹം പറഞ്ഞത് കനേഡിയൻ ഫുട്ബോളിന്റെ പുതിയ കാലഘട്ടത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. പരിക്കേറ്റ് പുറത്തിരുന്ന ഇസ്മായിൽ കോനെ ക്രച്ചസുമായി മൈതാനത്തിറങ്ങിയപ്പോൾ സഹതാരങ്ങളെല്ലാം അദ്ദേഹത്തെ ചേർത്തുപിടിച്ചതും ആഘോഷത്തിലെ ഹൃദയസ്പർശിയായ കാഴ്ചയായി. പരാജയപ്പെട്ടെങ്കിലും ദക്ഷിണാഫ്രിക്കയും തല ഉയർത്തിയാണ് ലോകകപ്പിൽ നിന്ന് മടങ്ങുന്നത്. ചരിത്രത്തിൽ ആദ്യമായി നോക്കൌട്ട് റൌണ്ടിലെത്തിയ ബഫാന ബഫാന ടൂർണമെന്റിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നായിരുന്നു. എന്നാൽ നിർണായക മത്സരത്തിൽ ആക്രമണത്തിൽ കൂടുതൽ ധൈര്യം കാണിക്കാനാകാത്തതാണ് അവരുടെ പുറത്താകലിന് പ്രധാന കാരണം. പരിശീലകൻ ഹ്യൂഗോ ബ്രൂസ് മത്സരശേഷം ടീമിന്റെ പോരാട്ട വീര്യത്തെ അഭിനന്ദിച്ചെങ്കിലും തന്റെ ഭാവിയെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇനി കാനഡ കാത്തിരിക്കുന്നത് മറ്റൊരു വലിയ പരീക്ഷണമാണ്. പ്രീ ക്വാർട്ടറിൽ അവർ നെതർലാൻഡ്സിനെയോ മൊറോക്കോയെയോ നേരിടും. പക്ഷേ രാജ്യം സഹ ആതിഥേയരായ ലോകകപ്പിൽ നടത്തുന്ന മുന്നേറ്റം അവർക്ക് ഇനിയും ഊർജമേകും. ലോകകപ്പിൽ ഇന്ന് നടക്കുന്ന സൂപ്പർ പോരാട്ടം ലാറ്റിൻ അമേരിക്കൻ രാജാക്കന്മാരായ ബ്രസീലും ഏഷ്യയുടെ അഭിമാനമായ ജപ്പാനും തമ്മിലാണ്. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിന്റെ സ്വാഭാവിക പ്രതിഭയും വ്യക്തിഗത മികവും ഒരു വശത്ത്, മറുവശത്ത് കൃത്യതയും അച്ചടക്കവും കൂട്ടായ്മയും കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ജപ്പാൻ. ഫുട്ബോളിലെ 2 വ്യത്യസ്ത ദർശനങ്ങൾ നേർക്കുനേരെത്തുന്ന മത്സരമാണിത്. ഈ ലോകകപ്പിൽ ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനം നടത്തിയ ടീമുകളിലൊന്നാണ് ജപ്പാൻ. ഗ്രൂപ്പ് ഘട്ടത്തിൽ നെതർലാൻഡ്സിന് പിന്നിൽ 2-ാം സ്ഥാനക്കാരായാണ് അവർ നോക്കൌട്ടിലെത്തിയത്. ടുനീഷ്യയെ 4-0 തോൽപ്പിച്ച ആക്രമണ ഫുട്ബോളും സ്വീഡനെ 1-1 സമനിലയിൽ പിടിച്ച പ്രകടനവും ജപ്പാന്റെ ആത്മവിശ്വാസം ഉയർത്തിയിട്ടുണ്ട്. പന്തില്ലാത്ത സമയത്തെ അച്ചടക്കവും പന്ത് കിട്ടുമ്പോഴുള്ള അതിവേഗ ആക്രമണവും അവരെ അപകടകാരികളാക്കുന്നു. മറുവശത്ത് ബ്രസീലിന് ഗ്രൂപ്പ് ഘട്ടത്തിൽ എല്ലാം അത്ര എളുപ്പമായിരുന്നില്ല. എന്നാൽ ഓരോ മത്സരം കഴിയുംതോറും അവർ ഏറെ മെച്ചപ്പെട്ടു. മൊറോക്കോയുമായുള്ള സമനിലയ്ക്ക് ശേഷം സ്കോട്ട്ലാൻഡിനെയും ഹെയ്തിയെയും തോൽപ്പിച്ച് ആത്മവിശ്വാസം വീണ്ടെടുത്തു. പരിശീലകൻ കാർലോ ആൻസലോട്ടിയുടെ കീഴിൽ വിനീഷ്യസ് ജൂനിയർ ബ്രസീലിന്റെ ആക്രമണത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറിയിരിക്കുകയാണ്. 3 മത്സരങ്ങളിലും ഗോൾ നേടിയ വിനീഷ്യസ് മാത്യൂസ് കുനിയയുമായുള്ള കൂട്ടുകെട്ടിലൂടെ എതിരാളികളുടെ പ്രതിരോധത്തെ നിരന്തരം സമ്മർദ്ദത്തിലാക്കുന്നു. സൂപ്പർ താരം നെയ്മർ കൂടി എത്തുന്നതോടെ ബ്രസീലിന്റെ മുന്നേറ്റങ്ങൾ കൂടുതൽ സർഗാത്മകമാകും. എന്നാൽ ബ്രസീലിനെ കാത്തിരിക്കുന്നത് സാധാരണ ഏഷ്യൻ എതിരാളിയല്ല. കഴിഞ്ഞ 9 മാസമായി തോൽവിയറിയാതെ മുന്നേറുന്ന ജപ്പാൻ കഴിഞ്ഞ വർഷം നടന്ന സൌഹൃദ മത്സരത്തിൽ ബ്രസീലിനെ 3-2 തോൽപ്പിച്ചിരുന്നു. ആ വിജയത്തിന്റെ ആത്മവിശ്വാസവുമായാണ് അവർ ഇന്നിറങ്ങുന്നത്. പരിശീലകൻ ഹാജി മെമ്മോറിയാസ് തുറന്നു പറയുന്നത് ഒരു കാര്യമാണ്. മുമ്പത്തേക്കാൾ കൂടുതൽ പക്വതയുള്ള വലിയ മത്സരങ്ങൾക്ക് തയ്യാറുള്ള ജപ്പാനെയാണ് ഇന്ന് ലോകം കാണുക. ജപ്പാന് ഒരു തിരിച്ചടിയുണ്ട്. അവരുടെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ കേഫ് സോക്കുബോ പരിക്കുമൂലം പുറത്തിരിക്കാനാണ് സാധ്യത. ആയതിനാൽ ആയസെ ഉയേദ, ഡൈസൺ മയേദ, റിത്സു ഡോവാൻ, ഡൈച്ചി കമദ എന്നിവർക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. മറുവശത്ത് പരിക്കിൽ നിന്ന് മടങ്ങിയ നെയ്മർക്ക് ഈ മത്സരത്തിൽ കൂടുതൽ സമയം ലഭിക്കുമെന്നാണ് ആൻസലോട്ടി സൂചിപ്പിച്ചിരിക്കുന്നത്. തന്ത്രപരമായി ഇത് കൗതുകകരമായ പോരാട്ടമാണ്. ബ്രസീൽ കൂടുതൽ സമയം പന്ത് കൈവശം വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ജപ്പാൻ സംഘടിത പ്രതിരോധത്തിന്റെയും അതിവേഗ ആക്രമണങ്ങളുടെയും കരുത്തിലാണ് വിശ്വസിക്കുന്നത്. ജപ്പാന്റെ അച്ചടക്കത്തെ മറികടക്കാൻ ബ്രസീലിന് വ്യക്തിഗത മികവിനൊപ്പം ക്ഷമയും ആവശ്യമാണ്. അതേസമയം അവസരങ്ങൾ പാഴാക്കിയാൽ ബ്രസീലിനെ ശിക്ഷിക്കാൻ ജപ്പാന് കഴിവുണ്ടെന്ന് കഴിഞ്ഞ വർഷത്തെ 3-2 വിജയം തെളിയിക്കുന്നു. ചരിത്രവും പരമ്പരാഗത ശക്തിയും ബ്രസീലിന് അനുകൂലമാണെങ്കിലും ഈ ജപ്പാനെ ഒരിക്കലും വില കുറച്ച് കാണാനാവില്ല. ലോകകപ്പിൽ ഇനി അവർ അത്ഭുത ടീമല്ല, സ്ഥിരമായി വലിയ ടീമുകളെ വെല്ലുവിളിക്കുന്ന ശക്തിയാണ്. ബ്രസീൽ ജയിക്കണമെങ്കിൽ അവരുടെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം ലോകകപ്പ് ചരിത്രത്തിലെ മറ്റൊരു വലിയ

ഞെട്ടലിന് ഇന്ന് കളമൊരുങ്ങും. റൌണ്ട് ഓഫ് 32 മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിക്ക് മുന്നിലുള്ള എതിരാളി ലാറ്റിനമേരിക്കൻ പ്രതിനിധികളായ പരാഗ്വേയാണ്. മത്സരത്തിലെ വ്യക്തമായ ഫേവറിറ്റുകൾ യൂറോപ്യൻ ടീമായ ജർമ്മനി തന്നെയാണ്. എന്നാൽ ഈ ലോകകപ്പിൽ അപ്രതീക്ഷിത ഫലങ്ങൾ തുടർച്ചയായി കണ്ട സാഹചര്യത്തിൽ പരാഗ്വേയെ നിസ്സാരമായി കാണാൻ ജൂലിയൻ നാഗൽസ്മാന്റെ ടീമിന് കഴിയില്ല. ഉയർച്ചയും താഴ്ചയും കണ്ട ഗ്രൂപ്പ് ഘട്ടം കടന്നാണ് ജർമ്മനി വരുന്നത്. ആദ്യ മത്സരത്തിൽ നവാഗതരായ ക്യുറസാവോയെ 7-1 തോൽപ്പിച്ചെങ്കിലും രണ്ടാം മത്സരത്തിൽ ഐവറി കോസ്റ്റ് അവരെ വിറപ്പിച്ചു. ഒരു ഗോളിന് ജയിച്ച ജർമ്മനി അടുത്ത മത്സരത്തിൽ 2-1 ഇക്വഡോറിനോട് തോൽക്കുകയും ചെയ്തു. എന്നാൽ നോക്കൌട്ട് ഉറപ്പിച്ച ശേഷം പ്രധാന താരങ്ങൾക്ക് വിശ്രമം നൽകിയതുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് ജർമ്മനിക്ക് ന്യായം പറയാം. പ്രത്യേകിച്ച് മുന്നേറ്റ നിരയിൽ ജമാൽ മുസിയാലയും ഫ്ലോറിയൻ വിറ്റ്സും ചേർന്നുള്ള കൂട്ടുകെട്ടാണ് ജർമ്മനിയുടെ ഏറ്റവും വലിയ കരുത്ത്. കായ് ഹാവേർട്സിന്റെ സ്കോറിംഗ് പാടവവും കൂടി ചേരുമ്പോൾ ജർമ്മൻ ആക്രമണം കൂടുതൽ അപകടകാരിയായി മാറുന്നു. പരാഗ്വേയുടെ ശക്തി മറ്റൊന്നാണ്. ആക്രമണ ഫുട്ബോളിനേക്കാൾ അച്ചടക്കമുള്ള പ്രതിരോധത്തിലും ശാരീരിക മികവിലുമാണ് അവർ വിശ്വസിക്കുന്നത്. എതിരാളിയുടെ താളം തകർക്കുകയും ചെറിയ അവസരങ്ങൾ പോലും പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ശൈലിയാണ് അവരുടേത്. ആദ്യ മത്സരത്തിൽ USA മുന്നിൽ തകർന്നടിഞ്ഞെങ്കിലും അതിൽ തളരാതെ പോയ മനോവീര്യമാണ് അവരെ നോക്കൌട്ടിലെത്തിച്ചത്. അതുകൊണ്ടുതന്നെ ജർമ്മനിക്ക് ക്ഷമ നഷ്ടപ്പെട്ടാൽ മത്സരം അവർ പ്രതീക്ഷിക്കുന്നതിലേറെ സങ്കീർണമാകാൻ സാധ്യതയുണ്ട്. ജർമ്മനിക്ക് ചെറിയ ആശങ്കയുമുണ്ട്. പ്രതിരോധ നിരയിലെ പ്രധാന താരമായ അന്റോണിയോ റുഡിഗറുടെ ഫിറ്റ്നസ് ടീം മാനേജ്മെന്റ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കളിച്ചില്ലെങ്കിൽ ജർമ്മൻ പ്രതിരോധത്തിന്റെ ഘടനയിൽ തന്നെ മാറ്റമുണ്ടാകും. എന്നിരുന്നാലും നാഗൽസ്മാന്റെ സ്ക്വാഡിന്റെ ആഴം അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. മറുവശത്ത് പരാഗ്വേ പരിക്കുകളില്ലാതെ ശക്തമായ ടീമുമായാണ് ഇറങ്ങുന്നത്. ഈ മത്സരത്തിന്റെ തിരക്കഥ തന്ത്രപരമായി ഇങ്ങനെയായിരിക്കും. ജർമ്മനി തുടക്കം മുതൽ പന്ത് കൈവശം വെച്ച് ആക്രമിക്കും. പരാഗ്വേ പിന്നിലേക്കൊതുങ്ങി പ്രതിരോധം തീർത്ത് പ്രത്യാക്രമണത്തിനുള്ള അവസരം തേടും. ആദ്യ ഗോൾ ജർമ്മനിക്ക് നേരത്തെ നേടിയാൽ മത്സരം ഏകപക്ഷീയമാകാൻ സാധ്യതയുണ്ട്. എന്നാൽ സമയം കടന്നു പോകുന്തോറും ഗോൾ കണ്ടെത്താനായില്ലെങ്കിൽ സമ്മർദ്ദം ജർമ്മനിയിലേക്കു തന്നെ മാറും. ലോകകപ്പിന്റെ ചരിത്രത്തിൽ പറയുന്നത്, നോക്കൌട്ട് റൌണ്ടിൽ ജർമ്മനി സാധാരണയായി തങ്ങളുടെ ഏറ്റവും മികച്ച ഫുട്ബോൾ പുറത്തെടുക്കാറുണ്ട് എന്നതാണ്. അതേസമയം പരാഗ്വേയുടെ ലക്ഷ്യം വ്യക്തമാണ്. മത്സരം കഴിയുന്നത്ര നീട്ടുക, ജർമ്മനിയുടെ ക്ഷമ പരീക്ഷിക്കുക, ഒരൊറ്റ അവസരത്തിലൂടെ അട്ടിമറി സൃഷ്ടിക്കുക. ഇന്നത്തെ പ്രീ ക്വാർട്ടറിലെ ഏറ്റവും കൗതുകമുണർത്തുന്ന പോരാട്ടങ്ങളിൽ ഒന്നാണ് നെതർലാൻഡ്സും മൊറോക്കോയും തമ്മിലുള്ള മത്സരം. ഒരു വശത്ത് ടോട്ടൽ ഫുട്ബോളിന്റെ പാരമ്പര്യം പേറുന്ന ഡച്ച് ടീം, മറുവശത്ത് 2022 ലോകകപ്പിൽ ആഫ്രിക്കൻ ഫുട്ബോളിന്റെ ചരിത്രം തിരുത്തിയെഴുതിയ മൊറോക്കോ. ലോകകപ്പ് ഫുട്ബോളിലെ രണ്ട് വ്യത്യസ്ത ചിന്താധാരകൾ നേർക്കുനേരെത്തുന്ന മത്സരമാണിത്. ഈ ലോകകപ്പിൽ നെതർലാൻഡ്സ് ഇതുവരെ തോൽവിയറിയാതെ മുന്നേറിയിട്ടുണ്ട്. പരിശീലകൻ റൊണാൾഡ് സ്കൂമാന്റെ കീഴിൽ പന്ത് കൈവശം വെച്ച് കളിക്കാനും വേഗത്തിലുള്ള ട്രാൻസിഷനും ഹൈ പ്രസിംഗുമെല്ലാം അവർ പ്രയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ നേരിട്ട എതിരാളികളെ അപേക്ഷിച്ച് ഇന്നത്തെ മത്സരം ഡച്ചുകാർക്ക് കൂടുതൽ കടുപ്പമേറിയതായിരിക്കുമെന്നതിൽ സംശയമില്ല. അതിന് കാരണം മൊറോക്കോയുടെ പ്രതിരോധമാണ്. കഴിഞ്ഞ ലോകകപ്പിൽ ഫ്രാൻസിനെയും ഇത്തവണ ആദ്യ മത്സരത്തിൽ ബ്രസീലിനെയും ബുദ്ധിമുട്ടിച്ച അച്ചടക്കമാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി. എതിരാളിക്ക് ഇടം നൽകാതെ പ്രതിരോധത്തിൽ ക്ഷമയോടെ കാത്തിരുന്ന് ഒരു നിമിഷം കൊണ്ട് അതിവേഗ പ്രത്യാക്രമണം നടത്തുകയാണ് അവരുടെ ശൈലി. അതുകൊണ്ടുതന്നെ പന്ത് കൂടുതൽ സമയം കൈവശം വെച്ചാലും നെതർലാൻഡ്സിന് അനായാസം അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയണമെന്നില്ല. ഈ മത്സരത്തിലെ പ്രധാന ശ്രദ്ധാകേന്ദ്രം മൊറോക്കോയുടെ വലതുവിങ്ങായിരിക്കും. അഷ്റഫ് ഹക്കീമിയുടെ മുന്നേറ്റങ്ങൾ ഡച്ച് പ്രതിരോധത്തിന് വലിയ വെല്ലുവിളിയാകും. അതേസമയം മധ്യനിരയിൽ 18-കാരൻ അയ്യൂബവാദിയുടെ മികവ് മൊറോക്കോയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നു. മറുവശത്ത് നെതർലാൻഡ്സിന്റെ ആക്രമണം കോഡിഗാക്പോ, ബ്രയാൻ ബ്രോബി എന്നിവരെ കേന്ദ്രീകരിച്ചാണ്. രണ്ട് ടീമുകൾക്കും ഈ മത്സരത്തിന് പ്രത്യേക വൈകാരിക പശ്ചാത്തലവുമുണ്ട്. നെതർലാൻഡ്സിൽ ജനിച്ചു വളർന്നതോ അവിടുത്തെ അക്കാദമികളിൽ പരിശീലനം നേടിയതോ ആയ നിരവധി താരങ്ങളാണ് ഇന്ന് മൊറോക്കോയ്ക്കായി കളിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഇതൊരു സാധാരണ നോക്കൌട്ട് മത്സരം മാത്രമല്ല, രണ്ട് ഫുട്ബോൾ സംസ്കാരങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടിയാണ്. ഈ മത്സരത്തിന്റെ വിധി നിർണയിക്കുക ക്ഷമയായിരിക്കും. നെതർലാൻഡ്സ് ആക്രമിച്ചുകൊണ്ടിരിക്കും, മൊറോക്കോ കാത്തിരുന്ന് തിരിച്ചടിക്കും. ആദ്യ ഗോൾ നേടുന്ന ടീമിന് വലിയ മാനസിക മുൻതൂക്കം ലഭിക്കുമെന്നത് ഉറപ്പാണ്. മത്സരം അധിക സമയത്തിലേക്കോ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്കോ നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കടലാസിലെ കരുത്തിൽ ഡച്ചുകാർക്ക് നേരിയ മുൻതൂക്കമുണ്ടാകാം. എന്നാൽ സമീപ വർഷങ്ങളിൽ ലോക ഫുട്ബോൾ പഠിച്ച ഏറ്റവും വലിയ പാഠങ്ങളിലൊന്ന് ഇതാണ്. മൊറോക്കോയെ ഒരിക്കലും ചെറുതായി കാണരുത്. അവരുടെ അച്ചടക്കവും ആത്മവിശ്വാസവും ഒരിക്കൽ കൂടി ചരിത്രം സൃഷ്ടിക്കുമോ, അതോ ടോട്ടൽ ഫുട്ബോളിന്റെ നാടായ നെതർലാൻഡ്സ് തങ്ങളുടെ മികവ് തെളിയിക്കുമോ എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഇന്നത്തെ മത്സരങ്ങൾക്ക് ഫൈനൽ വിസിൽ മുഴങ്ങുന്നതോടെ മൂന്ന് ടീമുകൾ അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറും. മൂന്ന് ടീമുകളുടെ സ്വപ്നം അവസാനിക്കും. സാംബോ താളമോ സമുറായിയുടെ വീര്യമോ ടോട്ടൽ ഫുട്ബോളിന്റെ കണിശതയോ ആഫ്രിക്കൻ പ്രതിരോധ മികവോ ജർമ്മൻ കൃത്യതയോ ലാറ്റിനമേരിക്കൻ

0: പാരമ്പര്യമോ? എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ആ വിശേഷങ്ങളുമായി നാളെ വീണ്ടും.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം. തയ്യാറാക്കിയത് ഫുട്ബോൾ ഗവേഷകൻ മുഹമ്മദ് ദാവൂദ്.
2: മൈജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
3: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
2: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
3: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്ര പാടിയത് ചിത്രം അമൃതം. കൈതപ്രത്തിന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം മൂന്നാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഓണക്കാല വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് നാം. വിളവിന്റെ വിസ്മയം തീർക്കാൻ വീട്ടുമുറ്റത്ത് വിശാലമായ പച്ചക്കറിത്തോട്ടമൊരുക്കി വിഭവസമൃദ്ധമായ വിഷവിമുക്തമായ സദ്യ ഒരുക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. സദ്യവട്ടങ്ങൾക്ക് വേണ്ട പച്ചക്കറികൾ നട്ട് രണ്ടാഴ്ച പിന്നിടുമ്പോൾ അവ കരുത്തോടെ വളർന്ന് ആദ്യഘട്ട വളപ്രയോഗത്തിന്റെ വളർച്ചയിലെത്തി നിൽക്കുകയാണ്. യഥാസമയത്തുള്ള വളപ്രയോഗവും

0: തിരുവാതിര ഞാറ്റുവേലയുടെ പ്രത്യേകതകളും എല്ലാം കൂടിയാകുമ്പോൾ മികച്ച വളർച്ചയും വിളവും ലഭിക്കുമെന്നതിൽ തർക്കമില്ല. കാർഷിക അഭിവൃദ്ധിയിൽ ശുഭപ്രതീക്ഷകളോടെ കൃഷിയിറക്കിയ വിവിധ ശ്രേണിയിൽപ്പെട്ട കർഷകരുടെ സ്വപ്നം പൂവണിയാനുള്ള നാളുകൾക്കായി കാത്തിരിക്കാം. കൃഷി എന്നത് ഒരു പാഷനായി മാറുന്ന ഇക്കാലത്ത് ഓണവിഭവങ്ങൾ ഓരോ വീട്ടുമുറ്റങ്ങളിലും ഉണ്ടാകുക എന്ന സന്ദേശം ഏറ്റെടുത്ത കുടുംബങ്ങൾക്ക് വേണ്ട സഹായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം നൽകി കൃഷിവകുപ്പും സ്വന്തം കൃഷിഭവനുകളും കൂടെയുള്ളപ്പോൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ തികഞ്ഞ ആവേശത്തിലാണ്. ഇന്ന് ഈ പരമ്പരയുടെ 3 അധ്യായത്തിൽ നമുക്കൊപ്പമുള്ളത് നിരവധി വീട്ടമ്മമാരെ, വിദ്യാർത്ഥികളെ, ചെറുപ്പക്കാരെ നല്ല കർഷകരാക്കി കൃഷി വരുമാനമാക്കി മാറ്റാനുള്ള രീതിയിൽ പരിശീലനങ്ങൾ നൽകി ജൈവകൃഷിയിലൂടെ വരുമാനവും ആരോഗ്യവും നേടുന്നതിനുള്ള വഴിയെ സഞ്ചരിച്ച് പരിശീലനങ്ങൾ നൽകി അനന്തപുരി ജൈവ പരിശീലന കളരി എന്ന സ്ഥാപനത്തിന് നേതൃത്വം നൽകി അതിലൂടെ നിരവധി പേർക്ക് സൗജന്യമായി കാർഷിക പരിശീലനങ്ങൾ നൽകി വരുന്ന തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയായ ശ്രീ ആർ രവീന്ദ്രനാണ്. മട്ടുപാവ് കൃഷിയിലൂടെ വീടുകളിൽ പച്ചക്കറികളുടെ വിളപ്പൊലിമ തീർത്ത ശ്രീ ആർ രവീന്ദ്രൻ ചിട്ടയായ വഴികളിലൂടെയാണ് കൃഷിരീതികൾ പകർന്നു നൽകുന്നത്. അതുകൊണ്ടുതന്നെ ഓണക്കാല പച്ചക്കറികൾക്കായി തയ്യാറെടുക്കുന്നവർക്കെല്ലാം അദ്ദേഹത്തിന്റെ വാക്കുകൾ കൃഷിക്ക് ഏറെ മുതൽക്കൂട്ടാകും എന്നതിൽ സംശയമില്ല.
1: ഇപ്പോൾ ഓണക്കാല പച്ചക്കറി കൃഷിയെക്കുറിച്ചുള്ള എല്ലാം തുടക്കം കുറിച്ചു കഴിഞ്ഞു. നമ്മൾ മണ്ണെല്ലാം തയ്യാറാക്കി വിത്ത് തൈകൾ നട്ടു കഴിഞ്ഞു. ഇപ്പോൾ 2 ആഴ്ചയോളം ആയി. 2 ആഴ്ച കഴിഞ്ഞിട്ട് അത് ചെയ്യേണ്ട വളപ്രയോഗത്തെക്കുറിച്ചുള്ള കാര്യമാണ് എനിക്കിന്നിപ്പോൾ പറയാനുള്ളത്. പക്ഷെ ഞാൻ കൃഷി ചെയ്യുന്ന രീതിയിൽ ജൈവവള കൃഷി മാത്രമേ ഉള്ളൂ. ജൈവവളം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ജൈവവളങ്ങളാണ്. അതിൽ ഫിഷമിനമുണ്ട്, മുട്ടമിശ്രിതമുണ്ട്, ഹൃദയാമൃതമുണ്ട്, സസ്യാമൃതമുണ്ട്. അങ്ങനെ പല രീതിയിലും ഉള്ള ജൈവവളങ്ങൾ ഉണ്ടാക്കിയെടുത്താണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓണക്കാലത്ത് കൃഷിക്ക് ചെയ്യുന്നവർക്കും ഇതേപോലുള്ള വളങ്ങൾ ഉണ്ടാക്കി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിൽ 2 ആഴ്ച കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്യൂഡോമോണോസിസ് സ്ഥിരമായിട്ട് ഉപയോഗിക്കും. ഉപയോഗിക്കുന്നത് കീടങ്ങളെ നിയന്ത്രിക്കാനും നാമ്പി ചീൽ രോഗം, വേരി ചീൽ രോഗം ഇതിനൊക്കെ പ്രതിവിധിയായിട്ട് സ്യൂഡോമോണോസ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് വളരെ വിജയകരമായിട്ടാണ് നടക്കുന്നത്. 2 ആഴ്ച കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, അതായത് എൻ്റെ കണക്കും പ്രകാരം ഒരു ചെടിയില ഒരു 7-8 ഇല പ്രായം വരുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്യുന്ന ഫിഷമിനോ. അപ്പോൾ ഇതെല്ലാം നേരത്തെ തയ്യാറാക്കി വയ്ക്കും. തയ്യാറാക്കി വെച്ചിട്ട് ഫിഷമിനോ നമ്മൾ ഡൈലൂട്ട് ഒഴിച്ചു കൊടുക്കും. സാധാരണ ഫിഷമിനോ ഉപയോഗിക്കുന്നത് മത്തിയും ശർക്കരയും വെച്ചാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം മത്തിക്ക് ഭയങ്കര വിലയാണ്. അതിൻ്റെ ഒരു ഇതിൽ കൊഞ്ചിൻ്റെ വേസ്റ്റും ഞണ്ടിൻ്റെ വേസ്റ്റ് വെച്ച് വരെ ഞാൻ ഫിഷമിനോ ഉണ്ടാക്കി. സാധാരണ മത്തിയും ശർക്കരയും വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ ഫലവത്തായ രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റി. പുറത്തുള്ള ചെടികളുടെ വളർച്ച അതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഫിഷമിനോ നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിൻ്റെ 30 ഇരട്ടി വെള്ളം ചേർത്ത് എൻ്റെ ചുവട്ടിൽ ഒഴിക്കുന്നുണ്ട്. 35 ഇരട്ടി വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്ത് അരിച്ചെടുത്ത് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്യുന്നുണ്ട്. ചെടികൾക്ക് വളരെ വളർച്ച ഉണ്ടാകുന്നുണ്ട്. അതേപോലെ പുഷ്പിക്കാനുള്ള ഒരു ഇത് കിട്ടുന്നുണ്ട്. പുഷ്പം മാത്രം ആഗ്രഹിക്കുന്ന ആ ചെടികൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ മേൽവളമായിട്ട് നമ്മൾ ചെയ്യുന്നത് വീണ്ടും കുറച്ച് നമുക്ക് ചാണകപ്പൊടി. സാധാരണ എല്ലാവരും ചാണകം ഉണക്കി പൊടിച്ചാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതല്ല, ഗുണം കൂടുതൽ പച്ച ചാണകം ഉപയോഗിക്കണം. പച്ച ചാണകം കൊണ്ടുവന്ന് സൂര്യപ്രകാശം തട്ടാതെ വെച്ച് അത് പൊടിയാനുള്ള സാഹചര്യം ഉണ്ടാകും. അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതുകൂടാതെ നമുക്ക് പച്ച ചാണകം വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ ഗോമൂത്രം കിട്ടുമെങ്കിൽ അതിൽ ചേർക്കാം. ചേർത്തിട്ട് കടലപ്പിണ്ണാക്ക് കുതിർത്ത് 5 ദിവസം വെച്ചിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതിനെ നമുക്ക് ഡൈലൂട്ട് ഒഴിച്ചു കൊടുക്കാം. ചെടികൾക്ക് ഭയങ്കര വളർച്ചയാണ് അതിൽ കിട്ടുന്നത്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന വേറൊരു വളമാണ് കോഴിക്കാഷ്ടം വെച്ച്. അതിനിപ്പോൾ സസ്യാമൃതം എന്നാണ് ഞാൻ പേരിട്ടേക്കുന്നത്. സാധാരണ കോഴിക്കാഷ്ടം ചൂടാണ്, സ്മെല്ലാണ്. ഇത് ചൂടും സ്മെല്ലും ഇല്ലാത്ത വിധത്തിൽ നമുക്ക് കൈകൊണ്ട് വാരി ചെടിക്ക് ഉപയോഗിക്കത്തക്ക വിധത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇളക്കി നമ്മളിപ്പം 15 ദിവസം കഴിഞ്ഞിട്ട് ഫിഷമിന് ഉപയോഗിക്കാം. അത് കൂടാതെ നമ്മൾ മണ്ണിലിട്ട വളത്തിൻ്റെ ആ ഇത് രീതി അനുസരിച്ച് എത്രത്തോളം നമ്മൾ ഇട്ടെന്നുള്ള കാര്യം കൃഷി ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. അതിൽ നമുക്ക് ചെടിയുടെ വളർച്ച കാണുമ്പോൾ അറിയാം. എന്തെങ്കിലും ഒരു വളർച്ചയ്ക്ക് ഒരു കുറവ് വരണമെങ്കിൽ ചെയ്യാം ഈ സസ്യാമൃതം നമുക്ക് ഇടാം. അതിനോടൊപ്പം തന്നെ പച്ച ചാണകത്തിൽ കലക്കിയുള്ള കടലപ്പിണ്ണാക്കുമായിട്ടുള്ള അതിൻ്റെ തെളിയൊക്കെ കുഴിച്ചെടുക്കുമ്പോൾ ചെളിയൊക്കെ നല്ല വളർച്ച ഉണ്ടാകുന്നുണ്ട്. വളർച്ച ഉണ്ടാകുന്നതോടൊപ്പം തന്നെ അത് പെട്ടെന്ന് മുട്ട

ഇടാനുള്ളതും. സാധാരണ നമുക്ക് വെണ്ടയൊക്കെ നട്ട് കഴിഞ്ഞാൽ ഒരു 35 ദിവസത്തിൽ നമുക്ക് കാ അടക്കത്തക്ക സംവിധാനം ഉണ്ടാകും. നേരെ മറിച്ച് നമ്മൾ വളപ്രയോഗം കുറവാണെന്നുണ്ടെങ്കിൽ 40-45 ദിവസമാവും. പൂത്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ട എന്ന് വെച്ചാൽ നമുക്ക് ഒരു മുട്ട മിശ്രിതമുണ്ട്, എഗ് അമിലം ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. 3 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്യും. ഡൈലൂട്ട് ചെയ്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. വൈകുന്നേരം വിളകളിൽ ചെയ്യാവൂ, രാവിലെ ചെയ്യരുത്. ചെയ്തിട്ട് സൂര്യപ്രകാശം അടിക്കരുത്. മൊട്ട് വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സമയത്ത് തക്കാളിയിലൊക്കെ ആണെങ്കിൽ ആ മൊട്ട് വന്ന് പൂവെല്ലാം വിരിഞ്ഞ് കുല കുല നമുക്ക് കാ പിടിക്കണ കാണാം. ഒരൊറ്റ പൂ പോലും നഷ്ടപ്പെടില്ല. പൂ നഷ്ടപ്പെടാതെ കാ വരണമെങ്കിൽ ശരിക്കുള്ള പോളിനേഷൻ നടക്കാനുള്ള സൗകര്യം കൂടി വേണം. തേനീച്ച കോളനി വല്ലതും നമ്മൾ കൃഷി സ്ഥലത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഫലവത്താണ്. നമുക്ക് 2 ഉപയോഗമാണ്. നമുക്ക് തേനും കിട്ടുന്നുണ്ട്, പോളിനേഷൻ നടക്കാനുള്ള സൗകര്യം കിട്ടുന്നുണ്ട്. പിന്നെ കായ്ഫലം കിട്ടുന്നതിനാണെങ്കിൽ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും മേൽവളം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ചെയ്യാൻ പഠിപ്പിച്ച് വിടുന്നവർക്ക് ആർക്കും കൃഷിയിൽ ഒരു പരാജയവും വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഒരു ഗ്രോ ബാഗ് കൃഷി ചെയ്യത്തക്ക ടെറസ് കൃഷിക്ക് ഒരു പ്രത്യേകമായിട്ടൊരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.

പിന്നെ കായ്വെള്ളം കിട്ടുന്നതിനാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മേൽവെള്ളം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ചെയ്യാൻ പഠിപ്പിച്ച് വിടുന്നവർക്ക് ആർക്കും കൃഷിയിൽ ഒരു പരാജയവും വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഒരു ഗ്രോ ബാഗ് കൃഷി ചെയ്യത്തക്ക ടെറസ് കൃഷിക്ക് ഒരു പ്രത്യേകമായിട്ടൊരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് സുരക്ഷിത മട്ടിപ്പാവ് ജൈവ കൃഷി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിൽ പറയുന്നത് 1 കിലോ ഭാരം പോലും നമ്മൾ ടെറസിൽ താങ്ങരുത്, 1 തുള്ളി വെള്ളം പോലും ടെറസിൽ വീഴരുത് എന്നുള്ള മെത്തേഡിലാണ്. പിന്നെ വളപ്രയോഗത്തിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കായ്വെള്ളം കിട്ടിത്തുടങ്ങിക്കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസങ്ങളിൽ തന്നെ വളം കൊടുക്കുക, അതൊരു പ്രത്യേകമായിട്ടുള്ളതാണ്. ആ ടെറസ് കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്ക് ടെറസിൽ ഈ ചെടിക്ക് ഉപയോഗിക്കുന്ന വെള്ളം ഒട്ടും നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെടുന്ന വെച്ചാൽ അതിന് വെള്ളം ഒഴിക്കുന്ന വെള്ളമല്ല നഷ്ടപ്പെടുന്നത്, അതിന് ആ ചെടിക്ക് കൊടുത്ത ആഹാരമാണ് നഷ്ടപ്പെടുന്നുള്ള ഒരു എല്ലാവർക്കും ആ ചിന്ത വേണം. അതനുസരിച്ച് വെള്ളം ഒഴിക്കുന്ന ലിമിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ രാവിലെ വെള്ളം ഒഴിക്കുകയാണ്, രാവിലെ ഒഴിക്കുമ്പോൾ നമ്മൾ ഈ ചെടിച്ചട്ടിയിലൊക്കെ ആ ഹോൾ കാണും. അത് ടെറസിനെ മോൾ ചെയ്യുന്നതാണെങ്കിൽ ചെടിച്ചട്ടി ഇടുന്നാലും ഗ്രോ ബാഗ് ഇടുന്നാലും അടിയിലൊരിക്കലും ഹോൾ ഇടാൻ പാടില്ല, സൈഡിലെ ഇടാവൂ. അത് ഞാൻ വരുന്നവർക്കെല്ലാം അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വെച്ചിരിക്കുന്നതെല്ലാം സ്റ്റാൻഡിലാണ്. സ്റ്റാൻഡ് വയ്ക്കുമ്പം ഒരു 13 ഇഞ്ച് പൊക്കത്തിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഓരോ ഗ്രോ ബാഗും ചെടിച്ചട്ടികളും. അപ്പം വെള്ളം അഥവാ വീഴുന്നാലും അടിയിലൊരു ട്രേ വെച്ച് കൊടുക്കും. ആ വെള്ളം ഒട്ടും നഷ്ടപ്പെടാൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം വെള്ളം ലിമിറ്റ് ചെയ്യുക. വെള്ളം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഈ മഴ സമയത്താണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. മഴ സമയത്ത് 2 പോരായ്മകളുണ്ടാവാം. നല്ല പുഷ്ടിയായിരിക്കുന്ന ചെടിക്കാണെങ്കിൽ ഒരുവിധം മഴ പെയ്താൽ ആ ചെടിയുടെ ചുവടിൽ വെള്ളം കിട്ടില്ല, അത് ഇലയെല്ലാം മറഞ്ഞ് പുറത്തു പോവുകയാണ്. അപ്പോൾ നമ്മൾ കാരണം മഴ പെയ്തല്ലോ ഇനി വെള്ളം ഒഴിക്കണ്ടെന്ന് വിചാരിക്കരുത്. പോയി നോക്കണം, ഒന്ന് മണ്ണിൽ വെള്ളം വെച്ചൊന്ന് ചുരണ്ടി നോക്കണം. അപ്പോൾ അറിയാം വെള്ളം ഇറപ്പം ഇല്ല. ആ സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും കൂടുതലുള്ള മഴ സമയത്ത് ഇതിനകത്ത് വീഴുന്ന വെള്ളം നമുക്ക് ശേഖരിക്കാൻ പറ്റും. അതിൽ പ്രത്യേകിച്ച് ടെറസ് കൃഷിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഒരിക്കലും തറയിൽ വയ്ക്കരുത്. ടെറസ് കൃഷിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിക്വിഡ് പോലുള്ള വളങ്ങളാണ് ആവശ്യം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഹൃദയാമൃതം എന്നൊരു വളം ഉണ്ടാക്കുന്നുണ്ട്. അത് ലിക്വിഡായിട്ട് നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ ഗ്രോ ബാഗിലൊക്കെ ആകുമ്പോൾ വീണ്ടും മണ്ണും വളവും കൂടി മിക്സ് ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ അത് നിറഞ്ഞു പോകും, നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും. ഈ ലിക്വിഡായിട്ടുള്ള വളം ഒഴിക്കുന്ന സമയത്ത് അതിന് ആ ചെടിക്ക് ആവശ്യമുള്ള എല്ലാ പോഷകഘടകങ്ങളും അതിൽ കിട്ടുന്നുണ്ട്. അത് പൂക്കാനും കായ്ക്കാനും ചെടി വളരാനും കീടങ്ങൾ വരെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടെറസിൻ്റെ മുകളിലല്ല, നമ്മൾ ഏത് കൃഷി തറേ കൃഷി ചെയ്താലും ചെയ്യണമെന്ന് വെച്ചാൽ കീട നിയന്ത്രണം. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പോൾ ചെയ്യേണ്ടത് കീടം ഉണ്ടോ ഇല്ലയോ നമ്മൾ ആഴ്ച ദിവസം, നമുക്ക് വേപ്പെണ്ണ മിശ്രിതമുണ്ട്, നമുക്ക് വെളുത്തുള്ളി കാന്താലി മിശ്രിതമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കീടത്തിനെ നോക്കരുത്, നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അത് ഇലകളിലെല്ലാം അടിക്കണം. അപ്പം കീടങ്ങൾ വരാതിരിക്കുന്നുണ്ട്, പയറിന് ചാഴി വരുന്നുണ്ട്, മുഞ്ഞ വരുന്നുണ്ട്. ഈ മുഞ്ഞയ്ക്കെല്ലാം വെളുത്തുള്ളി കാന്താലി മുളക് മിശ്രിതം നമ്മൾ ഈ മുഞ്ഞയൊക്കെ വരുന്നതിന് മുമ്പേ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ പിന്നെ അത് ഉണ്ടാവില്ല. ഫിഷമിന് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാഴി പോലുള്ള കീടങ്ങൾ വരുന്നില്ല. അപ്പോൾ അതിനൊക്കെ സംരക്ഷിക്കാൻ പറ്റും. ചെയ്യേണ്ട കൃത്യമായി ചെയ്യുക. അപ്പോൾ അത് കായ്ച്ച് തീരുന്നേരം നമ്മൾ ഇതുപോലെ ആവർത്തിച്ച് വരികയാണെങ്കിൽ നമുക്ക് കൃഷിയിൽ ഒരു നഷ്ടവുമില്ല. ഈ ഓണക്കാലത്ത് എല്ലാ മനസ്സിലും ഒരു കുട്ട പച്ചക്കറി പറിക്കണമെന്നാണ്. ആ ഒരു കുട്ട പച്ചക്കറി പറിക്കത്തക്ക വിധത്തിലാണ് ഞാൻ ക്ലാസ് കൊടുക്കുന്നതും. അവിടെ വന്ന് പഠിക്കുന്നതെല്ലാം 100 പേരിൽ 95% ആൾക്കാരും നല്ലപോലെ ഇത് ചെയ്യുന്നുണ്ട്. അനന്തപുരി ജൈവ കൃഷി പഠന കളരി എന്നുള്ളൊരു സ്ഥാപനമാണ് എനിക്കുള്ളത്. ഞാനും CTCRIയിലെ ഒരു പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ഡോക്ടർ CS രവീന്ദ്രൻ സാറ്, ഞങ്ങൾ രണ്ടുപേരുമാണ് പഠിപ്പിക്കുന്നത്. പിന്നെ വിജയഭാസ്കർ എല്ലാ ക്ലാസ്സിനും വരും, അവരുടെ അനുഭവങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്ത് അവരുടെ പ്രോഗ്രാമിൽ പ്രോജക്റ്റെല്ലാം വെച്ച് അതിൻ്റെ ഇതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിനെല്ലാം നിറയാണ്. അതേപോലെ ചെയ്യാനുള്ളൊരു മനസ്സവർക്ക് തോന്നിയാണ്. ആ വിധത്തിലാണ് അവിടെ പഠിപ്പിച്ച് വിടുന്നതും. ഈ വിധത്തിൽ ചെയ്യണമെങ്കിൽ നമ്മളെ കൃഷിക്ക് ഒരു ദോഷവും നഷ്ടവും വരുന്നില്ല. ഞാനിവിടെ ഈ ക്ലാസ് കൊടുക്കുന്നുണ്ട്, അടുത്ത ബാച്ചിലേക്കുള്ള രജിസ്ട്രേഷൻ ചെയ്തു. രജിസ്ട്രേഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ നമ്പർ ഞാൻ പറഞ്ഞുതരാം, 88 48 74 84 03. ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, 88 48 74 84 03. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചിട്ട് നെക്സ്റ്റ് ബാച്ചിലേക്കാണെന്ന് പറഞ്ഞോളൂ. നിങ്ങൾ വേണ്ടത് എൻ്റെ വാട്സപ്പ് നമ്പർ ഇത് തന്നെയാണ്. ആ നമ്പറിൽ നിങ്ങളുടെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇത്രയും അയച്ചു തരിക. എന്നിട്ട് ഞാൻ അവിടെ രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളെല്ലാം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നിങ്ങളെ വിളിച്ചറിയിക്കും. ക്ലാസ് കഴിയുന്നവരെ മാത്രമേ ഞങ്ങൾ അനന്തപുരി ജൈവ കൃഷി പഠന കളരി എന്നുള്ള ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുള്ളൂ. ഇനി ആ ഗ്രൂപ്പിൽ കൂടിയാണ് ഞങ്ങൾ സംശയ നിവാരണങ്ങളെല്ലാം തീർക്കുന്നത്. എപ്പോഴും ഏതവസരത്തും നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ സ്ഥാപനത്തിൽ വന്ന് പഠിക്കാം. ഈ ടെറസ് കൃഷി ചെയ്യുന്നതിൽ ഇപ്പോൾ എൻ്റെ അറിവിൽ തന്നെ കൂടുതലും വീട്ടമ്മമാർ തന്നെയാണ്.
അപ്പോൾ അവർക്ക് ചെയ്യാൻ അവരുടെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ രീതിയിലുള്ള വളപ്രയോഗങ്ങളും കീടനാശിനികളും ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഓണത്തിന് പച്ചക്കറികൾ, ഒരു വിഷമയം ഇല്ലാത്ത പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ സദ്യയ്ക്കുണ്ടാകും. ഞാൻ ഈ നെല്ല് വരെ എൻ്റെ ടെറസ് കൃഷി ചെയ്യുന്നുണ്ട്. മാവേലി

0: വരുമ്പോൾ വിഷമായിട്ടുള്ള ഒരു ആഗ്രഹവും ഞാൻ കൊടുക്കില്ല. എൻ്റെ ടെറസിൻ്റെ മുകളിൽ എൻ്റെ പറമ്പിലും ഉള്ള ആ ഉൽപ്പന്നങ്ങൾ വെച്ചുള്ള കറി തന്നെയാണ് വയ്ക്കുന്നത്. ഭക്ഷണ രീതി അങ്ങനെയാണ്. ആ വിധത്തിൽ എല്ലാവർക്കും ചെയ്യാം. അങ്ങനെ ചെയ്യാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: ഓണക്കാല പച്ചക്കറികളിലെ അടിസ്ഥാന വളപ്രയോഗവും സംരക്ഷണ രീതികളുമെല്ലാം മനസ്സിലായല്ലോ. ദൈനംദിനം ശ്രദ്ധ ചെലുത്തി പരിപാലിച്ചാൽ 100 മേനി ഉറപ്പ്. ഇന്നത്തെ അധ്യായത്തിൽ പങ്കെടുത്ത് കൃഷി അറിവുകൾ പങ്കുവച്ചത് അനന്തപുരി ജൈവ പഠന കളരിയുടെ അമരക്കാരനും ജൈവ കർഷകനും നിരവധി പുരസ്കാര ജേതാവും കൂടിയായ തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി ശ്രീ ആർ രവീന്ദ്രൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
3: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
2: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
4: ആകാശവാണി 103.6 റിയൽ FM. സമയം 5 മണി.

FM പ്രധാന വാർത്തകൾ. വെല്ലുവിളികൾ നിറഞ്ഞ ആഗോള സാഹചര്യങ്ങൾക്കിടയിലും സുസ്ഥിരത നിലനിർത്താൻ ഇന്ത്യക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കാൻ UDF സർക്കാർ ശ്രമിക്കുന്നതായി ആരോപിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനത്തിന് പിന്മാറാൻ സാധിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ പല ഇനത്തിലായി 2,000 കോടി രൂപയോളം സംസ്ഥാനത്തിന് നഷ്ടമാകുമെന്നും ചോദ്യോത്തരവേളയിൽ വിദ്യാഭ്യാസ മന്ത്രി. ദേശീയ ദിനപത്രമായ ടെലഗ്രാഫിന്റെ മുൻ എഡിറ്റർ R. രാജഗോപാലിനെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ചൂണ്ടിക്കാട്ടി പാസ്പോർട്ട് നിഷേധിച്ച സംഭവത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണാഭരണവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ്. ക്ഷേത്ര രജിസ്റ്ററുകളും 7.5 പൊന്നാനയും പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിന് പിന്നാലെ UDF BJP കൌൺസിലർമാർക്കിടയിൽ ഉന്തും തള്ളും. ദൗർഭാഗ്യകരമായ കാര്യങ്ങളാണ് നടന്നതെന്ന് മേയർ VV രാജേഷ്. തലശ്ശേരിയിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് 2 ലക്ഷം രൂപയോളം വില വരുന്ന ലഹരി വസ്തുക്കൾ പോലീസ് പിടികൂടി. ഇ സിഗരറ്റ്, നിക്കോട്ടീൻ ബോട്ടിൽ എന്നിവയാണ് പിടികൂടിയത്. കേരളത്തിൽ വ്യാപക മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ

നോക്കൌട്ട് റൗണ്ടിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. രാത്രി 10:30 മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 372 പോയിന്റ് താഴ്ന്ന് 76728, നിഫ്റ്റി 110 പോയിന്റ് ഇടിഞ്ഞ് 23,946 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില കുറഞ്ഞു. പവന് 680 കുറഞ്ഞ് 1,04,880 രൂപയും ഗ്രാമിന് 12,845 രൂപയുമാണ് ഇന്നത്തെ വില.

ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.

0: ഏഷ്യയിൽ വിലക്കുറവിന്റെ ലാഭ മഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
3: കോളിവുഡ് ഹിറ്റ്സ്.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
4: Bollywood hits.
5: December 30th, 1865. October 28th, 1881.
6: The Statue of Liberty. December 7th, 1903.
7: January 1st, 1920.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
5: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
6: കോളിവുഡ് ഹിറ്റ്സ്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
3: കോളിവുഡ് ഹിറ്റ്.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.

0: മഴയും ചായയും പിന്നെ ഒറ്റീറ്റിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
2: ഇനി കേൾക്കാം SP ബാലസുബ്രഹ്മണ്യം സംഘവും പാടിയത് ചിത്രം ഹം ആപ്കേ ഹേ കോൻ.

0: അറിഞ്ഞില്ലേ, കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ലാഭമഴ മെഗാ 48 അവർ സെയിൽ.
1: എല്ലാ പ്രോഡക്റ്റുകൾക്കും കിടിലൻ ഡിസ്കൗണ്ട് കോംബോ ഓഫേഴ്സ്.
0: ഏറ്റവും മികച്ചത് ഇപ്പോൾ വാങ്ങാം വമ്പൻ ലാഭത്തിൽ.
2: മിസ് ആക്കല്ലേ ഓഫറുകൾ ഇന്നും നാളെയും മാത്രം.
3: ഇനി കേൾക്കാം കെ കെ പാടിയത് ചിത്രം ജന്നത്ത്.

0: നാളെയും മൈ ജിയിൽ പെയ്യുന്ന ലാഭമഴ നനഞ്ഞാൽ പോക്കറ്റ് നനയില്ല, ലാഭം കൂടും.
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും ഈ സീസണിലെ ഏറ്റവും വലിയ ഓഫറുകളുമായി മൈ ജി ലാഭമഴ മെഗാ 48 hours സെയിൽ.
2: വമ്പൻ വിലക്കുറവും ക്യാഷ് ബാക്കും EMI ഓഫറുകളും എക്സ്ചേഞ്ച് ബോണസും കൂടെ
1: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: ലതാ മങ്കേഷ്കർ പാടിയത് ചിത്രം രാം ലഖാൻ.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: The Real FM 103.6.
0: FM പ്രധാന വാർത്തകൾ. സംസ്ഥാനങ്ങളിലെ ആംബുലൻസ് സേവനങ്ങൾ ഏകീകരിക്കാനും അടിയന്തര ആരോഗ്യ ഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ട് മാർഗരേഖ തയ്യാറാക്കി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ മാർഗരേഖ പ്രകാശനം ചെയ്തു. ശ്രീലങ്കയിൽ നടന്ന സുരക്ഷാ ഉച്ചകോടിക്കിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അനൌദ്യോഗിക ചർച്ചകൾ നടന്നെന്ന മാധ്യമ റിപ്പോർട്ടുകൾ തള്ളി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. സ്ത്രീ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കാൻ UDF സർക്കാർ ശ്രമിക്കുന്നതായി ആരോപിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനത്തിന് പിന്മാറാൻ സാധിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ പല ഇനത്തിലായി 2,000 കോടി രൂപയോളം സംസ്ഥാനത്തിന് നഷ്ടമാകുമെന്നും ചോദ്യോത്തരവേളയിൽ വിദ്യാഭ്യാസ മന്ത്രി. ശബരിമല സ്വർണ്ണാപഹരണ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനും പങ്കെന്ന് SIT സമഗ്ര റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. കോവളം കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജിന്റെ ഈ വർഷത്തെ ഗിഫ്റ്റ് എ ട്രഡീഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് നാളെ നിർവഹിക്കും. കേരളത്തിൽ വ്യാപക മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. രാത്രി 10:30 മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 372 പോയിന്റ് താഴ്ന്ന് 76,728. നിഫ്റ്റി 110 പോയിന്റ് ഇടിഞ്ഞ് 23,946 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 1,04,880 രൂപയും ഗ്രാമിന് 12,845 രൂപയുമാണ് ഇന്നത്തെ വില. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.
2: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
3: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
4: 24 മണിക്കൂറും കാർഡിയോളജി സേവനം. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
3: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

ഗാനകേളി. ഗാനകേളിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യഗാനം യേശുദാസും ചിത്രയും പാടിയത്, ചിത്രം അങ്ങാടിക്കപ്പുറത്ത്. ബിച്ചു തിരുമലയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

0: ഇന്നും നാളെയും കോഴിക്കോട് റെക്കോർഡ് മഴ പെയ്യുമെന്ന്.
1: ആ പെയ്യുന്നത് വെറും മഴയല്ല, ലാഭമഴയാണ്.
0: അതെ, മൈജി ലാഭമഴ മെഗാ 48 hours സെയിൽ.
2: ഗാഡ്ജറ്റ്സിനും അപ്ലയൻസസിനും വമ്പൻ ഓഫറുകൾ,
0: ക്യാഷ് ബാക്ക്, കോംബോ ഗിഫ്റ്റുകൾ തുടങ്ങി ലാഭത്തിന്റെ 48 മണിക്കൂർ തോരാം മഴ.
2: ഇന്നും നാളെയും കോഴിക്കോട് മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ഷോപ്പിക വെഡിംഗ്സ്,
5: കോഴിക്കോട് കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ.
6: ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകിയ ഗാനം, യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ഗാന്ധി

0: വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: ഗാനകേളിയിലിനി ജെറി അമൽദേവിന്റെ സംഗീത നിർദ്ദേശത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ചിത്രം അടുക്കാൻ എന്തെളുപ്പം. ഗാനരചന ബിച്ചു തിരുമല.

0: ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്. ചിത്രം തേനും വയമ്പും.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ. സഹാനി.

0: വരിശകളിൽ ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാഗാനം.
1: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
2: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
1: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
2: മൈജി ലാഭമഴ,
1: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: ആധുനികവും

0: ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ചിത്രപാടിയ ഗാനമാണിനി. ചിത്രം കണ്ണകി. കൈതപ്രത്തിന്റെ വരികൾ കൈതപ്രം വിശ്വനാഥന്റെ സംഗീതം.

ശാലി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് പങ്കുണ്ടെന്ന് SIT. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുള്ള മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. ദേശീയ ധീരതാ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണമാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടന്നത്. പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് അവാർഡുകൾ ശ്രീമതി മുർമു കൈമാറി. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ഈ വിഷയത്തിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചെങ്കിലും മറ്റു നടപടികളുമായി പ്രതിപക്ഷാംഗങ്ങൾ പൂർണ്ണമായി സഹകരിച്ചു. പ്രതിപക്ഷത്തു നിന്ന് AC മൊയ്തീനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതി സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. ധനബില്ല് പാസാക്കുന്നതിനായി സഭ നാളെ വീണ്ടും ചേരും. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ പങ്കിന് തെളിവുകളുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു. ആകെ 7 പ്രതികളാണുള്ളത്. കേസ് July 20 വീണ്ടും പരിഗണിക്കും. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി യോഗം ഇടുക്കിയിലെ ആനച്ചാലിൽ ചേർന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷനും ലോക്സഭാംഗവുമായ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി.

0: ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള പാർലമെന്ററി സമിതിയുടെ ഔദ്യോഗിക യോഗമാണ് ആനച്ചാലിൽ നടന്നത്. മുല്ലപ്പെരിയാർ തർക്കത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ന്യായമായ ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷൻ രാജീവ് പ്രതാപ് റൂഡി വ്യക്തമാക്കി. ഒരു വശത്ത് അണക്കെട്ടിന്റെ സുരക്ഷയും മറുവശത്ത് ജലലഭ്യതയും ഉറപ്പുവരുത്തുക എന്ന രണ്ട് പ്രധാന അജണ്ടകളിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ ആശങ്കകളും ആവശ്യങ്ങളും കമ്മിറ്റിക്ക് മുമ്പിൽ വളരെ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് ജെബി മേത്തർ എംപി പറഞ്ഞു. യോഗത്തിൽ കേന്ദ്ര പാർലമെന്ററി സമിതി അംഗങ്ങൾ, കേന്ദ്ര സംസ്ഥാന ജലവിഭവ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.
0: ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണ്ണ ആഭരണ കേസിൽ വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. ക്ഷേത്ര രജിസ്റ്ററുകളും ഏഴര പൊന്നാനിയും പരിശോധിക്കും. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർക്ക് കോടതി നിർദ്ദേശം നൽകി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് നാളെ കൂടി അവസരം. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. സെൻസസ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് സെൽഫ് എന്യൂമറേഷൻ ഡേ ആചരിച്ചു. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: പ്രധാന ഓഫീസുകൾ ഉൾപ്പെടെ ജില്ലയിലെ വിവിധയിടങ്ങളിൽ പൊതുജനങ്ങൾക്കായി പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ നടന്നു. ജില്ലയിൽ ഇന്ന് വൈകിട്ട് 5 വരെയുള്ള കണക്കുപ്രകാരം 40,463 കുടുംബങ്ങൾ സ്വയം വിവരം നൽകൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. കൂടാതെ 3,128 പേർ സ്വയം വിവരം നൽകൽ പ്രക്രിയയുടെ പ്രാരംഭഘട്ടവും ആരംഭിച്ചു. SE.census.gov.in എന്ന വെബ് പോർട്ടലിലൂടെ സെൽഫ് എന്യൂമറേഷൻ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനാകും.
0: തിരുവനന്തപുരം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഹാജർ ബുക്കിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് BJP കൌൺസിലർമാർ പരസ്പരം ഏറ്റുമുട്ടി. BJP കൌൺസിലർമാർ ഹാജർ ബുക്ക് മാറ്റിവെക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് യോഗത്തിൽ പ്രതിഷേധം തുടങ്ങിയത്. ഇതേ തുടർന്ന് ഇരു പാർട്ടികളുടെയും ജനപ്രതിനിധികൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. കോൺഗ്രസ് കൌൺസിലർമാർ ഹാജർ ബുക്ക് കൈയടക്കി വെക്കാൻ ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടതെന്ന് BJP ആരോപിച്ചു. ക്രിക്കറ്റ് പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പരിശീലകനായ പ്രതി മനു എമ്മിന് 4-ാമത്തെ കേസിൽ 28 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ച് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി. 54,000 രൂപ പിഴ വിധിച്ചു. മുൻപ് വിധി പ്രസ്താവിച്ച 3 കേസിലെയും ശിക്ഷാ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്നും വിധിന്യായത്തിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സ്കൂളുകളിലെ ത്രിഭാഷാ പഠന നയം നിലവിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ബാധകമായിരിക്കില്ലെന്ന് CBSE. ഇത് സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ബോർഡ് പുറപ്പെടുവിച്ചു. നിലവിൽ 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾ 10-ാം ക്ലാസിലെത്തുമ്പോൾ 3-ാം ഭാഷയിൽ ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ലെന്നും CBSE വ്യക്തമാക്കി. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂരിൽ വ്യാപക മഴ. ജലസംഭരണികളിൽ ജലനിരപ്പ് ഉയരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: കണ്ണൂർ ജില്ലയിൽ ഇന്ന് രാവിലെയോടെയാണ് മഴ ശക്തമായത്. ചിലയിടങ്ങളിൽ ഇടത്തരം മഴയും മറ്റിടങ്ങളിൽ ഇടവിട്ടുള്ള ഇടത്തരം മഴയുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പെരിങ്ങോ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്, 56 മില്ലിമീറ്റർ. പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 2 എണ്ണം 50 സെന്റിമീറ്റർ വീതവും 2 എണ്ണം 20 സെന്റിമീറ്റർ വീതവും 2 എണ്ണം 10 സെന്റിമീറ്റർ വീതവും ഉയർത്തി. ജില്ലയിൽ നാളെയും ഓറഞ്ച് ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്.
0: സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം സ്വദേശികളാണിവർ. ജൂൺ മാസത്തിൽ 197 പേർക്കാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ അരോമ ചുണ്ടൻ ജേതാക്കൾ. ഈ വർഷം നീറ്റിലിറക്കിയ അരോമ ചുണ്ടന്റെ ആദ്യ മത്സരമാണിത്. നടുഭാഗം ചുണ്ടനാണ് 2-ാം സ്ഥാനം. നടുവിലെ പറമ്പൻ 3-ാം സ്ഥാനവും നേടി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങൾ ഏകീകരിക്കാനും അടിയന്തര ആരോഗ്യ ഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ട് മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. വിശദാംശങ്ങളിലേക്ക്.
5: രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഗുണനിലവാരം, ലഭ്യത, കാര്യക്ഷമത, പ്രതികരണശേഷി എന്നിവ ഉറപ്പാക്കാൻ ഏകീകൃത മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയാണ് പ്രവർത്തന മാർഗരേഖയുടെ ലക്ഷ്യം. ആംബുലൻസുകളുടെ തരംതിരിക്കൽ, ജനസംഖ്യാ അടിസ്ഥാനത്തിൽ വിന്യാസവും ആസൂത്രണവും, മനുഷ്യവിഭവം

0: വിഭവശേഷിയുടെ ആവശ്യകത, ഉപകരണങ്ങൾ, മരുന്നുകൾ, പരിശീലനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ആംബുലൻസ് സേവനങ്ങളെ 112 എന്ന ഏകീകൃത അടിയന്തര പ്രതികരണ നമ്പറുമായി ക്രമാനുഗതമായി സംയോജിപ്പിക്കും. പ്രവർത്തന മാർഗരേഖ രാജ്യത്തിന്റെ അടിയന്തര ആരോഗ്യ പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന നാഴികക്കല്ലായി മാറും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിന് ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. കോട്ടയത്ത് അനധികൃതമായി കടത്താൻ ശ്രമിച്ച 20 ടൺ കക്കാത്തോട് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. രേഖകളില്ലാതെ വൈക്കം ടിവി പുരത്തുനിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ച ലോഡാണ് ഉദ്യോഗസ്ഥർ കുലശേഖരമംഗലത്ത് വാഹനം പിന്തുടർന്ന് പിടിച്ചെടുത്തത്. 40,000 രൂപ പിഴയും ഈടാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് പങ്കുണ്ടെന്ന് SIT. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുള്ള മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ഗാനകേളി.
1: ഗാനകേളി തുടരുന്നു. സ്നേഹം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്, യൂസഫലി കേച്ചേരിയുടെ വരികൾ, സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

0: ഐജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഡോക്ടർ ശങ്കർസ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ഡോക്ടർ ശങ്കർസ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
4: ജോൺസന്റെ സംഗീത നിർദ്ദേശത്തിൽ എസ് ജാനകി പാടിയത് ചിത്രം ശേഷം കാഴ്ചയിൽ. ഗാനരചന കോന്നിയൂർ ഭാസ്.

0: നടക്കാൻ പോവല്ലേ, കൊടുകുടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
0: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
2: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
3: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
4: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജെറി അമൽ ദേവ് സംഗീതം നൽകിയ ഗാനം കേൾക്കാം. യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ആളൊരുങ്ങി അരങ്ങൊരുങ്ങി.

0: നടക്കാൻ പോവല്ലേ, കൊടുകുടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭ മഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
5: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: ദക്ഷിണാമൂർത്തിയുടെ സംഗീത നിർദ്ദേശത്തിൽ യേശുദാസും ആന്റോയും പാടിയത് ചിത്രം എല്ലാം നിനക്കുവേണ്ടി.

പട്ടാളം ബ്രോക്കർമാരുടെ ചക്രവാക്കിന് കേൾക്കണ്ട. മറ്റൊരാളെ നിക്കാഹിൽ തിരക്കേണ്ട, മുട്ടാളം ബ്രോക്കർമാരുടെ ചക്രവാക്കിന്.

കൽപ്പിലൊരായിരം ആശ വളർത്തിയ വിത്തല്ലേ, മുത്തലി മണ്ഡലമെത്ത വിരിപ്പിൽ ഒത്തൊരുമിച്ച് കളിച്ച് രസിക്കാൻ പോകാല്ലോ. കണ്ടപ്പോൾ എനിക്കെന്റെ മനസാകെ കുളിർന്ന് കരുണപ്പൂങ്കുയിൽ എന്റെ കരൾ.

ഗാനകേളി. എഫ് എം പ്രധാന വാർത്തകൾ. സായുധ സേനാംഗങ്ങൾക്കുള്ള ഗാലന്ററി പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. പ്രതിരോധ ഗവേഷണ രംഗത്തെ DRDO പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായും സമയബന്ധിതമായും നടപ്പാക്കുന്നതിനുള്ള സാമ്പത്തിക അധികാര ചട്ടക്കൂട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. UDF സർക്കാരിന്റെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി KSRTC വരുമാന ബാധ്യതയുണ്ടാക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരായ സ്ത്രീകളുടെ കുടുംബ ബജറ്റിനെ അത് വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ടെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി യോഗം ഇടുക്കി ആനച്ചാലിൽ ചേർന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് പങ്കുണ്ടെന്ന് SIT. ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ അരോമ ചുണ്ടൻ ജേതാവായി. ഈ വർഷം നീറ്റിലിറക്കിയ അരോമ ചുണ്ടന്റെ ആദ്യ മത്സരമാണിത്. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് നാളെ വരെ അവസരം. June 30 ചൊവ്വാഴ്ച രാത്രി 12 മണിയോടെ കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൗകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കും. കേരളത്തിൽ വ്യാപക മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. രാത്രി 10:30 മത്സരം. US ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്തിന് വെള്ളി. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ചൈനീസ് തായ്പേയ് താരം സു ലിയാങ്ങിനോടാണ് ശ്രീകാന്ത് പരാജയപ്പെട്ടത്. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: അറിഞ്ഞില്ലേ, കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ലാഭമഴ മെഗാ 48 അവർ സെയിൽ.
1: എല്ലാ പ്രോഡക്റ്റുകൾക്കും കിടിലൻ ഡിസ്കൗണ്ട് കോംബോ ഓഫേഴ്സ്.
0: ഏറ്റവും മികച്ചത് ഇപ്പോൾ വാങ്ങാം വമ്പൻ ലാഭത്തിൽ.
2: മിസ്സാക്കല്ലേ ഓഫറുകൾ ഇന്നും നാളെയും മാത്രം.
3: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സായുധ സേനാംഗങ്ങൾക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. സെയ്ഷൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പ്രവാസി ഇന്ത്യൻ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ 3 മാസമായി മുടങ്ങിയ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി. ത്രിഭാഷാ പഠന നയം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. ഫിഫ ലോകകപ്പ് നോക്കൌട്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. സായുധ സേനാംഗങ്ങൾക്കുള്ള ഗ്യാലൻഡറി പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ എയർ മാർഷൽ തരുൺ ചൌധരി, ലഫ്റ്റനന്റ് ജനറൽമാരായ നീരജ് വർഷ്ണി, വികാസ് രോഹില്ല, ഹർബീന്ദർ സിംഗ് വന്ദ്ര, മൊഹീന്ദർ പാൽ സിംഗ് എന്നിവർ അതിവിശിഷ്ട സേവാ മെഡൽ രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സായുധ സേനകളിലെയും കേന്ദ്ര പോലീസ് സേനകളിലെയും അംഗങ്ങളുടെ അസാധാരണമായ ധീരത മുൻനിർത്തിയാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സെയ്ഷെൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങി. രാജ്യത്തെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വിക്ടോറിയയിലെ നവശക്തി വിനായകർ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തിയ ശ്രീ മോദി പീസ് പാർക്കിലെ മഹാത്മാഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി. സെയ്ഷെൽസ് ദേശീയ ദിനാഘോഷങ്ങളിൽ ഇന്നലെ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത അദ്ദേഹം പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള വിവിധ ധാരണാപത്രങ്ങളും ഇരു രാജ്യങ്ങളും കൈമാറി. പ്രതിരോധ ഗവേഷണ രംഗത്തെ DRDO പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായും സമയബന്ധിതമായും നടപ്പാക്കുന്നതിനുള്ള സാമ്പത്തിക അധികാര ചട്ടക്കൂട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും വ്യവസായ മേഖലയുമായും അക്കാദമിക രംഗവുമായും കൂടുതൽ ശക്തമായ സഹകരണം ഉറപ്പാക്കാനും പുതിയ ചട്ടക്കൂട് സഹായിക്കുമെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. സംയുക്ത സേനാ മേധാവി ജനറൽ NS രാജസുബ്രഹ്മണ്യ, DRDO ചെയർമാൻ രാജേഷ് കുമാർ സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രാഥമിക, ദ്വിതീയ, തൃതീയ തലങ്ങളിലെ ആരോഗ്യ സേവനങ്ങൾ വിപുലീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ന്യൂഡൽഹിയിൽ നടന്ന കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സമിതിയുടെ 16th സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പൊതുജനാരോഗ്യ അടിസ്ഥാന സൌകര്യങ്ങളാണ് ഇന്ത്യയുടേതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: Many new initiatives have taken place in the past 12 years. The National Health Authority and Pradhan Mantri Jan Arogya Yojana has expanded the health facility and made it accessible and affordable throughout the length and the breadth of the country. And incorporates 62 crore people, and now India is the world's largest digital public infrastructure healthcare.
1: സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. പ്രതിപക്ഷത്തു നിന്ന് AC മൊയ്തീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതി സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ

0: അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചെങ്കിലും തുടർന്നുള്ള നടപടികളുമായി പ്രതിപക്ഷ അംഗങ്ങൾ പൂർണ്ണമായും സഹകരിക്കുകയായിരുന്നു. ത്രിഭാഷാ പഠനം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE നിലവിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികളെ 3 ഭാഷകൾ പഠിക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 10-ാം ക്ലാസ്സിൽ എത്തുമ്പോൾ 3-ാമത്തെ ഭാഷയിൽ ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ലെന്നും CBSE വ്യക്തമാക്കി. ഈ വിദ്യാർത്ഥികളിൽ 2 വിദേശ ഭാഷകൾ ഇതിനകം തെരഞ്ഞെടുത്തവർക്ക് അതേ ഭാഷകളിൽ പഠനം തുടരാം. ഇതിനൊപ്പം 1 ഇന്ത്യൻ ഭാഷ കൂടി പഠിക്കേണ്ടതാണെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 8 രാജ്യസഭാംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷനുമായ CP രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് നാളെ കൂടി അവസരം. നാളെ രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. July 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. ശ്രീലങ്കയിൽ നടന്ന സുരക്ഷാ ഉച്ചകോടിക്കിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഔദ്യോഗിക ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. Track 2 ചർച്ചകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി ഇത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ ആദ്യമായല്ല നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തത്തോടെയല്ല ഇത്തരം സ്വകാര്യ ചർച്ചകളെന്നും ഇത് സംബന്ധിച്ച മാധ്യമ റിപ്പോർട്ടുകൾ തള്ളിക്കൊണ്ട് വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി.
2: As far as the government of India is concerned, there is no official participation, no official support or involvement in these visits. Anybody from India who is participating in these events, whether it is retired diplomats, retired military officials, members of civil society, when they participate in such events, they speak for themselves. They represent their own point of view. They do not in any way represent the view of the government of India.
0: രാജ്യത്തെ വ്യവസായ ഉൽപാദന വളർച്ചാ നിരക്ക് 5 മാസത്തിൽ 5.1% രേഖപ്പെടുത്തിയതായി കേന്ദ്ര സ്ഥിതി വിവര മന്ത്രാലയം. ഏപ്രിലിൽ ഇത് 4.9%. തമിഴ്നാട്ടിൽ 1 AIADMK MLA കൂടി രാജിവെച്ചു. കരൂർ മണ്ഡലത്തിൽ നിന്നുള്ള MR വിജയഭാസ്കർ ആണ് ഇന്ന് സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറിയത്. ഇതോടെ തമിഴ്നാട് നിയമസഭയിൽ നിന്ന് രാജിവെച്ച AIADMK MLA എണ്ണം 7. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. US ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരം കിടംബി ശ്രീകാന്തിന് വെള്ളി. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ചൈനീസ് തായ്പേയുടെ സു ലീ യാങ്ങിനോടാണ് ശ്രീകാന്ത് പരാജയപ്പെട്ടത്. 2028 ലോസ്ആഞ്ചലസിൽ നടക്കുന്ന ഒളിമ്പിക് ഗെയിംസിലേക്ക് യോഗ്യത നേടി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. വനിതാ 2020 ലോകകപ്പിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ടീം നേരിട്ട് യോഗ്യത നേടുന്നത്. ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ദക്ഷിണാഫ്രിക്ക ടീമുകളും യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇറാനും ഒമാനും സംയുക്തമായി രൂപീകരിച്ച ഹോർമുസ് കമ്മിറ്റിയുടെ ആദ്യ യോഗം മസ്കറ്റിൽ നടന്നു. ഒമാൻ വിദേശകാര്യ സഹമന്ത്രി അബ്ദുൾ അസീസ് അൽ ഹിനായിയും ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഖരീബാബാദിയുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. പശ്ചിമേഷ്യയിലെ സൈനിക സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് അന്താരാഷ്ട്ര നാവിക സുരക്ഷ ഉറപ്പാക്കാനുള്ള ഒമാന്റെ നയതന്ത്ര ശ്രമം. മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇറാനും അമേരിക്കയും സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 372 പോയിന്റ് ഇടിഞ്ഞ് 76,728 നിഫ്റ്റി 110 പോയിന്റ് നഷ്ടത്തിൽ 23,946 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. രാവിലെ പവന് 680 രൂപ കുറഞ്ഞ് 1,04,880 രൂപയായിരുന്നത് വൈകിട്ടോടെ വീണ്ടും 800 രൂപ താഴ്ന്ന് 1,04,080 രൂപയും ഗ്രാമിന് 13,010 രൂപയുമായി. ഹരിയാനയും രാജസ്ഥാനും തമ്മിൽ ജലം പങ്കുവയ്ക്കൽ കരാർ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീൽ, ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി, രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ എന്നിവർ ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തു. ഭരണപരമായ പ്രക്രിയകളിലൂടെ ലഭ്യമാകുന്ന വിവരങ്ങൾ കൃത്യമായ നയരൂപീകരണത്തിന് പ്രയോജനപ്പെടുത്തും.

ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിച്ച് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്ര. ന്യൂഡൽഹിയിൽ നടന്ന 20-ാമത് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനാചരണത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ സ്ഥിതിവിവര സംവിധാനം ലോകത്തിലെ ഏറ്റവും മികച്ചതാണെന്നും ശ്രീ പി കെ മിശ്ര പറഞ്ഞു. നീറ്റ് യു ജി 2026 ചോദ്യപേപ്പർ ചോർച്ച കേസിലെ 10 പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി അടുത്ത മാസം 11 വരെ നീട്ടി ഡൽഹി കോടതി. കേസിൽ ഇതുവരെ 13 പ്രതികളെ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സായുധ സേനാംഗങ്ങൾക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. സെയ്ഷെൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പ്രവാസി ഇന്ത്യൻ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ 3 മാസമായി മുടങ്ങിയ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി. ത്രിഭാഷാ പഠന നയം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. ഫിഫ ലോകകപ്പ് നോക്കൌട്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: നാളെയും മൈജിയിൽ പെയ്യുന്ന ലാഭമഴ നനഞ്ഞാൽ പോക്കറ്റ് നനയില്ല, ലാഭം കൂടും.
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും ഈ സീസണിലെ ഏറ്റവും വലിയ ഓഫറുകളുമായി മൈജി ലാഭമഴ മെഗാ 48 അവേഴ്സ്
2: സെയിൽ. വിലക്കുറവും ക്യാഷ് ബാക്കും EMI ഓഫറുകളും എക്സ്ചേഞ്ച് ബോണസും കൂടെ
1: ഇന്നും നാളെയും കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

FM പ്രധാന വാർത്തകൾ. സായുധ സേനാംഗങ്ങൾക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ 3 മാസമായി മുടങ്ങിയ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി യോഗം ഇടുക്കി ആനച്ചാലിൽ ചേർന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി 6 പേർക്ക് കൂടി ഇന്ന് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഈ മാസം ഇതുവരെ 197 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിക്കുന്നത്. രോഗബാധയെ തുടർന്ന് 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ വീടുവീടാന്തരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾതല പ്രചാരണ പരിപാടികൾക്ക് നാളെ തുടക്കം. പരിപാടിയുടെ ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. കാക്കനാട് മാവേലിപുരം ഓണം പാർക്കിന് സമീപം സൈക്കിൾ ചവിട്ടുന്നതിനിടെ താഴ്ചയിലേക്ക് വീണ 12 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കേക്കിന്റെ കവറിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച 1 കിലോഗ്രാം ഹാഷിഷ് ഓയിലുമായി തൃപ്പൂണിത്തുറയിൽ യുവാവ് അറസ്റ്റിൽ. കോഴിക്കോട് പൊന്നാങ്കയം സ്വദേശി അജിൻ ജോസഫാണ് പിടിയിലായത്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ കടുവയെ പിടികൂടുന്നതിനായി വച്ച കൂട്ടിൽ പുലി കുടുങ്ങി. പെരിയാർ കടുവ സങ്കേതത്തിൽ നിന്നും എത്തിയ കടുവയെ പിടികൂടാൻ സ്ഥാപിച്ച കൂട്ടിലാണ് 5 വയസ്സുള്ള ആൺപുലി കുടുങ്ങിയത്. കേരളത്തിൽ വ്യാപക മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക് കേൾക്കാം.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: ആട്ടക്കാരി എന്ന പേരിൽ അറിയപ്പെടുന്ന നന്ദിനി ശ്രീ ലണ്ടനിലെ മിനിസ്ട്രി ഓഫ് സൗണ്ട്സിൽ പരിപാടി അവതരിപ്പിച്ച കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ ഡി ജെ ആണ്. യു കെയിൽ പല വേദികൾ, ഗൾഫ് രാജ്യങ്ങൾ, ഇന്ത്യയിൽ പല നഗരങ്ങൾ, ആട്ടക്കാരിയുടെ ശ്രദ്ധേയമായ അരങ്ങുകൾ അനവധിയാണ്. ടെലിവിഷൻ അവതാരക, റേഡിയോ ജോക്കി, ചലച്ചിത്ര നടി എന്നീ നിലകളിലും പ്രശസ്തയാണ് നന്ദിനി. ടൂൾ റൂം റെക്കോർഡ്സ് പോലുള്ള പ്രമുഖ പ്രൊഡക്ഷൻ ഹൌസുകളുമായി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. തന്റെ സർഗജീവിതത്തെക്കുറിച്ച് നന്ദിനി ശ്രീ ആർട്ട് കഫേയിൽ സംസാരിക്കുന്നു.
2: നമസ്കാരം, ആർട്ട് കഫേയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം.
2: ഇന്ന് നമുക്കിപ്പം നന്ദിനി ഡി ജെ ആയും റീസെന്റ്ലി റിലീസായ കല്യാണി ട്രിപ്പ് എന്നൊരു പുതിയ വേർഷൻ ഓഫ് ഇലക്ട്രോണിക് മ്യൂസിക്, അതിലെ പ്രൊഡക്ഷനിലേക്കും കയറിയ കലാകാരിയാണ്.
3: എങ്ങനെയാണ് മ്യൂസിക്കിലേക്ക് എത്തിയത്? ഒരു ആർട്ടിസ്റ്റിക് സൈഡാണ് എന്നുള്ള
4: മ്യൂസിക്കിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വളരെ ചെറുപ്പം മുതലേ മ്യൂസിക് ഹാസ് ഓൾവേസ് ബീൻ പാർട്ട് ഓഫ് മൈ ലൈഫ്. അതും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണേഴ്സാണ് ഞാൻ കൊച്ചിലെ മുതൽ കേട്ട് തുടങ്ങിയത്. ഈ കൊച്ചിലത്തെ ഇൻഫ്ലുവൻസ് നമ്മളുടെ ലൈഫിനെ മുഴുവൻ ബാധിക്കുമെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ എണീക്കുമ്പോൾ തന്നെ അമ്മ സോപാന സംഗീതം അല്ലെങ്കിൽ കഥകളി സംഗീതം, ഫ്ലൂട്ട്, ഇതുപോലത്തെ സിനിമാ പാട്ടുകളല്ല ഞാൻ കേട്ടിരുന്നത്, ഇതുപോലത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ ഭജനയാണെങ്കിലും അങ്ങനത്തെ പല ജോണേഴ്സിലുള്ള പാട്ടുകൾ കേട്ടാണ് ഞാൻ എണീക്കുന്നത് തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചി ഉണ്ട് എനിക്ക്, ചേച്ചി തമിഴ് ഹിന്ദി ഡാൻസ് നമ്പേഴ്സ് മാത്രം കേൾക്കുന്ന ഒരു ചേച്ചി. ഓഫ്കോഴ്സ് അതിന്റെ കൂടെ എന്തെങ്കിലും മെലഡി ഉണ്ട്. അപ്പൊ ചേച്ചിയുടെ അങ്ങനത്തെ ഒരു ലിസ്റ്റ്. അത് കൂടാതെ എൻ്റെ അച്ഛൻ

ഇംഗ്ലീഷാണ്. അബ്ബ ക്വീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്തെ അവരുടെ ടൈമിലുള്ള മറ്റേ കൂളിയോ ബാൻഡ്സ് സിംഗേഴ്സ്, അപ്പൊ അങ്ങനെ കേട്ട് ഇത് ഞാൻ അറിയാതെ തന്നെ എന്റെ തലയിൽ ഈ മ്യൂസിക് കയറി പോകുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു മ്യൂസിക്കിലേക്ക് വരും, ഫുൾ ടൈം മ്യൂസിഷ്യൻ ആകും എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പാട്ട് പാടാൻ അറിയാമോ ഇല്ലയോ എന്നുള്ളതല്ല ചോദ്യം, എല്ലാത്തിനും ചാടി കയറി പേര് കൊടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ കയറി കയറി വന്ന് പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ഡാൻസ് ആയിരുന്നു കൂടുതൽ ക്രേസ്. അപ്പൊ ഡാൻസർ ആകണമെന്നായിരുന്നു. ഞാൻ ദുബായിലാണ് പഠിച്ചത് വളർന്നതൊക്കെ. 21 വയസ്സായപ്പോഴത്തേക്കും നമുക്ക് ക്ലബിങ്ങിന് പോകാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടി. അപ്പൊ ഡാൻസ് കളിക്കാൻ വേണ്ടി മാത്രമായിട്ട് അവിടെ പോകും. അവിടെ ചെന്ന് ഈ DJ എന്ന് പറയുന്ന ആളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പൊ കാണുമ്പോഴത്തേക്കും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം, കോക്പിറ്റ് പോലൊക്കെ ഇരിക്കുന്ന ഒരു സാധനം എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പൊ ഇത് നമുക്ക് ഭയങ്കര ഫാസിനേഷൻ ആണായിരുന്നു. പക്ഷെ ചില സമയത്തുണ്ടല്ലോ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല ഇവര് പാട്ടിടുന്നത്, ഞാൻ പറയും ഈ പാട്ടല്ലേ, ഇത് കഴിഞ്ഞിട്ട് ഈ പാട്ടാണ് വരേണ്ടത്. അപ്പൊ നമ്മൾ ചില പാട്ടുകൾ കേട്ട് കഴിയുമ്പോൾ അടുത്തത് ഈ പാട്ട് കേൾക്കണം, അതിന്റെ ഒരു മൂഡ് പിടിച്ച് ഇതിലേക്കാണ് പോകേണ്ടതെന്ന് നമുക്കൊരു ഉള്ളിൽ നിന്നൊരു വിളിയുണ്ടല്ലോ, ആ ഒരു സ്ട്രോങ് സെൻസ് ആണ് DJ-ന് വേണ്ടത്. ഐ തിങ്ക് ഐ ഹാഡ് ഇറ്റ് അറ്റ് ദാറ്റ് പോയിന്റ് ഇറ്റ്സെൽഫ്. അപ്പം ഐ വാസ് വെരി അൺഹാപ്പി വിത്ത് ദ DJ. പാട്ടല്ല ഇത് കഴിയുമ്പോൾ അടുത്ത പാട്ട് ഇതാണ്. അങ്ങനെ ഡാൻസിങ് വേണ്ട, DJ-ങ് പഠിക്കാം എന്നുള്ള ഒരു ഇതിലെത്തി. പക്ഷേ DJ-ങ് പഠിക്കാൻ നമ്മുടെ വീട്ടിൽ നിന്നൊന്നും അങ്ങനെ സമ്മതിക്കില്ല, നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷനും ഇല്ല. ഇതിന്റെ ഇടയിൽ ഞാൻ റേഡിയോയിൽ ജോയിൻ ചെയ്തു. റേഡിയോയിൽ പോക്കറ്റ് മണിക്ക് വേണ്ടി മാത്രം ജോയിൻ ചെയ്തതാണ് ഗ്രാജുവേഷന്റെ സമയത്ത്. റേഡിയോയിൽ ജോയിൻ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ഈ ഓഡിയോ സോഫ്റ്റ്വെയർസ്, ഇതിനൊക്കെ ആക്സസ് കിട്ടി, മൈക്രോഫോണിലേക്ക് ആക്സസ് കിട്ടി, ഒരുപാട് പാട്ടുകൾ എക്യുപ്മെന്റ്സ് പാട്ടുകൾ അത് ഇത് എല്ലാം കിട്ടി. അപ്പൊ ഇതൊക്കെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇത് വെച്ച് ആ സമയത്ത് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീമിക്സ് ആണ് എന്ന് അറിയാത്ത ഒരു സമയത്ത് ഞാനൊരു ട്രാക്ക് റീമിക്സ് ചെയ്തു. ഇതാണ് ആ ട്രാക്ക്, ആ ട്രാക്ക് ഉണ്ടല്ലോ, അത് കേട്ടപ്പോൾ അതിനൊരു പഴയ ഫീല്, ട്രാക്കിൻ്റെ ഒരു ക്വാളിറ്റി ഇല്ല. ഞാൻ ഇതിനകത്ത് നമുക്ക് കുറച്ച് പുതിയ ബീറ്റ്സ് ഇട്ട് കുറച്ചും കൂടെ ഒരു രസം വരും. ഇട്ടപ്പോഴത്തേക്ക് ഭയങ്കര രസം. പക്ഷെ ആ പ്രായത്തിൽ ആ സമയത്ത് എനിക്കിത് റീമിക്സ് ആണെന്ന് അറിയില്ല. അതൊക്കെ ആ സമയത്ത് വിട്ടു. അങ്ങനെ കുറെ എക്സ്പെരിമെന്റേഷൻ അന്ന് നടന്നു. പക്ഷെ എഗൈൻ പ്രൊഡക്ഷനിലേക്കോ മ്യൂസിക്കിലേക്കോ ഒന്നും വന്നിട്ടില്ല. പിന്നീടാണ് ഞാൻ ഇവിടെ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ദുബായിൽ നിന്ന് ഇടയ്ക്ക് ഞാൻ ഒരു മാസ്റ്റേഴ്സ് ചെയ്യാൻ ഡൽഹിക്ക് പോയി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞാൻ കൊച്ചിയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഫേസ്ബുക്കിൽ DJ-ങ് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഇത് കണ്ടു. അപ്പൊ തന്നെ അവരെ വിളിച്ച് ഞാൻ അവിടെ പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തു. ആ സമയത്ത് ഞാൻ ഇവിടെ റേഡിയോയിൽ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അഗൈൻ നമുക്ക് ആക്സസ് ഉണ്ട് ഈ എക്യുപ്മെന്റ്സുമായിട്ട്, അഗൈൻ സോഫ്റ്റ്വെയറുമായിട്ട്, ഓൾ ഓഫ് ദാറ്റ്. DJ-ങ് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ 2013-ലാണ് DJ-ങ് തുടങ്ങുന്നത്. ആ സമയത്ത് ഇവിടെ ഫീമെയിൽ DJ-സ് വളരെ കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയാം. ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരൊക്കെ ഉള്ളൂ. അപ്പൊ എനിക്ക് വളരെ ഈസി ആയിട്ട് ഷോസ് കിട്ടാൻ തുടങ്ങി. ഷോസ് കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഫസ്റ്റ് ഷോ ഞാൻ പേടിച്ച് വിറച്ചുകൊണ്ടൊക്കെയാണ് ചെയ്തത്. പക്ഷെ ഞാൻ ചെയ്ത് തുടങ്ങിയപ്പോഴല്ലോ ഒരു ഫസ്റ്റ് 5-10 minutes കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് അങ്ങോട്ട് കയറാൻ തുടങ്ങി. ഐ റിയലൈസ് ദാറ്റ് ഐ എം ഗുഡ് അറ്റ് ഇറ്റ്. കുഴപ്പമില്ല, ഇത് നമ്മളെ കൊണ്ട് പറ്റും, ഇത് നമ്മുടെ ബ്ലഡിലോട്ട് കയറി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള വർഷങ്ങളെല്ലാം ഇതിനു ഒരിക്കലും DJ-ങ് വിട്ടിട്ടില്ല. പക്ഷേ DJ-ങ് എപ്പോഴും ഒരു സൈഡായിട്ടേ ഞാൻ വെച്ചിട്ടുള്ളൂ. ആങ്കറിങ് മീഡിയയിൽ, ഫിലിംസിൽ അങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് ഇങ്ങനെ അതുവഴി ഇതുവഴിയൊക്കെ പോയി. DJ-ങ് പക്ഷേ എപ്പോഴും സൈഡിലുണ്ട്. പലതും ട്രൈ ചെയ്യുമ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് എപ്പോഴും ഉണ്ടായിരുന്നത് DJ-ങ് ആണ്. അഗൈൻ ഞാൻ റിയലൈസ് ചെയ്യുന്നില്ല മ്യൂസിക്കിലേക്കായിരിക്കും ഞാൻ ചെന്ന് എത്തിപ്പെടുന്നത് എന്നുള്ളത്. ഒരു സൈഡായിട്ട് ഇങ്ങനെ കൊണ്ടുപോയിരുന്നു. പക്ഷേ ഇതിന്റെ ഇടയിൽ സംഭവിച്ച ഒരു കാര്യം എന്താന്ന് വെച്ചാൽ എന്റെ ഉള്ളിൽ ഈ മ്യൂസിക് ഉണ്ട് എന്നുള്ള ആ ഒരു എന്ന് വെച്ചാൽ എന്റെ ഉള്ളിൽ എന്തോ ഉണ്ട് അതിങ്ങനെ പുറത്തു വരണം എന്നുള്ള ആ ഒരു ഒരു അപ്പൊ ആ ത്വര കാരണം ഞാൻ മ്യൂസിക് പ്രൊഡക്ഷൻ പഠിക്കും. കാരണം എന്റെ ഉള്ളിൽ എന്തോ മ്യൂസിക് ഉണ്ട്, ഐ വോണ്ട് ടു ലൈക്ക് ബ്രിങ് ഇറ്റ് ഔട്ട്. പക്ഷേ അതൊന്നും വർക്കൗട്ട് ആയില്ല. ഞാൻ ഇവിടെ മ്യൂസിക് പ്രൊഡക്ഷൻ ഇവിടെ നാട്ടിൽ ഞാൻ പലയിടത്തും ജോയിൻ ചെയ്തു, ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട്. അത് കഴിഞ്ഞിട്ട് കോവിഡ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ വെച്ച് ശരി കോവിഡൊക്കെ അല്ലേ, ആ സമയത്ത് ഷോസ് എല്ലാം നിന്നുപോയി, വർക്കൊന്നുമില്ല, കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ആയി, എസ്പെഷ്യലി എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി. അപ്പോ UK-ക്ക് പോയി. പക്ഷെ എഗെയിൻ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടും മ്യൂസിക് ആണ് എന്റെ ചോസൺ ഇതെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടും ഞാൻ പോയി ഒരു MBA ചെയ്തു. പക്ഷെ ഈ MBA ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എഗെയിൻ മ്യൂസിക് ആണ്, അവിടെയും ഞാൻ DJ-ങ് ചെയ്യുന്നുണ്ട് എഗെയിൻ ഓൺ ദ സൈഡ്. പക്ഷെ ഈ മനസ്സിൽ ഇങ്ങനെ കിടക്ക ഈ സാധനം, ഐ എം നോട്ട് ഹാപ്പി വിത്ത് മൈ ലൈഫ്, ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്, എനിക്ക് ഇത് ചെയ്യണം ഇത് ചെയ്യണം എന്നിങ്ങനെ. അവസാനം ഞാൻ അവിടെ ടൂൾ റൂം എന്ന് പറഞ്ഞിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ലേബിളാണ് ടൂൾ റൂം, ടെക് ഹൗസ് ലേബിൾ എന്ന് പറഞ്ഞാൽ. അത് ഇലക്ട്രോണിക് മ്യൂസിക്കിലെ ഒരു ജോണറാണ് ടെക് ഹൗസ്. ഇലക്ട്രോണിക് മ്യൂസിക്കിൽ ഒരുപാട് ജോണേഴ്സ് ഓഫ് മ്യൂസിക് ഉണ്ട്, ലൈക്ക് ഇലക്ട്രോ ഹൗസ്, ടെക് ഹൗസ്, ഡ്രം ആൻഡ് ബേസ്, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് സോ മെനി. അതിലൊരെണ്ണമാണ് ടെക് ഹൗസ്. അപ്പോൾ എനിക്കിഷ്ടമുള്ള ജോണറാണ്, ഞാൻ പ്ലേ ചെയ്യുന്ന ജോണറാണ് ടെക് ഹൗസ്. അവിടെ DJ-ങ് ചെയ്ത് അവിടെ കാശുണ്ടാക്കി ഞാൻ അത് പഠിച്ചു. MBA പഠിക്കാനാണ് പോയത്, പക്ഷെ പഠിച്ചത് മ്യൂസിക് പ്രൊഡക്ഷനാണ്. MBA സൈഡ് ചെയ്ത് പോയി, മൈൻഡേ ചെയ്തില്ല. അവിടെ നിന്ന് തൊട്ട് ഐ സ്റ്റാർട്ട് ടേക്കിംഗ് മ്യൂസിക് സീരിയസ്ലി. നമ്മൾ UK-ക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ നാട്ടിൽ നിന്നും ഒക്കെ ഉള്ള ഒരു പ്രതീക്ഷ, ആ UK പോയി ഇനി ഇപ്പോൾ UK-യിൽ അങ്ങ് സെറ്റിൽ ആകും എന്നാണല്ലോ. പക്ഷേ

0: യു കെ സെറ്റിൽ ആയിക്കൊണ്ട് ഈ മ്യൂസിക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ലണ്ടൻ ഈസ് വെരി എക്സ്പെൻസീവ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് മ്യൂസിക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അങ്ങനെ 2024 ഐ ടുക്ക് ദ ഡിസിഷൻ ദാറ്റ് ഐ എം കമ്മിങ് ബാക്ക് ആൻഡ് ഐ എം ഗോയിങ് ടു ഡു മ്യൂസിക് ഫുൾ ടൈം. അങ്ങനെ അത്രയും കാലം സൈഡായിട്ട് കൊണ്ടുപോയി മ്യൂസിക് ആദ്യമായിട്ട് ഞാൻ
1: ഫ്രണ്ട്
0: സീറ്റിലേക്ക്. വാ മോനെ ഇവിടെ വന്നിരിക്കെ, ഇനി നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞ് തീരുമാനിച്ച് ഞാൻ വീട്ടിൽ വന്നു. ഞാൻ മ്യൂസിക് ഫുൾ ടൈം ഇത് ചെയ്യാൻ പോവാ. അമ്മ അപ്പോഴും തിരിച്ച് അല്ല മ്യൂസിക് സൈഡായിട്ട്. ഞാൻ പറയും നോ, ഇത്രയും കാലം ഞാൻ മ്യൂസിക് എല്ലാവരും പറയുന്ന കേട്ട് മ്യൂസിക് സൈഡായിട്ട് ചെയ്തു, പറ്റുന്നില്ല, ഐ എം നോട്ട് ഹാപ്പി, ഐ വോണ്ട് ടു ഡു മ്യൂസിക് ഫുൾ ടൈം. തിരിച്ചു വന്ന് ഞാൻ ഒരു കോഴ്സും കൂടെ ചെയ്യേണ്ടി വന്നു. കാരണം മ്യൂസിക് പ്രൊഡക്ഷൻ ഈ വിചാരിക്കുന്ന പോലെ എൻ്റെ ഉള്ളിലെ മ്യൂസിക് പുറത്തോട്ട് കൊണ്ടുവരണമെങ്കിൽ നന്നായിട്ട് പഠിക്കണം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. സോ ഐ ഹാഡ് ടു ലൈക്ക് റിയലി വർക്ക് ഹാർഡ്. അപ്പോൾ ഒരു കോഴ്സും കൂടെ ഞാൻ ചെയ്തു. ഇറ്റ്സ് ഓൾ വെരി എക്സ്പെൻസീവ്. പക്ഷേ നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചാൽ ദ യൂണിവേഴ്സ് വിൽ കൺസ്പയർ അഗേൻസ്റ്റ് ഇറ്റ് എന്ന് പറയത്തില്ല. ദാറ്റ് ഇസ് വാട്ട് ഹാപ്പൻഡ് വിത്ത് മീ. ഞാൻ ഇത് തീരുമാനിച്ചതും എനിക്ക് വേണ്ട കാര്യങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി. ഇതിന് വേണ്ട കാശ് വന്നു, ഇതിന് വേണ്ട കോഴ്സ് വന്നു, ഇതിന് വേണ്ട ആൾക്കാർ, ഇതെല്ലാം ഇങ്ങനെ വരാൻ തുടങ്ങി. ഡിസിഷൻസ് ജസ്റ്റ് എവറിഥിങ് സ്റ്റാർട്ടഡ് അപ്പ്. അങ്ങനെ അവസാനം ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് ഞാൻ വീണ്ടും ഒരു വർഷം കൂടെ എടുത്തു പ്രൊഡക്ഷനിലേക്ക് എത്താൻ. വീണ്ടും ഞാൻ ഫുൾ ടൈം വീട്ടിലിരുന്ന് പഠിച്ച് പഠിച്ച് പഠിച്ച് ഏബിൾട്ടൺ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് ഞാൻ ഡോ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് പഠിക്കാൻ എനിക്ക് അത്യാവശ്യം കുറച്ച് സമയം എടുത്തു. വേറൊരു മേജർ റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ഒരു മൈൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് ഫീമെയിൽസ് ഇല്ല, അല്ലെങ്കിൽ ഫീമെയിൽസ് ഇല്ലാന്ന് ഞാൻ പറയുന്നത് തെറ്റായിരിക്കും, കാണുമായിരിക്കും, പക്ഷെ എനിക്കറിയാവുന്ന ഒരാരുമില്ല. ഞാൻ ആരെയും കണ്ടിട്ടില്ല ഫീമെയിൽ മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് വർക്ക് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല, പരിചയമില്ല. ഇത് നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ള ആ ഒരു ബ്ലോക്ക് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ആ ഒരു ഇത് മറികടക്കുക എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ഹ്യൂജ് ജേർണി ഫോർ മീ ടു ഗെറ്റ് ത്രൂ ദാറ്റ്. എപ്പോഴും നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും, എന്നെ കൊണ്ട് ഇത് പറ്റുമോ, ഞാൻ ഇത് കൊള്ളുമോ, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന മണ്ടത്തരമാണോ, ഞാൻ ഈ ചെയ്യുന്ന തെറ്റാണോ, ഈ ഒരു 100 ചോദ്യങ്ങളാണ്. അതുമാത്രമല്ല നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാർ നമ്മളെ അത്ര പ്രൊമോട്ട് ചെയ്യോ, നമ്മൾ ഇല്ല നിന്നെ കൊണ്ട് പറ്റും എന്ന് ആരും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല.
1: അവർക്കും ഇതിനെ പറ്റി ഒരു എക്സ്പോഷർ കുറവായിരിക്കും.
0: ആരെങ്കിലും ഒരാളൊന്ന് സ്ട്രോങ് ആയിട്ട് യു ക്യാൻ ഡു ദിസ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പം എന്റെ അമ്മ എന്നോട് പറയും എനിക്ക് ഹനുമാൻ സിൻഡ്രോം ആണെന്ന്. ഹനുമാൻ ലങ്കയിലേക്ക് ചാടുന്ന സമയത്ത് ഹനുമാന് കോൺഫിഡൻസ് ഇല്ലല്ലോ, എനിക്ക് ചാടാൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഹനുമാന്റെ ചുറ്റിനെ നിന്ന് ഹനുമാൻ ഇങ്ങനെ പൊക്കി പറയും നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ടേ പറ്റും. ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഹനുമാൻ ഇങ്ങനെ വലുതാവുന്നതാണ് പറയുന്നത്. അപ്പൊ അതുപോലെ ഒരാളെ എനിക്ക് കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. പക്ഷെ ആരെങ്കിലും എന്നിൽ വിശ്വസിക്കുന്നു എന്ന് എനിക്ക് തോന്നിയാൽ പിന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ആ ഒരു ഇന്റേണൽ കോൺഫ്ലിക്ട് ത്രൂ ഔട്ട് ദിസ് ഹോൾ പ്രോസസ് വാസ് വെരി ഡിഫിക്കൾട്ട് ആൻഡ് നോട്ട് ആൻ ഈസി പാത്ത്, എസ്പെഷ്യലി ബീങ് എ ഫീമെയിൽ വുമൺ ഇൻ മ്യൂസിക് ഇൻഡസ്ട്രി, അതും ടെക്നിക്കൽ സൈഡിലോട്ട്. ബട്ട് എൻ്റെ കൂടെ ദേർ വാസ് എ ഫ്രണ്ട് അക്ഷര എന്ന് പറഞ്ഞിട്ട്, ഗംഭീര സിംഗറാണ്, വോക്കലിസ്റ്റാണ്, അവള് കർണാടിക്ക് കൊച്ചിലേ മുതൽ പഠിക്കുന്ന കുട്ടിയാണ്, അപ്പം ഭയങ്കര മ്യൂസിക് നോളജ് ഉള്ള ആളാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് മ്യൂസിക്കും നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്കും കൂടെ ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ്. കല്യാണി ട്രിപ്പിൽ നമ്മൾ അതാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുവരാൻ ഞാൻ അക്ഷരയോട് പറഞ്ഞു, ദേവ് നമുക്ക് ഒരു ട്രാക്ക് ചെയ്താലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൂടെ മറ്റേ കട്ടയ്ക്ക് നിന്നു ആ കുട്ടി, വാ നമുക്ക് ചെയ്യാം. ഏ ഞങ്ങൾ മറ്റേ എക്സൽ ഷീറ്റിൽ കലണ്ടറൊക്കെ ഉണ്ടാക്കി, ഓക്കെ ഇന്ന ദിവസം നമ്മൾ ഡ്രംസ് ചെയ്യും, ഇന്ന ദിവസം ബേസ് ലൈൻ ചെയ്യും, ഇന്ന ദിവസം വോക്കൽസ് ചെയ്യും, ഇന്ന ദിവസം ഇങ്ങനെ നമ്മൾ ചെയ്ത് നമ്മൾ കല്യാണി ട്രിപ്പ് ഇത് ചെയ്ത് ഞങ്ങൾ ആ ട്രാക്കിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ മിക്സിങ് മാസ്റ്ററിങ് എല്ലാം, അല്ലെങ്കിൽ അതിൻ്റെ ചില ഫേസിങ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അത് ഇപ്പം എനിക്ക് മനസ്സിലാവും, ആ സമയത്ത് ഇതൊന്നും അറിയില്ലല്ലോ. അത് പക്ഷേ അത്രയും എഫേർട്ട് എടുത്ത് ഞങ്ങൾ ഫൈനൽ റിലീസ് ചെയ്തത് കൊണ്ടാണ് ഇപ്പം നമുക്ക് അതിൻ്റെ മിസ്റ്റേക്സും മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ അയ്യോ ഇത് തെറ്റാണോ, ഞാനിതെങ്ങനെ റിലീസ് ചെയ്യും, എങ്ങനെ റിലീസ് ചെയ്യും, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരിക്കലും ഒന്നും ചെയ്യില്ല. പക്ഷേ രണ്ടും കൽപ്പിച്ചങ്ങ് റിലീസ് ചെയ്തു, അതിന് വലിയ റീച്ച് കിട്ടിയെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ വലിയ റീച്ച് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഞങ്ങൾക്കൊരു സന്തോഷം, എനിക്ക് ഭയങ്കര
1: ആളുകൾ നോട്ട് ചെയ്തൊരു
0: നോട്ടീസ് ചെയ്തു. ആദ്യമായിട്ട് പ്രൊഡ്യൂസർ എന്നുള്ള ഒരു രീതിയിൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഞാൻ ഈ കല്യാണി ട്രിപ്പ് റിലീസ് ചെയ്ത സമയത്തും പലരും എന്നോട് ചോദിക്കുന്ന ചോദ്യം ഒറ്റയ്ക്കാണോ ചെയ്തത്, ഈ നന്ദന ഇത് ഒറ്റയ്ക്ക് ചെയ്തു, ഒറ്റയ്ക്ക് ഫുള്ളായിട്ട് ചെയ്തു, ഫുൾ ഒറ്റയ്ക്കാണോ ചെയ്തത്, പല രീതിയിൽ ഈ ചോദ്യം. പിന്നെ വേറെ ചിലർ അത് ആരെങ്കിലും കാശ് കൊടുത്ത് ചെയ്യിപ്പിച്ചായിരിക്കും, കാരണം അവർക്കും ഒരു അത്ഭുതമാണ് ഒരു പെൺകുട്ടി ഇത് ചെയ്യുന്നു എന്നുള്ളത്. അങ്ങനൊരു ചിന്ത വരാൻ പാടില്ല അറ്റ് ദിസ് പോയിന്റ്. ഈ ഒരു കാലത്തിൽ നമ്മുടെ ചുറ്റിനും അതുപോലെ ആരും സ്ത്രീകൾ ആരും ചെയ്യാത്തത് കൊണ്ട് ഇറ്റ് ഇസ് ലൈക്ക് എ ഹ്യൂജ് തിങ്. ആൾക്കാർ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും തന്നെയാണോ ചെയ്യുന്നത്.
2: തന്റെ സർഗജീവിതത്തെ കുറിച്ച് നന്ദിനി ശ്രീ തുടർന്ന് സംസാരിക്കുന്നത് കേൾക്കാം നാളെ ആർട്ട് കഫേയിൽ. അഭിമുഖം ചന്ദന എസ് ആനന്ദ്, നിർവഹണം ശ്രുതി.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യഗാനം എസ് ജാനകി പാടിയത്, ചിത്രം തൃഷ്ണ, ബിച്ചു തിരുമലയുടെ വരികൾ, സംഗീതം ശ്യാം.

0: മഴയും കോഴിക്കോട് റെക്കോർഡ് മഴ പെയ്യുന്നു.
1: ആ പെയ്യുന്നത് വെറും മഴയല്ല, ലാഭമഴയാണ്.
0: അതെ, മൈ ജി ലാഭമഴ മെഗാ 48 അവേഴ്സിനും അപ്ലയൻസിനും ക്യാഷ് ബാക്ക്, കോംബോ ഗിഫ്റ്റുകൾ തുടങ്ങി ലാഭത്തിന്റെ 48 മണിക്കൂർ തോരാൻ മഴ.
2: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
5: പ്രേമാഭിഷേകം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും വാണി ജയറാമും പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, ഗംഗൈ അമരന്റെ സംഗീതം.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: ONB കുറിപ്പിന്റെ വരികൾക്ക് MB ശ്രീനിവാസൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ജയചന്ദ്രനും സെൽമ ജോർജും പാടിയത്. ചിത്രം ഉൾക്കടൽ.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകൾ തുടരുന്നു. ആ ദിവസം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയത്. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: യേശുദാസും ബി വസന്തയും പാടിയത് ചിത്രം ദ്രോഹി. മങ്കമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, എ ടി ഉമ്മറിന്റെ സംഗീതം.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറോക്ക്.
2: സുവർണ മലരുകളിൽ അടുത്തതായി പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് എട്ടി ഉമ്മർ സംഗീതം നൽകിയ ഗാനമാണ് യേശുദാസും എസ് ജാനകിയും സംഘവും പാടിയത്. ചിത്രം ആരംഭം.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: വാണി ജയറാം സംഘവും പാടിയത് ചിത്രം എന്തിനോ പൂക്കുന്ന പൂക്കൾ.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: യേശുദാസും സബിത ചൗധരിയും പാടിയത് ചിത്രം അന്തിവെയിലിലെ പൊന്നാ.

0: സുവർണ മലരുകൾ.
1: വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
2: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
1: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
2: മൈ ജി ലാഭമഴ, ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
6: ഷോപ്പിക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
7: ഷോപിക വെഡിംഗ്സ്,
8: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
9: അല്പസമയത്തിനുള്ളിൽ ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: കവയിത്രിയായ എമിലി ഡിക്കിൻസൺ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു കവിതയിൽ പുസ്തകത്തെ ഒരു രഥത്തിനോടാണ് ഉപമിക്കുന്നത്. മനുഷ്യാത്മാവിനെ അകലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു രഥം. അത്തരം പുസ്തകയാത്രകൾ ഇല്ലായിരുന്നെങ്കിൽ ജീവിതം എത്രമേൽ പരിമിതവും വിരസവും ആയിരിക്കും എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്.
1: ഞാൻ എന്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവയ്ക്കുന്നത് എഴുത്തുകാരിയായ MD രാധിക.
0: നന്നയ ചെറുപ്പം മുതലുള്ള വായനയാണ് 13-ാമത്തെ വയസ്സിൽ എന്നെ ഒരു എഴുത്തുകാരിയാക്കിയത് എന്നെനിക്ക് ഉറപ്പുണ്ട്. വായനയിൽ ആത്മവഞ്ചന ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. ഇഷ്ടമുള്ളത് മാത്രമേ വായിക്കൂ എന്നൊരു നിർബന്ധ ബുദ്ധിയും എനിക്കുണ്ട്. നമുക്കൊക്കെ ചെറിയ ഒരു ജീവിതമേ ഉള്ളൂ. വായിക്കാൻ കിട്ടുന്ന സമയം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സമയം കൊല്ലി വായനയ്ക്ക് ഒരിക്കലും മുതിരാറില്ല. പോപ്പുലർ ഫിക്ഷൻ എൻ്റെ വായനയുടെ പരിധിയിൽ തീരെ വരാത്ത ഒന്നാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നിൽ പലതരം വായനക്കാരികൾ ഉണ്ട് എന്ന്. 10-30 വർഷം ഒരു കോളേജിൽ ഇംഗ്ലീഷ് സാഹിത്യം പഠിപ്പിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അധ്യാപിക എന്ന നിലയിൽ ഒരുപാട് വായിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരു എഴുത്തുകാരി, ഒരു അന്വേഷി, ഒരു ഗവേഷക, ഒരു സ്ത്രീവാദി, ഇവരൊക്കെ എൻ്റെ ഉള്ളിലെ പലതരം വായനക്കാരാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കവിത നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ആ കവിയുടെ മറ്റു രചനകൾ, അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹം ജീവിച്ച കാലഘട്ടം, ആ കവിതയെയും അദ്ദേഹത്തിൻ്റെ കൃതികളെപ്പറ്റി പൊതുവായും ഉള്ള നിരൂപക മതം എന്നിങ്ങനെ വിശദാംശങ്ങൾ തേടി നമ്മുടെ വായന പരന്നു പരന്നു പോകും. എന്നാൽ ഒരു എഴുത്തുകാരി എന്ന നിലയിൽ വായിക്കുമ്പോൾ ഭാഷയുടെ സാധ്യതകളാണ് ഞാൻ അന്വേഷിക്കാറ്. എഴുത്തിലൂടെ ആ കൃതിയുടെ രചയിതാവ് തൊടുന്ന ഉയരങ്ങളും ആഴങ്ങളും എത്ര എന്നുള്ള ഒരു അന്വേഷണം കൂടിയാണ് എന്നിലെ എഴുത്തുകാരിയുടെ വായന. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഈയിടെ വായിച്ചൊരു പുസ്തകമാണ് 2024 ബുക്കർ സമ്മാനം നേടിയ സമാന്ത ഹാർവി എന്ന എഴുത്തുകാരി എഴുതിയ ഓബിറ്റിൽ എന്ന നോവൽ. ഭൂമിയിലെ കാര്യങ്ങൾ വർണ്ണിക്കാൻ വേണ്ടിയാണ് നമ്മൾ പൊതുവെ ഭാഷ ഉപയോഗിക്കാറ്. ഇത് ബഹിരാകാശ കാഴ്ചകളെ വർണ്ണിക്കുന്ന ഒരു നോവലാണ്. അതുകൊണ്ട് തന്നെ ഭാഷയിൽ വലുതായ മാറ്റം അവർക്ക് വരുത്തേണ്ടി വന്നിട്ടുണ്ട്. അത് വളരെ മാന്ത്രികമായ ഒരു മാറ്റമായിട്ട് വായിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടു. വായനയിൽ എനിക്കുള്ള ഒരു വിചിത്രമായ ശീലം ഒരേ സമയം 6-7 പുസ്തകങ്ങൾ ഞാൻ വായിക്കാറുണ്ട് എന്നതാണ്. ആന്തരിക ചോദന അനുസരിച്ച് വായിക്കുന്ന പുസ്തകങ്ങൾ വ്യത്യസ്തമാവും. ചിലപ്പോൾ കവിതയാണ് വായിക്കാൻ തോന്നുന്നെങ്കിൽ അത്, ചിലപ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ ഫിക്ഷനിലേക്ക് പോകണമെന്നായിരിക്കും ആഗ്രഹം, അത് കഴിഞ്ഞ് നോൺ ഫിക്ഷനായിരിക്കും. മറ്റൊന്ന്, പുസ്തകത്തോട് നേരത്തെ മുതലേ പ്രണയം തുടങ്ങിയത് കാരണം പുസ്തകത്തെ പറ്റിയുള്ള പുസ്തകങ്ങളും വായിക്കാൻ എനിക്ക് ഏറെ ഇഷ്ടമാണ്. അത്തരത്തിൽ ഞാൻ രസിച്ച് വായിച്ച ചില പുസ്തകങ്ങളാണ് അൽബർട്ടോ മാങ്ക്വിൽ എഴുതിയ ഹിസ്റ്ററി ഓഫ് റീഡിംഗ്, പ്രദീപ് സെബാസ്റ്റ്യൻ്റെ ദ ഗ്രോണിംഗ് ഷെൽഫ് ആൻഡ് അതർ ഇൻസ്റ്റൻസസ് ഓഫ് ബുക്ക് ലവ്, ജെൻ ക്യാമ്പൽ എഴുതിയ ദ ബുക്ക് ഷോപ്പ് ബുക്ക് എന്നിവ. പുസ്തകങ്ങളുടെ തെറപ്യൂട്ടിക് വാല്യൂ അല്ലെങ്കിൽ സാന്ത്വന മൂല്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ജീവിതത്തിൽ എനിക്കത് അനുഭവമായിട്ടുണ്ട്. വലിയൊരു മനോവേദന മറികടക്കാൻ എന്നെ സഹായിച്ചത് ജെ കൃഷ്ണമൂർത്തിയുടെ ചിന്തകളടങ്ങിയ ഒരു പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ സംഗീത ചികിത്സ പോലെ പുസ്തക ചികിത്സയും സാധ്യമാണ് എന്നെനിക്കറിയാം. നാരറ്റീവ് തെറപ്പി, പോയട്രി ഫാർമസി തുടങ്ങിയ ആശയങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വന്നത് അങ്ങനെയാണല്ലോ. മറ്റൊന്ന്, പുസ്തകങ്ങളുടെ പരിവർത്തന മൂല്യത്തിലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പുസ്തകങ്ങൾ വ്യക്തിയുമായാണ് സംവദിക്കുന്നതെങ്കിലും സാവധാനം വ്യക്തികളിലൂടെ അത് സമൂഹത്തിലും മാറ്റം കൊണ്ടുവരുന്നുണ്ട്. പോയട്രി മേക്സ് നത്തിങ് ഹാപ്പൻ എന്നൊക്കെ WH ഓഡനെ പോലെയുള്ളവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും പെട്ടെന്നൊന്നും ഉണ്ടാവുന്ന മാറ്റമായിരിക്കില്ല, എങ്കിലും സാവകാശത്തിൽ സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാൻ തീർച്ചയായും പുസ്തകങ്ങൾക്ക് കഴിയും. അതിന് ഒട്ടനവധി ഉദാഹരണങ്ങൾ നമ്മൾക്ക് മനുഷ്യ ചരിത്രത്തിൽ കാണാനും പറ്റും. ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിത്തുപാകിയത് പുസ്തകങ്ങളാണ് എന്ന് നമ്മൾക്കറിയാം. നമ്മുടെ മഹാത്മാഗാന്ധിയെ തന്നെ സ്വാധീനിച്ചത് അമേരിക്കൻ എഴുത്തുകാരനായ തോറോ, ബ്രിട്ടീഷ് എഴുത്തുകാരനായ റസ്കിൻ, റഷ്യക്കാരനായ ടോൾസ്റ്റോയ് എന്നിവരാണല്ലോ. ആ തരത്തിൽ എനിക്ക് പുതിയ കണ്ണുകൾ, ലോകത്തെ നോക്കാൻ പുതിയ കണ്ണുകളും ഒരു പുതിയ നൈതികതയും സമ്മാനിച്ച

0: വായിച്ച പുസ്തകങ്ങളാണ് ഫെമിനിസ്റ്റ് സിദ്ധാന്തത്തെക്കുറിച്ചുള്ളവ. അവ എന്നെ പഠിപ്പിച്ചു പലതും, പലതും അൺലേൺ ചെയ്യാനും അവ എന്നെ സഹായിച്ചിട്ടുണ്ട്. കഥ എഴുതുന്ന ആളാണെങ്കിലും എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടം എന്നും കവിതയായിരുന്നു. അതിനൊരു കാരണം എനിക്ക് തോന്നുന്നത് പരത്തി പറയുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. ഒതുക്കവും മുറുക്കവും ഉള്ള ഭാഷാ പ്രയോഗമാണ് എഴുത്തിലും വായനയിലും ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതാവാം പിന്നീട് കഥ എഴുതുന്ന ആളാണെങ്കിലും കുറച്ചൊക്കെ കവിത എഴുത്തിലേക്കും കടക്കാൻ എനിക്ക് ഒരു പ്രേരണയായത്. മറ്റൊന്ന്, പുസ്തകങ്ങളുടെ പരിവർത്തന മൂല്യത്തിലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പുസ്തകങ്ങൾ വ്യക്തിയുമായാണ് സംവദിക്കുന്നതെങ്കിലും സാവധാനം വ്യക്തികളിലൂടെ അത് സമൂഹത്തിലും മാറ്റം കൊണ്ടുവരുന്നുണ്ട്. പോയട്രി മേക്സ് നത്തിങ് ഹാപ്പൻ എന്നൊക്കെ WH ഓഡനെ പോലെയുള്ളവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും പെട്ടെന്നൊന്നും ഉണ്ടാവുന്ന മാറ്റമായിരിക്കില്ല. എങ്കിലും സാവകാശത്തിൽ സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാൻ തീർച്ചയായും പുസ്തകങ്ങൾക്ക് കഴിയും. അതിന് ഒട്ടനവധി ഉദാഹരണങ്ങൾ നമ്മൾക്ക് മനുഷ്യ ചരിത്രത്തിൽ കാണാനും പറ്റും. ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിത്തുപാകിയത് പുസ്തകങ്ങളാണ് എന്ന് നമ്മൾക്കറിയാം. നമ്മുടെ മഹാത്മാഗാന്ധിയെ തന്നെ സ്വാധീനിച്ചത് അമേരിക്കൻ എഴുത്തുകാരനായ തോറോ, ബ്രിട്ടീഷ് എഴുത്തുകാരനായ റസ്കിൻ, റഷ്യക്കാരനായ ടോൾസ്റ്റോയ് എന്നിവരാണല്ലോ. ആ തരത്തിൽ എനിക്ക് പുതിയ കണ്ണുകൾ, ലോകത്തെ നോക്കാൻ പുതിയ കണ്ണുകളും ഒരു പുതിയ നൈതികതയും സമ്മാനിച്ച പുസ്തകങ്ങളാണ് ഫെമിനിസ്റ്റ് സിദ്ധാന്തത്തെക്കുറിച്ചുള്ളവ. അവ എന്നെ പഠിപ്പിച്ചു പലതും, പലതും അൺലേൺ ചെയ്യാനും അവ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട പാട്ടിലേക്കെന്ന പോലെ ഞാൻ വീണ്ടും വീണ്ടും തിരിച്ചു ചെല്ലാൻ ഇഷ്ടപ്പെടുന്ന ചില പുസ്തകങ്ങളുണ്ട്. അതിൽ മൂന്നെണ്ണത്തെപ്പറ്റി ഞാൻ പറയാം. ഒന്ന്, രബീന്ദ്രനാഥ് ടെഗോറിന്റെ ആദ്യകാല കവിതാ സമാഹാരമായ ദ ഗാർഡനർ. വേറൊന്ന്, ഖലീൽ ജിബ്രാന്റെ ദ പ്രോഫിറ്റ്. മൂന്നാമത്തേത്, ജർമ്മൻ മഹാകവിയായ റെയ്ന മെറിയ റിൽക്കെ എഴുതിയ ലെറ്റേഴ്സ് ടു എ യങ് പോയറ്റ്. മൂന്നും ചെറിയ പുസ്തകങ്ങളാണ്, പക്ഷേ മഹത്തായ കൃതികളാണ്. ഈയിടെ ഞാൻ വായിച്ച ചില നല്ല പുസ്തകങ്ങൾ, ഒന്ന്, എസ് ഹരീഷിന്റെ പട്ടുനൂൽ പുഴു, സന്ധ്യാമേരിയുടെ മെറിയ വെറും മെറിയ, പിന്നെ ബോബി തോമസ് എഴുതിയ ശ്രമണ ബുദ്ധൻ എന്ന ശ്രദ്ധേയമായ പുസ്തകം. ഇപ്പോൾ ഞാൻ വായിക്കുന്നത് പ്രശസ്ത ആന്ത്രപ്പോളജിസ്റ്റായ ഇരാവതി കാർവേയുടെ ഒരു ജീവചരിത്രമാണ്. വായന മനുഷ്യനെ സ്വയം നവീകരിക്കാൻ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. ടെനസിന്റെ യൂളിസീസിനെ പോലെ പ്രായമാകുമ്പോഴും ഒരു പുതുയാനം കൊതിക്കുന്ന ഒരാൾ നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാവും. ജീവിതത്തെ, മനുഷ്യനെ, പ്രപഞ്ചത്തെയൊക്കെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ജിജ്ഞാസു. ആ ആൾ സജീവമായിരിക്കുക എന്നത് ജീവിതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മരണം വരെ ഉള്ളിലെ ആ ഒരു അറിയാൻ കൊതിക്കുന്ന മനുഷ്യൻ സജീവമായിരിക്കുക എന്നത്, അതിന് എന്നെ സഹായിച്ചിട്ടുള്ളത് പുസ്തകങ്ങളാണ്. അത് ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. മനസ്സുകൊണ്ട് ചെറുപ്പമായിരിക്കാൻ എന്നെ സഹായിക്കുന്ന പുനർനവയാണ് പുസ്തകം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.
1: എഴുത്തുകാരിയായ MD രാധികയാണ് ഇതുവരെ സംസാരിച്ചത്. ഞാൻ എന്റെ വായന സമാപിക്കുന്നു.
2: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
3: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
2: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം വിജയ് യേശുദാസും മെറിൻ ഗ്രിഗറിയും പാടിയത്. ചിത്രം ജോസഫ്. ബി കെ ഹരിനാരായണന്റെ വരികൾ. രഞ്ജിൻ രാജന്റെ സംഗീതം.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: കെ എസ് ഹരിശങ്കറും സിന്ദൂരി വിശാലും പാടിയത് ചിത്രം സീതാരാമം

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
2: ഇനി കേൾക്കാം ചിത്രയും ശ്രീവത്സൻ ജയമേനോനും സംഘവും പാടിയത്. ചിത്രം വർഷങ്ങൾക്കു ശേഷം.

0: ഐജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
3: ബി കെ ഹരിനാരായണന്റെ വരികൾ, സംഗീതം ഗോപി സുന്ദർ, ദേവാനന്ദ്, ദിവ്യ എസ് മേനോൻ എന്നിവർ പാടിയത്. ചിത്രം ഇവൻ മര്യാദാരാമൻ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഇനി കേൾക്കാം സായി അഭയങ്കർ സംഗീതം നൽകി സുബ്ലാഷിനിയോടൊപ്പം പാടിയത് ചിത്രം ബാൾട്ടി.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: ശ്രേയ ഘോഷാലും സുദീപ് കുമാറും പാടിയത് ചിത്രം ചട്ടക്കാരി. രാജീവ് ആലുങ്കലിന്റെ വരികൾ, സംഗീതം എം ജയചന്ദ്രൻ.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ഇനി കേൾക്കാം റഫീഖ് അഹമ്മദിന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം, ഷഹബാസ് അമൻ, മൃദുല എന്നിവർ പാടിയത്. ചിത്രം വിശുദ്ധൻ.

FM പ്രധാന വാർത്തകൾ. പെട്രോൾ ഡീസൽ വിതരണത്തിന് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ ഏർപ്പെടുത്തിയ താൽക്കാലിക നിയന്ത്രണങ്ങൾ ജൂലൈ 1 മുതൽ പിൻവലിക്കുന്നതായി കേന്ദ്ര സർക്കാർ. നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നാളെ നിയമസഭയിൽ അവതരിപ്പിക്കും. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ രണ്ടാം ദിനമായ ഇന്ന് സംസ്ഥാനത്ത് 1.3 ലക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി വാക്സിൻ നൽകി. ഇതോടെ 5 വയസ്സിന് താഴെയുള്ള 18.83 ലക്ഷം കുട്ടികൾ സംസ്ഥാനത്ത് വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഇന്ന് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. 2 പേർക്ക് ഡെങ്കിപ്പനിയും 69 പേർക്ക് ചിക്കൻ പോക്സും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 4 പനിമരണങ്ങളും സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തു. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ വീടുവീടാന്തരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് നാളെ തുടക്കം. ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ ലഹരി പരിശോധനയിൽ 227 പേർ അറസ്റ്റിലായി. 209 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഫെബ്രുവരി 22-23 തീയതികളിൽ കേട്ടറ്റ് പരീക്ഷ എഴുതി വിജയിച്ചവരുടെ അസൽ രേഖകളുടെ പരിശോധന പരീക്ഷ എഴുതിയ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ നാളെ മുതൽ ജൂലൈ 12 വരെ നടക്കും. കേരളത്തിൽ വ്യാപക മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേ മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി നാളെ കാലത്ത് 6 മണിക്ക്.

രഞ്ജിനി. ഇന്നത്തെ രഞ്ജിനിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വാട്സപ്പ് ചെയ്യാം. നമ്പർ 9400224440. രഞ്ജിനിയിലെ ആദ്യഗാനം വിമാനം എന്ന ചിത്രത്തിനു വേണ്ടി സിത്താര കൃഷ്ണകുമാർ പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, സംഗീതം ഗോപി സുന്ദർ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ആര്യ ശ്രീധർ, അനർഖ.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ചിത്രപാടിയ ഗാനമാണിനി ചിത്രം ഗോളാന്തര വാർത്ത. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നത് അജിത കുണ്ടൂപ്പറമ്പ്.

0: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.
1: ബിച്ചു തിരുമലയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷ് സംഗീതം നൽകിയ ഗാനമാണിനി എം ജി ശ്രീകുമാർ പാടിയത്. ചിത്രം കിലുക്കം. ഈ ഗാനം ആവശ്യപ്പെട്ടത് ഗൗരി കൃഷ്ണ പേരാമ്പ്ര.

0: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: രഞ്ജിനിയിൽ അടുത്തതായി ചിത്രപാടിയ ഗാനമാണ് ചിത്രം ആരണ്യകം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, സംഗീതം രഘുനാഥ് സേത്ത്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു അനില ചന്ദ്രൻ, എസ് എൽ പുരം.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: പി ഭാസ്കറിന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയ ഗാനമാണിനി യേശുദാസ് പാടിയത്. ചിത്രം സ്ത്രീ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു സജിത ശശിധരൻ, മലാപ്രമ്പ്.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: രഞ്ജിനി തുടരുന്നു. പരിണയം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. യൂസഫലി കേച്ചേരിയുടെ വരികൾ, സംഗീതം രവി ബോംബെ. ഈ ഗാനം ആവശ്യപ്പെട്ടത് സുബീഷ് പുനത്തിൽ താഴം.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
2: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് രഘുകുമാർ സംഗീതം നൽകിയ ഗാനമാണിനി യേശുദാസ് പാടിയത്. ചിത്രം താളവട്ടം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ബാബു ചിറ്റാരിപ്പറമ്പ്.

ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് രവി ബോംബെ സംഗീതം നൽകിയ ഗാനമാണിനി യേശുദാസ് പാടിയത്. ചിത്രം പഞ്ചാഗ്നി. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു അച്യുതൻ കൊണ്ടോട്ടി.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: കാട്ടിലെ പീടികയിൽ നിന്നും ദീപ ആവശ്യപ്പെട്ട ഗാനമാണിനി. ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: പൊൻപാറ വാല്യക്കോട് നിന്നും ബിന്ദു മനോജ് ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി ഇന്ദ്രജാലം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്. ONV കുറുപ്പിന്റെ വരികൾ, സംഗീതം SP വെങ്കിടേഷ്.

0: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: പി ഭാസ്കറിന്റെ വരികൾക്ക് കെ രാഘവൻ സംഗീതം നൽകിയ ഗാനമാണിനി പി ജയചന്ദ്രൻ പാടിയത്. ചിത്രം പൊന്നും പൂവും. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു രാജൻ ഷൊർണൂർ.

0: രഞ്ജിനി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്. വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: ഇളയ നില സമർപ്പിക്കുന്നത്
5: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
6: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
7: ശോഭിക വെഡിംഗ്സ്,
8: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
9: FM 103.6 Real FM.

ആകാശവാണി 103.6 റിയൽ എഫ് എം. സമയം 11 മണി. ഇനി പുലർച്ചെ 5:48 വരെ FM ഗോൾഡ് പരിപാടികൾ ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.